ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 9, കൊല്ലവർഷം 1201 മിഥുനം 16, 2026 ജൂൺ 30 ചൊവ്വാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് എൻ ആനന്ദവല്ലിയമ്മ.
1: വെളുക്കുമ്പോൾ കുളിക്കേണം, വെളുത്തുള്ളതുടുക്കേണം, വെളു

0: എളുപ്പം തൊഴുതെത്തേണം പറഞ്ഞു കേട്ട നാടൻ ശീലാണിത്. ഒരാളിന്റെ ജീവിത വിജയവും അഭിവൃദ്ധിയും സന്തോഷവുമെല്ലാം ദിവസത്തെ ക്രമപ്പെടുത്താൻ അയാൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളനുസരിച്ചിരിക്കും. സൂര്യനോടൊപ്പം ഉണർന്ന് നല്ല തുടക്കത്തോടെ ദിവസത്തിന്റെ ആരംഭം, നല്ല ഉറക്കം കിട്ടിയാലേ നല്ല തുടക്കം ഉണ്ടാകൂ. തികഞ്ഞ ആരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും ശരാശരി 6 മണിക്കൂർ ഉറക്കം. ഉറക്കത്തിന്റെ അളവല്ല ഗുണമാണ് പ്രധാനം. ദഹനക്രിയയെ ബാധിക്കാത്ത ഭക്ഷണക്രമം ശീലിച്ച് ഉറങ്ങാൻ പോകും മുമ്പ് മൃദുലമായ വീണാഗാനമോ ശാസ്ത്രീയ സംഗീതമോ കേൾക്കുന്നതും വായനയും ഉറക്കത്തിന് ആക്കം കൂട്ടും. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വന്തം കൈത്തലം ഹൃദയത്തിനു മുകളിൽ വെച്ച് അത് യേശുദേവന്റെ വേദനയകറ്റുന്ന കൈയാണെന്ന് വിചാരിക്കുക. തുടർന്ന് എന്റെ ഹൃദയം വേദനയ്ക്ക് ഇടം നൽകാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഉപദേശമാണിത്. തലയിണയെ കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഉറങ്ങാൻ മാധവിക്കുട്ടിയെ ചെറുപ്പത്തിൽ ബാലാമണിയമ്മ ഉപദേശിച്ചിരുന്നത്രേ. നല്ല ഉറക്കമുണർന്നാൽ ആദ്യ 10 മിനിറ്റിലെ ചിന്ത ആ ദിവസത്തെ ബാധിക്കും. സൂര്യവെളിച്ചം സ്വർഗീയ ദാനമെന്ന് ഋഷിമാർ പറയുന്നു. സൂര്യവെളിച്ചത്തിൽ സ്നാനം ചെയ്യുന്നത് ദീർഘായുസ്സിനു സഹായിക്കും. മിതത്വത്തോടെ കടന്നുവരുന്ന സൂര്യരശ്മി നമ്മിലെ ഊർജ്ജസ്വലതയെ തിരികെ തരും. വൈകാരികവും ശാരീരികവുമായ ഉന്മേഷത്തെ തിരികെ തരുന്ന വൈദ്യനാകും. സൂര്യൻ ഉയരുന്നിടത്ത് നോക്കി നിൽക്കുക, നടക്കാൻ തോന്നിയാൽ പ്രകൃതിയിൽ കൂടി നടക്കുക, ഇതൊക്കെ പുലരിയുടെ ആദ്യ നാഴികയിൽ ഒഴുകിയെത്തുന്ന സന്തോഷ സത്ത് ആസ്വദിക്കാൻ സഹായിക്കും. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അനുകൂലവും പ്രതികൂലവുമായ പല സാഹചര്യങ്ങളുണ്ടാകും. ഒരു വശത്ത് പോസിറ്റീവ് എനർജി സൂചിപ്പിക്കുന്ന സ്നേഹം, ഉത്സാഹം, വിശ്വാസം തുടങ്ങിയവയും മറുവശത്ത് നിഷേധ മനോഭാവം സൂചിപ്പിക്കുന്ന വെറുപ്പ്, ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവയുമായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. മനുഷ്യപ്രകൃതിയെക്കുറിച്ച് അവഗാഹമുള്ള ബുദ്ധിശാലിയായ ആൾ ക്രിയാത്മകമായ വഴി തിരഞ്ഞെടുക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഊർജത്തിന്റെയും ചുറുചുറുക്കിന്റെയും ഉറവിടം ശരീരവ്യായാമം, ഭക്ഷണക്രമം, ഉറങ്ങുന്നതിനുള്ള സമയനിഷ്ഠ, ജനിതക സ്വഭാവം ഇവ മാത്രമല്ല ഈശ്വരന്റെ പരിരക്ഷ കൂടിയാണ്. രോഗാവസ്ഥയിലേക്ക് പതിക്കാതെ ദൈവം തരുന്ന മറുമരുന്നാണ് ആഹ്ലാദം. ആഹ്ലാദഭാവം ഉൾക്കൊള്ളുന്ന ഹൃദയം നല്ലത് വരുത്തുന്നു എന്ന് ബൈബിൾ. ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്, ദുരിതം പേറുന്നവർക്ക് ഒരു മരുന്ന് മാത്രമേയുള്ളൂ, അത് പ്രത്യാശ. പ്രത്യാശയും മനസ്സിൽ ഉദാത്ത ചിന്തകൾ ഉണ്ടാക്കും. എല്ലായ്പ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ആരോഗ്യം പരിപാലിച്ച് നിലനിർത്തി ജീവിച്ചാൽ ആർക്കും പൂർണ്ണ ആരോഗ്യവാനാകാം. ഡോക്ടർ പോൾ ടോർണിയർ പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് ഒരു രോഗവും ആകാശത്തിൽ ഇടിമിന്നൽ വരും പോലെ പെട്ടെന്ന് വരുന്നതല്ല, അത് വരാനുള്ള സാഹചര്യം വർഷങ്ങളായി നിങ്ങൾ ഒരുക്കൂട്ടുകയാണ്. തെറ്റായ ഭക്ഷണക്രമം, കഠിനാധ്വാനം, കോപം, മാനസികാസ്വാസ്ഥ്യം ഇവ ജീവശക്തി ചോർത്തിക്കളയുന്നു എന്ന്. മനുഷ്യ ശരീരം ഈശ്വര സൃഷ്ടിയിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. ഈശ്വരൻ ശരീരത്തിൽ ഒട്ടേറെ കൗശലപ്പണികൾ ചെയ്തിരിക്കുന്നു. ചിന്തിക്കാനും യുക്തിപരമായ തീരുമാനം എടുക്കാനും ശേഷിയുള്ള തലച്ചോറ്, അതീന്ദ്രിയ സിദ്ധിയുള്ള ആത്മാവ്, ദൈവവുമായി ഒത്തുജീവിക്കാനാണ് ഇവ ദൈവം നമുക്ക് തന്നത്. എത്രയോ തലമുറകൾക്ക് മുമ്പ് പ്ലേറ്റോ എഴുതി, നാം ഒരിക്കലും ആത്മാവ് ശുദ്ധീകരിക്കാതെ ശരീരം ശുദ്ധീകരിക്കാൻ തുനിയരുത്. പലരുടെയും രോഗകാരണം അപകടമോ മുറിവോ ചതവോ അല്ല, അവരുടെ മനസ്സിലെ അഴുക്കുകൾ തിരിച്ച് ശരീരമാകുന്ന ഓടയിലേക്ക് ഒഴുക്കിക്കളയലാണ്. ശരീരം, ആത്മാവ്, മനസ്സ് ഇവ മൂന്നും ഒരേ താളത്തിൽ, ഒരേ മട്ടിൽ, ഐക്യത്തിൽ കഴിയുമ്പോഴേ ഒരാൾ പൂർണ്ണ ആരോഗ്യവാനാകൂ.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് എൻ ആനന്ദവല്ലിയമ്മ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നിയമവാഴ്ച ക്ഷേമ പദ്ധതിയോ സാമ്പത്തിക നയമോ അല്ലെന്നും മറിച്ച് ഗവൺമെന്റിന്റെ ഏകപക്ഷീയ താൽപര്യങ്ങൾക്ക് വ്യക്തി ഇരയാകാതിരിക്കാൻ അധികാര വിനിയോഗത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സ്റ്റോക്ക്ഹോമിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആന്റ് ഇലക്ടറൽ അസിസ്റ്റൻസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ കുടുംബാംഗമായ ഒരാളും 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ജപ്പാനെ തകർത്ത് നോക്കൌട്ടിൽ കടന്നു. യുഎസിൽ 1-2 ബ്രസീലിന്റെ ജയം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പാണ്. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ വസന്തം എന്ന കവിത, ആലാപനം ഡോക്ടർ എസ് അശ്വതി, തുടർന്ന് ഉദയഗീതം, എം ജി രാധാകൃഷ്ണൻ ആലപിച്ച ലളിതാഷ്ടകം, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഗാനോപഹാരം തുടരും. 11:02 ഉച്ചയ്ക്ക് 12:20, 12:50, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 11:30, 2:45 വൈകുന്നേരം 4:00 തിരയ്പൂക്കൾ, 12:02 ഹരിതവാണി കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പരയുടെ 7-ാം ഭാഗം, കാട്ടുതാറാവുകൾ രചന സി റഹീം, 12:40 പ്രകാശധാര, ആർട്ടിക്കേറിയ എന്ന അലർജി രോഗം ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുത്ത പരിപാടി, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. വൈകുന്നേരം 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം, ഡോക്ടർ എം കെ അനിലുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീത സുധ എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി.

0: പ്രിയമുള്ളവരെ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടി ഇതാ എത്തിയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് കൂട്ടായി ഒപ്പം നമസ്തേ അനന്തപുരിയും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേരുന്നു. പതിവ് പോലെ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത വസന്തം, പാരായണം ചെയ്യുന്നത് ഡോക്ടർ എസ് അശ്വതി.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത വസന്തം. പാരായണം ചെയ്തത് ഡോക്ടർ എസ് അശ്വതി.

എം ജി രാധാകൃഷ്ണൻ ആലപിച്ച ലളിതാസ്തവമാണ് നാം കേട്ടത്. കണ്ണൂർ രാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം കുറിഞ്ഞു പോകുന്ന നേരത്തെ.

ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 101.9 ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രഭാതഭേരിയിലേക്ക്.

ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രധാന വാർത്തകളുമായി ആദ്യം പത്രവൃത്താന്തം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ വിൽപ്പനയിലും വിതരണത്തിലും ജൂൺ 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പമ്പുകളിൽ നിന്ന് വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്റർ ആക്കിയത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് നാളെ മുതൽ ഇല്ലാതാകുന്നത്.

0: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബിക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണത്തിൽ നിലവിലെ സ്ഥിതി തുടരും. ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികകളിലേക്കുള്ള പരീക്ഷയിൽ മൂല്യനിർണയം ചെയ്യാതെ ഒഴിവാക്കിയ ഉത്തരങ്ങൾ മൂല്യനിർണയം നടത്താൻ പിഎസ്സി തീരുമാനിച്ചു. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. വയനാട് H1N1 ബാധിച്ച് 2 മരണവും കണ്ണൂരിൽ എലിപ്പനി ബാധിച്ച് 2 മരണവും സ്ഥിരീകരിച്ചു. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഓൺലൈനായി പോർട്ടലിൽ ഇന്ന് രാത്രി 12 മണിവരെ വിവരങ്ങൾ നൽകാമെന്ന് സെൻസസ് അധികൃതർ വ്യക്തമാക്കി. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മരണസംഖ്യ 1500. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. നാളെ പുലർച്ചെ ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഒന്നാം സെമി ഫൈനലിൽ ഇന്ന് ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെ നേരിടും. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലതും പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കുന്ന കൂട്ടായ്മകളാണ് ഭാവിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ നിർവചിക്കുക. ഇതാണ് സുസ്ഥിര വിനോദസഞ്ചാരത്തിന്റെ കാതൽ. ഇവിടെ ഓരോ സന്ദർശകനും സമ്പദ്വ്യവസ്ഥയ്ക്ക് മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാദേശിക ക്ഷേമത്തിനും സംഭാവന നൽകുന്നു. തരിശുകിടന്ന വയലിനെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു പരിസ്ഥിതി ടൂറിസം കേന്ദ്രമാക്കി വളർത്തിയെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പിരപ്പമ്മൻ കാട്.
2: പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ നന്നായിട്ട് നെൽകൃഷി നടത്തിയിരുന്നൊരു സ്ഥലമാണ്.
1: മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ചന്ദ്രബാബു.
2: ആ നെൽകൃഷി പ്രത്യേകിച്ചും അന്യം നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അവിടത്തെ പ്രാദേശിക നിവാസികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒരു പാടശേഖര സമിതിക്ക് രൂപം കൊടുക്കുന്നത്. നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, സൗഹൃദ സംഗമങ്ങൾ ഉണ്ടാക്കി, ആ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും ആ പ്രദേശവാസികളാണ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് സംസ്ഥാന സർക്കാർ വേണ്ട വിധമുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. ഈ സഹായങ്ങൾക്കൊക്കെ പുറമെ നമ്മുടെ ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വെട്ടിക്കൽ പാലവും അതുപോലെ അപ്രോച്ച് റോഡും ആ റോഡിന്റെ ഇരുവശങ്ങളിൽ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് സ്നേഹാരാമം എന്ന ഒരു പദ്ധതി, 4 മണിക്കാറ്റ് എന്നൊരു പദ്ധതി, അവിടെ സൈഡുകളിൽ ഇരിപ്പിടവും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് സൗന്ദര്യാത്മകമായിട്ടുള്ള പ്രദേശമാക്കി ആ പ്രദേശത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു.
1: ടൂറിസത്തിന് വേണ്ടി കൃഷി ഉപേക്ഷിക്കുന്നതിന് പകരം ടൂറിസത്തെ കൃഷിക്ക് പൂരകമായി ഉപയോഗിക്കുകയും തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക സ്വഭാവം സംരക്ഷിക്കുകയും അധിക വരുമാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി.
3: ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൃഷിക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലമായിരുന്നു.
1: പിരപ്പമൺകാട് പാടശേഖര സമിതി പ്രസിഡന്റ് സാബു.
3: പക്ഷേ ക്രമേണ കൃഷി നിർത്തുകയും 50 ഏക്കറോളം സ്ഥലം തരിശായി മാറുകയും അവിടെ കാട് വളരുകയും ചെയ്ത ഒരു ദയനീയമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2023 ഇവിടുത്തെ കർഷകർ ഒത്തുചേരുകയും പാടശേഖര സമിതി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. വയലുകൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാറ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ വിശാലമായ പൊതു ഞാറ്റടിയിൽ വിത്ത് പാകി മുളപ്പിച്ച് ഞാറ് കർഷകർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ കർഷകർക്ക് വളരെയധികം സഹായമായി.
1: ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വയൽ ക്രമേണ ഉൽപാദനക്ഷമമായ കൃഷിയിലേക്ക് മടങ്ങി. നെൽകൃഷി ഗണ്യമായി വികസിക്കുകയും വിളവ് വർഷം തോറും മെച്ചപ്പെടുകയും ചെയ്തു. കൃഷി ഏതാണ്ട് ഉപേക്ഷിച്ച കർഷകർക്ക് ഈ പദ്ധതി ആത്മവിശ്വാസം നൽകി.
4: 20 വർഷം തരിശായിക്കുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയോടും പങ്കാളിത്തത്തോടും കൂടിയാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്.
1: പിരപ്പമൺകാട് പാടശേഖര സമിതി സെക്രട്ടറി അൻഫാർ.
4: ഇതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ഉപദേശക സമിതിയും 800 അംഗങ്ങൾ ഉൾപ്പെട്ട സൗഹൃദ സംഘവുമാണ് പാടശേഖര സമിതിയുടെ കരുത്തിൽ. ഇവിടെ പൊതുഞ്ഞാറ്റടിയിലാണ് വിത്ത് പാകുന്നത്. ഇത് കർഷകർക്ക് ചെലവ് കുറയ്ക്കുന്നതിനും സമയലാഭവും ലഭിക്കുന്നു. നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നത് വിവിധ സ്കൂളുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ, സംഘടനകൾ, പിന്നെ നമ്മുടെ നാട്ടുകാരുമാണ് ചെയ്യുന്നത്. കേരള മിഷൻ പാടശേഖരത്തെ ഹരിത ഇതായിട്ട് പ്രഖ്യാപിച്ചു. ചില വിദ്യാലയങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോയി അരിയാക്കി കൊടുക്കുന്നുണ്ട്.
1: കർഷകരെ ഒരു പൊതു പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ഈ സംരംഭം ഘടനാപരമായ തടസ്സങ്ങൾ പലതും മറികടന്നു. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് നിൽക്കാതെ കൂട്ടായ്മകളിലൂടെ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ കൃഷി സാമ്പത്തിക ലാഭം നൽകുമെന്ന പാഠവും ഈ സംരംഭം നൽകുന്നു.
5: നമ്മുടെ ഈ പാടശേഖരം സന്ദർശിക്കാനായിട്ട് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്.
1: പൊതുപ്രവർത്തകനും പാടശേഖര സമിതി വൈസ് പ്രസിഡന്റുമായ കുമാർ.
5: സ്ത്രീകളും കുട്ടികളും ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ പാടശേഖരവും ഈറുമാടവും ഒക്കെ സന്ദർശിച്ച് അവരുടെ മനസ്സിന് ശരിക്കും സന്തോഷത്തോടെയാണ് അവർ മടങ്ങുന്നത്. പക്ഷേ

0: മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് മാത്രമല്ല, സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് വരുമാനം ലഭിക്കാം, അവരുടെ ജീവിത നിലവാരം മാറ്റും, അത് ഈ നാടിന് തന്നെ ഒരു മുതൽക്കൂട്ടാവും. അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യം നിലവിൽ ഈ പാടശേഖരത്തിലില്ല. ഞങ്ങളിതിനു മുന്നേ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി, പക്ഷേ കെട്ടിടങ്ങളോ ഒന്നും നിലവിലില്ലാത്തത് കാരണം ആണ് അത് നടക്കാതെ പോകുന്നത്. പഞ്ചായത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം പണിതു തരാമെന്ന് പറഞ്ഞ് അതിന് ഫണ്ടും വകയിരുത്തി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്.
1: പിരപ്പമൺകാട്ടിൽ കൃത്രിമ ആകർഷണങ്ങളല്ല, മറിച്ച് ഭൂപ്രകൃതിയിലെ സവിശേഷതയാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. ഏറുമാടം, വിശാലമായ നെൽവയലുകൾ കാണാനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ, ബോട്ടിംഗ് സൌകര്യം, പുഷ്പകൃഷി, സീസണൽ സാംസ്കാരിക പരിപാടികൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് ഒരു മികച്ച ഗ്രാമീണ അനുഭവം പ്രദാനം ചെയ്യുന്നു.
2: കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ ഇതിന്റെ കരയിൽ 1.5 ഏക്കറിൽ പൂക്കൃഷി ചെയ്തുകൊണ്ട്,
1: സാബു
2: ജമന്തി കൃഷി, ചെണ്ടുമല്ലി കൃഷി ചെയ്തുകൊണ്ട് ഓണക്കാലത്ത് 10 ദിവസം സാംസ്കാരികോത്സവം ചെണ്ടുമല്ലി കൊണ്ടാട്ടം എന്ന പേരിൽ ആഘോഷിക്കുകയുണ്ടായി. തുടർന്ന് 10,000 ആളുകൾ സാക്ഷ്യം വഹിച്ച മരമടി ചേറ്റുത്സവം എന്ന പേരിൽ നടത്തുകയുണ്ടായി. ഇവിടുത്തെ നെല്ല് ആളുകൾക്ക് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇവിടുത്തെ നെല്ലിനെ അരിയാക്കി മാറ്റുന്നതിന് അരി ഉൽപാദനം ഞങ്ങളിവിടെ ആരംഭിച്ചു. ഒരു പിരപ്പോൺകാട് അരി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അരി ഉൽപാദനം നടത്തുകയാണ്.
1: കേരളം വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഈ സമയത്ത് നെൽവയലും ചേർന്നുള്ള ആവാസ വ്യവസ്ഥയും പുനഃസ്ഥാപിക്കുന്നത് ഭക്ഷ്യോൽപാദനത്തിനപ്പുറം പരിസ്ഥിതി സേവനമായി മാറുന്നു.
3: പ്രകൃതിയുടെ സ്വാഭാവിക നേരിടത്തിന് വരെ തടസ്സമായി നീർച്ചാലുകൾ പോലും ഇല്ലാതായ നമ്മുടെ പ്രകൃതിയുടെ സാധാരണ ഘടന തന്നെ മാറിയ കാലമായിരുന്നു ഇക്കഴിഞ്ഞ 20 വർഷങ്ങൾ.
1: പാടശേഖര സമിതി ട്രഷറർ രാജേന്ദ്രൻ നായർ.
3: പ്രകൃതി കനിഞ്ഞു നൽകിയ തോടുകൾ വരെ ഇല്ലാതായ ഒരു കാലം. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന പരമ്പരാഗത കൃഷി രീതിയെ അവലംബിച്ച് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതിനായിരുന്നു ഈ പാടശേഖര സമിതിയുടെ ആദ്യ ശ്രമം. അതിനായി നെൽകൃഷിയെ വീണ്ടെടുക്കുവാനുള്ള കഠിന പരിശ്രമങ്ങൾ വിജയം കാണുകയും ഇന്ന് 100-ൽ പരം കർഷകർ ഇവിടെ നെൽകൃഷി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെട്ടിക്കട പോലും ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ കടകളായി, വിനോദസഞ്ചാരികളുടെ വരവായി, ഫോട്ടോഷൂട്ടുകാരുടെ ഇഷ്ടത്താവളമായി, വിനോദസഞ്ചാരികൾക്ക് കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതിനായി ഏകദേശം 130 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു കല്ലണ ഇവിടെയുണ്ട്. അതിൽ നിന്നും തോട് വഴി വെള്ളം കൊണ്ടുവന്നാണ് കർഷകർ നെൽകൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ പുതുതലമുറയെ കൂടി പ്രകൃതിയോട് അടുപ്പിക്കുവാനും അവർക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടാക്കുന്നതിനും പല സ്കൂളുകാരും ഈ പാടശേഖരത്തിൽ വയലുകൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഞാറനടിയിൽ നിന്നും കൊയ്ത്തിനുമൊക്കെ സ്കൂളിലെ കുട്ടികൾ ഒന്നടങ്കം ഇവിടെ എത്തി കൃഷി രീതികൾ കണ്ടു പഠിക്കുന്നുണ്ട്. മാത്രമല്ല, കൈമോശം വന്ന ആ പ്രകൃതിയെ വീണ്ടെടുക്കലാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം.
1: പിരപ്പമൺകാട് വികേന്ദ്രീകൃത ഭരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മാതൃകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക കൂട്ടായ്മകളുടെയും സർക്കാർ ഏജൻസികളുടെയും ഫലപ്രദമായ ഏകോപനത്തിലൂടെ കൃഷി, പരിസ്ഥിതി, ടൂറിസം എന്നിവയെ ഒറ്റ ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്ക് സുസ്ഥിര വികസനത്തിന്റെ സജീവ ചാലകങ്ങളാകാൻ കഴിയുമെന്ന് ഈ പദ്ധതി തെളിയിക്കുന്നു.
4: നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിലൂടെ നടപ്പാക്കി വരുന്നത്.
1: റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ഡയറക്ടർ കെ രൂപേഷ് കുമാർ.
4: അതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രാദേശികമായ കർഷകർക്ക് പരിശീലനം നൽകുന്നു, വ്യക്തിഗത കർഷകർക്ക് പരിശീലനം നൽകുന്നു, വ്യക്തിഗത യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, ടൂർ പാക്കേജുകൾ വികസിപ്പിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഒരു മസ്റ്റ് സീ പോയിന്റായി തൊട്ടടുത്ത അഗ്രി ടൂറിസം യൂണിറ്റുകളിലെ സന്ദർശനങ്ങൾ ഉറപ്പുവരുത്തുന്നു തുടങ്ങി കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങളെ സംസ്ഥാന ടൂറിസം പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം അഗ്രി ടൂറിസത്തിലൂടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം 2,000 കർഷകർക്കും 100-ലധികം കർഷക കൂട്ടായ്മകൾക്കും കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ഇത്തരം പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 800-ലധികം വരുന്ന യൂണിറ്റുകൾ ഇന്ന് സംസ്ഥാനത്ത് കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ ഭാഗമായി നടക്കുന്ന കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂല്യവർദ്ധിത പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം ഫാമിംഗ് ആക്ടിവിറ്റീസിന്റെ എല്ലാം ഭാഗമാവാനും കൃഷിയിടത്തിൽ താമസിക്കാനും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കഴിയുന്ന സാഹചര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ഒരുങ്ങുന്നതിനൊപ്പം കർഷകരെ സംബന്ധിച്ച് തങ്ങളുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ വിലയും കാർഷിക പ്രവർത്തനങ്ങളോട് കൂടുതൽ താല്പര്യവും ജനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലോകത്തുടനീളം കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് വർദ്ധിതമാനമായ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളം ആ രംഗത്ത് ഇന്ത്യയിൽ 3-ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ ഫാം ടൂറിസം മേഖലയിൽ നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട അനുഭവവേദ്യ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന്റെ ഭാഗമായി കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ മാറുന്നു. നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസത്തെ ഉപയോഗിക്കുക എന്നതാണ്. അത്തരം ഒരു നല്ല സമീപനം ഉയർന്നു വരുന്ന സ്ഥലങ്ങളിലൊന്നായി പിരപ്പമൺകാടിലെ ഈ പ്രവർത്തനം മാറുന്നു, അഗ്രി ടൂറിസം ഇനിഷ്യേറ്റീവ് മാറുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനെല്ലാം പിന്തുണയും ഉറപ്പു നൽകുന്നു.
1: കേരളത്തിലുടനീളമുള്ള നൂറുകണക്കിന് ഉപേക്ഷിക്കപ്പെട്ട നെൽവയലുകൾക്ക് പിരപ്പമൺകാടിന്റെ അനുഭവം വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. ഉപേക്ഷിക്കപ്പെട്ട തണ്ണീർത്തടങ്ങളെ തരിശു നിലങ്ങളായി കാണുന്നതിന് പകരം ഭക്ഷണവും തൊഴിലും ടൂറിസം വരുമാനവും പാരിസ്ഥിതിക നേട്ടങ്ങളും നൽകുന്ന ഉൽപാദനപരമായ ആവാസ വ്യവസ്ഥകളായി പുനഃസ്ഥാപിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ കൂട്ടായ്മകൾ നയിക്കുന്ന ഇത്തരം മാതൃകകൾ ചൂണ്ടിക്കാട്ടുന്നു.
5: കൃഷിയും കർഷകനും ഒരു നാടിന്റെ നട്ടെല്ലാണെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത്.
1: മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വി:
5: കേവലം ഒരു കൂട്ടായ്മ എന്നതിലുപരി മണ്ണിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് പിരപ്പമുൻകാട് പാടശേഖരം. കൃഷിഭൂമികൾ തരിശുകിടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മുദാക്കൽ പഞ്ചായത്തിലെ കർഷകരെ ഒന്നിപ്പിക്കാനും നെൽകൃഷിയും മറ്റ് ഇടവിള കൃഷികളും സജീവമാക്കാനും ഈ സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് പരമ്പരാഗതമായ അറിവുകളെയും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളെയും കോർത്തിണക്കിയാണ് ഇവരുടെ പ്രവർത്തനം. വിഷമില്ലാത്ത ശുദ്ധമായ ആഹാരം സ്വന്തം നാട്ടുകാർക്ക് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യവും ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുണ്ട്. തരിശുഭൂമികളെ ഹരിതാഭമാക്കുക എന്നത് മാത്രമല്ല ഇവർ ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താൽപര്യം വളർത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകൾക്ക് കരുത്തു പകരാനും പിരപ്പമൺകാട് പാടശേഖര സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: പിരപ്പമൺകാടിന്റെ വിജയഗാഥ ഒരു നെൽവയലിനെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, പ്രദേശവാസികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുകയുമാണ്. ഇത്തരം കൂട്ടായ്മകൾ നയിക്കുന്ന കൃഷി, പരിസ്ഥിതി, ഉത്തരവാദിത്ത ടൂറിസം മാതൃക സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് റിസോഴ്സ് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിളയാൻ കാത്തിരിക്കുകയാണ്.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495954321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: നമസ്തേ. അനന്തപുരിയുമായി നമുക്ക് മടങ്ങിവരാം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.

നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11ഉം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59ഉം ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SC

0: census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29 മിനിറ്റിൽ കൈഷിയു സാനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56 മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിനു താഴെ ആകെ 1,980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇനി ചിത്രയും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കിഴക്കുണരും പക്ഷി. ഈ ഗാനം എഴുതിയത് കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ഇപ്പോൾ സമയം 7 മണിയായി. നമുക്കിനി ഇന്നത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, വയോജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം ഒരിക്കൽ കൂടി പറയാം, വയോജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലയമൺ, കരവാളൂർ, ഏരൂർ, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അഞ്ചൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-470355. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. ഈ പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി നാളെ രാവിലെ 11 മണി മുതൽ agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-230-6748. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, സ്മാം, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു: 8137-008-197. വയനാട് പൂക്കോടുള്ള കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാല 2026 വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോ കെമിസ്ട്രി ആന്റ് മോളിക്കുലാർ ബയോളജി, അപ്ലൈഡ് മൈക്രോബയോളജി, ആനിമൽ ബയോടെക്നോളജി, ആനിമൽ സയൻസസ്, അപ്ലൈഡ് ടോക്സിക്കോളജി, ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി എന്നീ MSc കോഴ്സുകളിലേക്കും വൈൽഡ് ലൈഫ് സ്റ്റഡീസിലെ MS പ്രോഗ്രാമിലേക്കും പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ വെറ്റിനറി കാർഡിയോളജി, വെറ്റിനറി അനസ്തീഷ്യോളജി എന്നീ PG ഡിപ്ലോമ കോഴ്സുകളിലേക്കും അപേക്ഷകൾ ക്ഷണിക്കുന്നു. +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി BSc പൌൾട്രി പ്രൊഡക്ഷൻ ആന്റ് ബിസിനസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഡയറി സയൻസസ്, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ്, ഡിപ്ലോമ ഇൻ ഫീൽഡ് ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്കും പ്രവേശനം ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9562367900. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഇനി ഇന്നത്തെ ചരിത്രവിശേഷം നോക്കാം.
4: ചരിത്രത്തിൽ ഇന്ന്.

0: കാരണങ്ങൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടു മുൻപ് നടന്ന ഏറ്റവും വലിയ ജനകീയ സായുധ മുന്നേറ്റങ്ങളിൽ ഒന്നാണിത്. ജനാധിപത്യത്തിന്റെ കാതലായ പാർലമെന്ററി സംവിധാനങ്ങളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 30 അന്താരാഷ്ട്ര പാർലമെന്ററിസത്തിന്റെ ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പാർലമെന്റുകൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്താനുള്ള അവസരമാണ് ഈ ദിവസം നൽകുന്നത്. 1889 ജൂൺ 30 ലോകത്തിലെ പാർലമെന്റുകളുടെ ആഗോള സംഘടനയായ ഇന്റർ പാർലമെന്ററി യൂണിയൻ രൂപീകൃതമായത്. ഈ സംഘടനയുടെ സ്ഥാപക ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ജൂൺ 30 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. 2018 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി പ്രത്യേക പ്രമേയത്തിലൂടെയാണ് ജൂൺ 30 അന്താരാഷ്ട്ര പാർലമെന്ററിസത്തിന്റെ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജൂൺ 30 അന്താരാഷ്ട്ര ഉൽക്കാ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ഉൽക്കകൾ ഭൂമിക്ക് വരുത്തിവെക്കാവുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും അവയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയയിലുള്ള തുങ്കുസ്ക നദീതീരത്ത് നടന്ന ഉൽക്കാ സ്ഫോടനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽക്കാ സ്ഫോടനമായിരുന്നു ഇത്. 2016 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ 30 അന്താരാഷ്ട്ര ഉൽക്കാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭാവിയിൽ അവ ഭൂമിയിൽ പതിക്കുന്നത് തടയുന്നതിനുള്ള ബഹിരാകാശ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഈ ദിവസം ശാസ്ത്രലോകം ഉപയോഗപ്പെടുത്തുന്നു. സോയൂസ് 11 ദൌത്യത്തിനിടെ വ്ളാഡിസ്ലാവ് വോൾക്കോവ്, ജോർജി ഡൊബ്രോവോൾസ്കി, വിക്ടർ പാറ്റ്സായേവ് എന്നീ 3 സോവിയറ്റ് ബഹിരാകാശ യാത്രികർ മരണപ്പെട്ടത് 1971 ജൂൺ 30. ചരിത്രത്തിലെ ആദ്യ ബഹിരാകാശ നിലയമായ സല്യൂട്ട് 1 വിജയകരമായി 22 ദിവസം താമസിച്ച് റെക്കോർഡിട്ട ശേഷമാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് പേടകത്തിലെ ഒരു വാൽവ് അപ്രതീക്ഷിതമായി തുറന്നുപോവുകയും പേടകത്തിനുള്ളിലെ വായു മുഴുവൻ ചോർന്നു പോയതിനെ തുടർന്ന് മിനിറ്റുകൾക്കകം യാത്രികർ ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു. കാർബൺ രേഖയ്ക്ക് മുകളിൽ ബഹിരാകാശത്ത് വെച്ച് മനുഷ്യർ മരണപ്പെട്ട ചരിത്രത്തിലെ ഒരേ ഒരു സംഭവമാണിത്. ഈ അപകടത്തിന് ശേഷം ബഹിരാകാശ യാത്രകളിൽ യാത്രികർ നിർബന്ധമായും പ്രഷർ സ്യൂട്ടുകൾ ധരിക്കണം എന്ന നിയമം കർശനമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അതികായനായ നേതാവും ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് ആദരപൂർവ്വം വിളിക്കപ്പെടുന്നതും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അടിത്തറപ്പാകിയവരിൽ ഒരാളുമായ ദാദാഭായി നവറോജി അന്തരിച്ചത് 1917 ജൂൺ 30. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെയാണ് ദരിദ്രമാക്കുന്നതെന്ന് അദ്ദേഹം തന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ ശാസ്ത്രീയമായി തെളിയിച്ചു. ഇന്ത്യക്കാർക്ക് സ്വയം ഭരണത്തിനുള്ള അവകാശമുണ്ടെന്ന് ആദ്യമായി വാദിച്ച നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: ഓർമ്മകളെ വിടതരൂ ഈ ചിത്രത്തിനുവേണ്ടി ഡോക്ടർ പവിത്രൻ എഴുതി, കെ ജെ ജോയ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം, ഇതേക്കുറിച്ച് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
4: പൊതുവെ വീടുകളിലോ പൊതുവിടങ്ങളിലോ സ്കൂളുകളിലോ ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂരിഭാഗ ഇടങ്ങളിലും നമ്മൾ തിരുമുക അല്ലെങ്കിൽ ചൂട് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലേ ആദ്യം ചെയ്യുന്നത്. അതാണോ ശാസ്ത്രീയ രീതി? എന്താണ് പരിക്കേറ്റ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്? പരിക്ക് ഭേദമാക്കാനും പൂർവ്വസ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യാനും ശാസ്ത്രീയ രീതിയാണ് പിന്തുടരേണ്ടത്. പരിക്ക് പറ്റിയാൽ അത് ചെറുതായാലും വലുതായാലും എന്തു ചെയ്യണമെന്ന അറിവിനോളം അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തു ചെയ്യരുത് എന്ന അറിവ്. സ്പ്രെയിൻ അഥവാ ഉളുക്ക്, കണ്ടൂഷൻ അഥവാ ചതവ്, ഫ്രാക്ചർ അഥവാ ഒടിവ്, ഡിസ്ലൊക്കേഷൻ അഥവാ കുഴതെറ്റൽ എന്നീ അവസ്ഥകളിൽ ഉടനെ ചൂടുവയ്ക്കരുത്, തിരുമരുത്. കൂടുതൽ ആളുകളും അറിവില്ലായ്മ കൊണ്ടോ അബദ്ധധാരണകൾ കൊണ്ടോ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. ആയുർവേദ ശാസ്ത്രത്തിൽ സുശ്രുതാചാര്യൻ പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ ശീതപ്രയോഗം അഥവാ തണുപ്പിന്റെ പ്രയോഗം ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലുകൾ പൊട്ടിയോ സന്ധിമുക്തം അഥവാ കുഴത്തെറ്റൽ മൂലമോ സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിദഗ്ധ ഡോക്ടറെ കണ്ട് നേർസ്ഥിതിയിലാക്കണം. അതിനുശേഷം ആ ഭാഗം അനങ്ങാതിരിക്കാനായി കെട്ടിവെക്കണം. കെട്ടിവെക്കുന്നതിനൊപ്പം മുറിവെണ്ണ ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിലെ

0: നീര്, വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കുറയാനായി സഹായിക്കും. നിശ്ചിത കാലത്തിന് ശേഷം പരിശോധിച്ചു നോക്കി വേദന മാറുമ്പോൾ കെട്ടഴിക്കണം. പരിക്കനുസരിച്ച് കെട്ടിവെക്കേണ്ട കാലാവധി വ്യത്യസ്തമാണ്. പരിക്ക് പറ്റിയ ഘടനയ്ക്കനുസരിച്ച് പരിക്ക് ഭേദമായോ എന്ന് പരിശോധിച്ചു നോക്കി ബാൻഡേജ് മാറ്റുന്നതിന് ശാസ്ത്രീയമായ രീതിയുണ്ട്. പല അവസ്ഥകളിലും ബാൻഡേജിന് പകരം ഓർത്തോസിസ് എന്ന നൂതന സംവിധാനവും ഉപയോഗിച്ചു വരുന്നു. ബാൻഡേജ് അല്ലെങ്കിൽ ഓർത്തോസിസ് അഴിച്ചതിന് ശേഷം പരിക്ക് പറ്റിയ ഭാഗത്തും അടുത്തുള്ള സന്ധികൾക്കും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരാനായി ചലനക്ഷമത്വത്തിനായി മരുന്ന് ലേപനം, ഔഷധധാര, വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കണം. സുശ്രുതാചാര്യന്റെ ശാസ്ത്രീയമായ ഈ നിർദ്ദേശങ്ങൾക്ക് സമാനമാണ് ഇന്നത്തെ പഠന രീതിക്കും ഗവേഷണ രീതിക്കും അനുസരിച്ചുള്ള അറിവുകളും. അമേരിക്കൻ അക്കാഡമി ഓഫ് ഓർത്തോപെഡിക് സർജൻസ് നിർദ്ദേശിക്കുന്നത് പരിക്കിന്റെ ആദ്യഘട്ടത്തിൽ പ്രൈസ് എന്ന മാർഗനിർദ്ദേശമാണ്. പി പ്രൊട്ടക്ഷൻ, ആർ റെസ്റ്റ്, ഐ ഐസ്, സി കംപ്രഷൻ, ഇ എലവേഷൻ. വിശദമായി പരിശോധിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ എന്നത് പരിക്ക് പറ്റിയ ഭാഗം തുടർ പരിക്കിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. റെസ്റ്റ് എന്നത് പരിക്ക് പറ്റിയ ഭാഗം അനക്കാതെ വയ്ക്കുക. ഐസ് എന്നത് പരിക്ക് പറ്റിയ ഭാഗത്ത് ശാസ്ത്രീയ രീതി അനുസരിച്ച് നിശ്ചിത ഇടവേളകളിൽ തണുപ്പ് വയ്ക്കുക എന്നതാണ്. കംപ്രഷൻ എന്നാൽ പരിക്ക് പറ്റിയ ഭാഗത്തെ നീര് കുറയുന്നതിനായി കെട്ടിവയ്ക്കുക എന്നതാണ്. ഇലവേഷൻ, നീര് കുറയുന്നതിനായി കാല് 15 സെന്റിമീറ്റർ മുകളിൽ പൊക്കി വയ്ക്കുന്നതും കൈ തൂക്കിയിടാതെ സ്ലിംഗ് ഉപയോഗിക്കുന്നതും ഈ ഘട്ടത്തിൽ പ്രയോജനപ്രദമാണ്. വിദഗ്ധ വൈദ്യനിർദ്ദേശത്തോടെയാണ് ഈ മാർഗനിർദ്ദേശം പിന്തുടരേണ്ടത്. പരിക്ക് പറ്റിയ ഭാഗത്തെ ശാരീരിക പരിശോധനയും എക്സ്റേ, ആവശ്യം വേണ്ട അവസരങ്ങളിൽ CT, MRI തുടങ്ങിയ പരിശോധനകൾ വിലയിരുത്തിയാണ് ചികിത്സാ സാധ്യത നിർണ്ണയിക്കുന്നത്. ചില പരിക്കുകൾ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. എന്നാൽ എല്ലാ പരിക്കുകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല. എല്ലാ പരിക്കുകളും കെട്ടിവെക്കേണ്ടവയുമല്ല. സ്വയം ചികിത്സ ഒഴിവാക്കി വിദഗ്ധ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളതാണ് പരിക്ക് പറ്റിയ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പരിക്ക് പറ്റിയാൽ എന്തു ചെയ്യണം? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
7: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
8: ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം കാട്ടുപോത്ത്. രചന പി ഭാസ്കരൻ. സംഗീതം ജെറി അമൽദേവ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഇന്ത്യയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഗാന്ധിക്ക് തെക്കേ ആഫ്രിക്കയിൽ ആരംഭിക്കേണ്ടി വന്നത്. പത്നി കസ്തൂർബായിയും 9-ഉം 5-ഉം വയസ്സായ തന്റെ പുത്രന്മാരും ഒരു മകനും ഒരു മരുമകനും ഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ കുട്ടികൾക്കായി ഗാന്ധി ആരംഭിച്ച ഒരു വിദ്യാലയത്തിൽ അവർ പഠിക്കുവാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തേക്കാൾ അച്ഛനമ്മമാരുടെ മേൽനോട്ടവും ശിക്ഷണവുമാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഡർബാനിൽ താമസം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായി തുടങ്ങി. കോടതിയിൽ പോയി കേസു നടത്തുന്നത് ചുരുക്കമായിരുന്നു. ആപീസിലായിരുന്നു ഗാന്ധിയുടെ ജോലി അധികവും. വസ്തുസംബന്ധമായ ആധാരങ്ങൾ എഴുതി തയ്യാറാക്കലും കക്ഷികളെ ഉപദേശിക്കലും കേസുകൾ മധ്യസ്ഥത പറഞ്ഞ് തീർക്കലുമായിരുന്നു പ്രധാന പ്രവൃത്തികൾ. എന്നാൽ പ്രാക്ടീസിനേക്കാൾ ഗാന്ധിയെ അധികം ആകർഷിച്ചത് സമുദായ സേവനമായിരുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി ഗാന്ധിയുടെ ഭവനത്തിൽ വന്നു. അയാൾക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം ഗാന്ധി തൃപ്തിപ്പെട്ടില്ല. അയാളെ വീട്ടിൽ താമസിപ്പിച്ചു. അയാൾക്ക് വേണ്ട ശുശ്രൂഷയും ചെയ്തു. അതിനുശേഷം കൂലിപ്പണിക്കാർക്ക് പ്രത്യേകമായുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. ഇത്തരം സേവനങ്ങളിൽ ഗാന്ധിക്ക് വലിയ താൽപ്പര്യമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. സേവനം കാര്യക്ഷമമായി നടത്തുന്നതിന് റസ്റ്റം

0: യുടെ ധനസഹായത്തോടുകൂടി ഒരു ധർമ്മ ആശുപത്രി ഏർപ്പെടുത്തി. ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് തയ്യാറാക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും ഗാന്ധി ആശുപത്രിയിൽ പോയി തുടങ്ങി. ദിവസേന കാലത്ത് 2 മണിക്കൂർ നേരം അതിനായി വിനിയോഗിച്ചിരുന്നു. ഈ പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷമാണ് ആഫീസിലേക്ക് പോയിരുന്നത്. സാധുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിനും അവരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ടറിയുന്നതിനും ഇത് അവസരമുണ്ടാക്കി. ഈ പരിചയം പിന്നീട് ബൂവർ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിൽ ഗാന്ധിക്ക് ഉപയോഗമായി തീർന്നു. ആഫീസിലെ ഗുമസ്തന്മാർ ഗാന്ധിയും ഒരുമിച്ചാണ് പാർത്തിരുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഷെയ്ഖ് മഹ്താബ് പാർത്തിരുന്നതും അവിടെയായിരുന്നു. തന്നോടൊപ്പം താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് വേണ്ട സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഗാന്ധി വലിയ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ജീവിതത്തെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗാന്ധിജി ആരംഭിച്ചത്. ഭക്ഷണം മിതമായിരിക്കണം, കഴിയുന്നതും പാകം ചെയ്യാത്തതായിരിക്കണം, മസാല സാധനങ്ങൾ ഉപയോഗിക്കുകയുമരുത്. ഇതെല്ലാമായിരുന്നു ഭക്ഷണ സമ്പ്രദായത്തിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് അദ്ദേഹം അറിഞ്ഞു. അതുപോലെ തന്നെ ഉപവാസവും ബ്രഹ്മചര്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി. ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിതരീതി ഭേദപ്പെടുത്തുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരാദർശ ജീവിതം നയിക്കാനുള്ള ഗാന്ധിയുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ശ്രമം ആരംഭിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
3: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
2: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
3: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
2: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്തേ അനന്തപുരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം രഘുകുമാർ.

0: അഭിച്ചേച്ചി,
1: ആ
0: ചേച്ചിക്ക് ഓഫീസ് മുറി പണിക്കര് സാറിന്റെ മുറിയുടെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം.
1: ഞാനത് കണ്ടിരുന്നു കുട്ടപ്പായി. ഞാൻ എന്തായാലും ഇവിടെ പകൽ മുഴുവൻ ഇരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ സഹകരണ സംഘം പ്രസിഡന്റിന്റെ മുറിയില്ലേ, അവിടെ പകൽ ഇരിക്കാന്നാ വിചാരിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞുകിടക്കുന്നുവെന്നാ അറിഞ്ഞത്.
0: അവിടെ ആൾക്കാർ വന്ന് ശല്യം ചെയ്യും ചേച്ചി, ഓരോ ആവശ്യവും പറഞ്ഞു വരും. ഇവിടെ ആണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല.
1: നാട്ടുകാരുടെ ആവശ്യത്തിനല്ലേ സൊസൈറ്റി, അതിന്റെ ചുമതല എനിക്കുള്ളപ്പോ ഞാൻ അവിടെ ഇരിക്കണ്ടേ? മാത്രല്ല, സ്കൂളിലെ മാനേജറുടെ മുറിയും വൃത്തിയാക്കിയിടണം. ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസം എനിക്ക് അവിടെയും പോകണം.
0: അപ്പോ സ്ത്രീകളുടെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലും ഗാന്ധി പ്രകാശത്തിലും മുറി ശരിയാക്കണ്ടേ?
1: നീ എന്നെ കളിയാക്കുകയാണോ? എവിടെയൊക്കെ ചുമതലയുണ്ടോ അവിടെയൊക്കെ സൗകര്യം ഉറപ്പാക്കണം നീ. ആ പിന്നെ അതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഒന്ന് ചേട്ടത്തിയോടൊന്ന് ചോദിച്ചേ.
0: ആ
2: കുട്ടപ്പായി, അഭിരാമി ഇനി

0: സ്കൂളിലും മേൽനോട്ടത്തിന് പോകും അല്ലേ? നല്ലതു തന്നെ. പള്ളിക്കൂടമാണ് സാധാരണ ഏറ്റവും അവഗണിക്കപ്പെടുന്നത്. ഇവിടെ ഒരാൾക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ട്.
1: പേടിക്കണം ഗംഗാരേട്ടാ, എന്നെ ഇന്ന് നിർത്തിപ്പൊരിച്ചു. ഒരു മയവുമില്ല പറയുന്നതിന്.
2: ആ, കുറച്ച് സ്ട്രിക്റ്റ് ആവണം, എന്നാലേ എല്ലാം നന്നായി നടക്കൂ.
0: ബേബി, നിനക്ക് തന്നെയാ തട്ടുകേട്. നിൽക്കുന്ന നിപ്പി സ്കൂളിൽ നിന്നിറങ്ങാനും താമസിച്ച് ചെന്ന് കയറാനും പറ്റാതെ വരും.
1: അത് ശരിയാ. ഈ ടീച്ചർ സാധാരണ അരി അടുപ്പത്തിട്ടിട്ട് സ്കൂളിൽ പോയാൽ അത് വാർക്കാൻ അടുത്ത പീരീഡ് വരാറുണ്ടല്ലോ. ഇനി അതൊന്നും നടക്കില്ല.
2: എന്റെ ജോലി നന്നായി ചെയ്യാൻ എനിക്കറിയാം. നീ ഇതൊന്നും അഭിരാമിയുടെ കാതിലോതി കൊടുക്കാതിരുന്നാ മതി.
0: അഭിരാമി ഒരേ സമയം സോഫ്റ്റായിട്ടും സ്ട്രിക്റ്റായിട്ടും പെരുമാറാൻ അറിയാവുന്ന കുട്ടിയാണ്. ഒരുപക്ഷെ നല്ലതിനായിരിക്കും ഈ വരവ്.
1: നല്ലതോ ചീത്തയോ, കാത്തിരുന്ന് കാണാം. ആ, ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം.
3: എന്തുണ്ട് ഗംഗാരേട്ടാ വിശേഷം? ബേബിച്ചേച്ചി എന്താ മൂടിക്കെട്ടി നിൽക്കുന്നത്? എന്നെ കണ്ടോണ്ടാണോ കുട്ടപ്പായി പോയിക്കളഞ്ഞത്? പുതിയ ബോസിന്റെ ഇഷ്ടക്കാരനാവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവാണ്.
2: അനുവിനെ കണ്ടില്ല, അവൻ അപ്പുറത്തെ വഴിയിലേക്കാ പോയത്. എന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ?
0: അനുവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി.
3: കോളേജിൽ അഡ്മിഷന്റെ സമയമാണ് ഗംഗാരേട്ടാ, നിന്ന് തിരിയാൻ നേരമില്ല. ബേബിച്ചേച്ചി സ്കൂളിൽ പിടിമുറുകാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്.
2: ആ, ഞാനും കേട്ടു. ഓരോരുത്തർ മാറി വരുമ്പോ ഓരോ ഭരണപരിഷ്കാരങ്ങൾ, ഭാവം നമ്മളാണ് വലയുന്നത്.
0: നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അഭിരാമി വന്ന് ഭരണമേറ്റതില്ലേ ഉള്ളൂ. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ട ശേഷം പോരെ ഈ വേവലാതി.
3: ഗംഗാരേട്ടൻ കാത്തിരുന്നു. ബേബി ചേച്ചിക്ക് അങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിലാണൊന്ന് നേരെയായത്. പുത്തൻ ഭരണം പഴയതൊക്കെ കുഴിച്ചെടുത്താൽ പ്രശ്നമായി. ഒന്നും വരാതിരിക്കട്ടെ.
2: ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. എന്റെ മനസ്സ് വീണ്ടും പിടിവിട്ടു പോകുമോ എന്തോ.
0: ഒന്നും മിണ്ടാതിരുന്നേ. കുറ്റം ചെയ്തവർക്കില്ലാത്ത വേവലാതിയാണ് അതിന്റെ ഏഴ് അയൽവക്കത്ത് പോലും നിന്നിട്ടില്ലാത്തവർക്ക്. ഒരു പേടിയും വേണ്ട.
4: ഫാദർ, ഫാദർ അനാമികയുടെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ടോ?
5: തിയോളജിയിൽ എത്തിയ ശേഷം ഫിക്ഷൻ വായന കുറവാ, പൊതുവെ വായന തന്നെ കുറഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം?
4: അല്ല, അവളുടെ എഴുത്തും പെരുമാറ്റവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. എഴുതുമ്പോ അവൾ വേറൊരാളാണ്.
5: അനാമികയെ കണ്ടാല് സീരിയസ് ആണെന്ന് തോന്നുകയേയില്ല. കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളെന്നാ തോന്നുക.
4: ഏയ്, ഒട്ടുമല്ല. അവളുടെ ചിന്തകളൊക്കെ യുണീക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് ടാലന്റഡ്. ദേ, അവളും കൗണ്ടറും വരുന്നുണ്ടല്ലോ.
6: വണക്കമ്മ. നാനൊരു പയണത്തിലിരുന്നേൻ. ആ, ഇന്നപ്പക്കം വര വഴിയിലേ അനാമിക മേടത്തെ പാർത്തേൻ.
3: എന്നെ എങ്ങനെ ഒപ്പം കൂട്ടിയെന്നതിനാണോ ഈ എക്സ്പ്ലനേഷൻസ്? അതിന്റെ കാര്യമില്ല.
4: നീ എന്താ, രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ. എന്ത് പറ്റി?
5: അനു ലൈബ്രറിയിൽ നിന്നുള്ള വരവാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ.
6: ആമസർ, ലൈബ്രറി മുന്നാടി താൻ നാൻ പാർത്തത്.
3: ഞാൻ ലൈബ്രറി പോയതാ ഫാദർ. എനിക്ക് പറ്റിയ പണി പഠിപ്പിക്കലും എഴുത്തും വായനയൊക്കെ ആണല്ലോ.
4: അത് നീ തന്നെ തെരഞ്ഞെടുത്ത വഴിയല്ലേ അനു. നീ അതിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടല്ലേ നിന്റെ പേര് ഞങ്ങളൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നത്.
5: അത് ശരിയാ. എവിടെയും അനാമികയുടെ പേര് പറഞ്ഞാ അറിയും. എന്നും പത്രങ്ങളിലെ പേര് വരുന്നുണ്ടല്ലോ.
6: നിജം ഫാദർ, മാടത്തോടിയ ഒരു നോവൽ തമിഴിലെയും മന്ദിർക്ക് റൊമ്പ ഫേമസ് ആക്കും.
3: എന്നാലും എഴുത്തുകാര് മറ്റ് പല രംഗങ്ങളിലും പരാജയമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതും പറയണം.
4: മോളെ, ഓരോരുത്തരും ഓരോ ഇടത്തും സ്പെഷ്യലൈസ് ചെയ്യും. അതിലെന്താ അത്ഭുതം? അത് നല്ലതല്ലേ? കൗണ്ടറേ, കടൽ പോലെ കാട് അതല്ലേ തമിഴിൽ വന്ന പുസ്തകം? അത് ഹിന്ദിയിലും കന്നഡയിലും വന്നിട്ടുണ്ട്.
5: അതൊരു പുതിയ അറിവാണല്ലോ. കൺഗ്രാറ്റ്സ് അനാമിക.
6: അതൊരു ഭയങ്കരമായ നോവലാക്കും. ഞാൻ ഒത്ത ഇരിപ്പിലേ വാസിച്ചേൻ. തമിഴ് എഴുത്താളർ സുജാത അളവുക്ക് അവ്ലവ് സൂപ്പർ.
3: അനാമികയ്ക്ക് സ്വീകരണം നൽകുന്ന സെഷൻ എപ്പ കഴിയും? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി

0: ബിജു എം, ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
1: ഉർവശി ഭാരതി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ബി വസന്തയും പാടിയ ഗാനം. രചന തിക്കുറിശ്ശി സുകുമാരൻ നായർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: തൊഴിൽ ദർശനം.
2: മുംബൈയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ അപ്രന്റീസ് ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 495 ഒഴിവുണ്ട്. 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 10-ാം ക്ലാസ് പാസ്സായവർക്ക് ഒഴിവ് 100. ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ 20, ഇലക്ട്രീഷ്യൻ 20, ഫിറ്റർ 20, പൈപ്പ് ഫിറ്റർ 20, സ്ട്രക്ചറൽ ഫിറ്റർ 20. പ്രായം 15-19 വയസ്സിനും ഇടയിൽ. ITI പാസ്സായവർക്ക് ഒഴിവ് 355. ഫിറ്റർ, സ്ട്രക്ചറൽ 50, ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ 20, ഇലക്ട്രീഷ്യൻ 50, ICTSM 20, ഇലക്ട്രോണിക് മെക്കാനിക് 30, റെഫ്രിജറേഷൻ ആൻഡ് AC.

0: 30, പെയിന്റർ ജനറൽ 25, പൈപ്പ് ഫിറ്റർ പ്ലംബർ 30, വെൽഡർ 40, കോപ്പ 30, വുഡ് വർക്ക് ടെക്നീഷ്യൻ കാർപ്പന്റർ 30. പ്രായം 16-നും 21 വയസ്സിനും ഇടയിൽ. 8-ാം ക്ലാസ് പാസ്സായവർക്ക് ഒഴിവ് 40. റിഗർ 20, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 20. പ്രായം 14-നും 18 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 100 രൂപയും ബാങ്ക് ചാർജും. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://masagon.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://masagon.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 1. ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ഹാർഡ് കോർട്ട് ബട്ട്ലർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലായി 116 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഷയങ്ങൾ ഓയിൽ ടെക്നോളജി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, പെയിന്റ് ടെക്നോളജി, പ്ലാസ്റ്റിക് ടെക്നോളജി, ഫിസിക്സ്, ഫുഡ് ടെക്നോളജി, ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ലെതർ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ബയോടെക്നോളജി, മാനേജ്മെന്റ്. അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്ക് 500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hbtu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hbtu.ac.in. കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിന് കീഴിലുള്ള നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ റിസോഴ്സ് പേഴ്സൺ കൺസൾട്ടന്റിനെ എംപാനൽ ചെയ്യുന്നു. 31 ഒഴിവുണ്ട്. യോഗ്യത: ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലുള്ള MTech, MTP, MPlan അല്ലെങ്കിൽ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം, അല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ്, ജിയോഗ്രഫി, ജിയോളജി, പ്ലാനിംഗ്, സോഷ്യൽ സയൻസ്, എൻവയോൺമെന്റൽ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. നിർദ്ദിഷ്ട യോഗ്യതയ്ക്കൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ 15 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം നിർബന്ധമായും ഉണ്ടാവണം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം ഡയറക്ടർ KSCSTE, NATPAC, കെ കരുണാകരൻ ട്രാൻസ്പാർക്ക്, ആക്കുളം, തുരുവിക്കൽ PO, തിരുവനന്തപുരം 695011 എന്ന വിലാസത്തിലേക്ക് തപാൽ മുഖേന അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 6. വിലാസം ഒരിക്കൽ കൂടി KSCSTE, NATPAC, കെ കരുണാകരൻ ട്രാൻസ്പാർക്ക്, ആക്കുളം, തുരുവിക്കൽ PO, തിരുവനന്തപുരം 695011. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.natpac.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.natpac.kerala.gov.in.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ശ്യാം സംഗീതം നൽകി യേശുദാസും CU ആന്റോയും പാടിയ ഗാനം നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് യൂസഫലി കേച്ചേരി.

0: ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 101.9. ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധന നിക്ഷേപം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയെന്ന് മന്ത്രി CP ജോൺ. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും അദ്ദേഹം അറിയിച്ചു. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനം. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മുകാശ്മീർ തീർത്ഥാടന പാതയിലുടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി. മോക്ഡ്രില്ലുകളും നിരീക്ഷണ സംവിധാനങ്ങളും സജീവമാക്കുകയും ഇന്റർ ഏജൻസി ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. വയനാട് മുപ്പയ്യനാട് പഞ്ചായത്തിൽ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് നോട്ടീസ് നൽകിയത്. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? അതിനു മുന്നേ ചോദ്യം ഒന്നുകൂടി പറയാം. വയോജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇതിന്റെ ഉത്തരം കേരളം. ലോകത്തിൽ ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെ വയോജന സൗഹൃദ മാതൃകകൾ പഠിച്ചാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുക. വയോജനങ്ങൾക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക, നിലവിലുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുക എന്നിവയാണ് വകുപ്പിന്റെ ലക്ഷ്യങ്ങൾ.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: രഘുകുമാർ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനം മായാമയൂരം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി കാലം സാക്ഷി.
2: ഗുരു ഗോപിനാഥ് ഭാരതീയ നൃത്തകലയുടെ പ്രഥമ ഗണനീയരായ ആചാര്യന്മാരിൽ ഒരാളും നർത്തകനും കേരള നടനം എന്ന നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവുമായ ഗുരു ഗോപിനാഥ് എന്നറിയപ്പെടുന്ന പെരുമാനൂർ ഗോപിനാഥൻ പിള്ള 1908 June 24 കുട്ടനാട് ചമ്പക്കുളത്ത് ജനിച്ചു. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ചിരുന്ന അദ്ദേഹമാണ് കഥകളിയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിച്ചത്. കഥകളി തിരുത്തുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാതെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ ഒരു നൃത്തരൂപം കേരള നടനം എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഗുരു ഗോപിനാഥിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. കേരളീയ നൃത്തകലകളുടെ സിദ്ധാന്തവും പരിശീലനവും വിശദീകരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥകളി നടനം, നടന കൈരളി, താളവും നടനവും, അഭിനയ പ്രകാശിക തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം നൃത്തവും സംവിധാനവും നിർവഹിച്ച രാംലീല, 1500 തവണ അരങ്ങേറിയ രാമായണം ബാലെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1987 October 9 ഗുരു ഗോപിനാഥ് അന്തരിച്ചു.
3: കഥകളി പഠിക്കുന്നതിനായിട്ട് തോന്നിയ പ്രേരണ എന്താണ്? യഥാർത്ഥത്തിൽ അന്ന് ഇതൊരു കലയാണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. കുടുംബസ്ഥിതി അനുസരിച്ച് എന്നെ എൻ്റെ രക്ഷകർത്താക്കൾക്ക് 7ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. പക്ഷേ 7ാം ക്ലാസ്സിൽ ഞാൻ ജയിച്ചാലും എനിക്ക് കിട്ടുന്ന ഉദ്യോഗം എന്തെന്ന് വെച്ചാൽ മീനച്ചിലോ പാലായിലോ പോയി ഈ ഒരു സ്കൂൾ മാസ്റ്ററായിട്ട് കഴിയണം. അവരുടെ പ്രതിഫലമാണെങ്കിലോ അമ്മയൊക്കെ ഈ ഓണക്കാലത്ത് അയൽവീടുകളിൽ നിന്ന് ആളിൽ പോയിട്ട് വാദ്യാരുദ്യോഗം സ്വീകരിച്ച് വരുമ്പോൾ കൊണ്ടിരുന്ന പ്രതിഫലത്തെപ്പറ്റി പുകഴ്ത്തി പറയാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. എന്താണെന്നറിയാമോ? 2 ചേന, 4 റാത്ത പച്ചമുളക്, 1/2 റാത്ത ഇഞ്ചി, ചിലപ്പോൾ വേറെ വല്ല ഈ താളോ തകരയൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പം ഏതായാലും ഈ ഉദ്യോഗത്തിന് എനിക്ക് പോകണ്ട. അതുകൊണ്ട് ഇല്ലാതെ എന്തെങ്കിലും എനിക്ക് കഥകളിയാണെങ്കിൽ കഥകളി ആകർഷിക്കാനായിട്ടൊരു കാരണമുണ്ട്. എൻ്റെ കുടുംബത്തിൽ പരമ്പരയായിട്ട് കഥകളി നിലനിന്ന് വരുന്ന ഒരു തറവാടാണ്. എൻ്റെ വല്യമ്മാവനാണ് ഗുരു കുഞ്ചുക്കുറുപ്പിൻ്റെയും മാത്തൂർ കുഞ്ഞുറുപ്പടിക്കരുടെയും ഒക്കെ ഗുരുനാഥൻ.
4: അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്?
3: ചമ്പക്കുളം ശങ്കുപിള്ള. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നാരായണമേനോൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അതിനു മുമ്പും ഉണ്ട്. അതായത് ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായം ഞങ്ങളുടെ കഥകളി ശൈലിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുതൽ കഥകളി കാണുകയും അതിലെ കിരീടങ്ങളും ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ട്. പക്ഷെ അന്ന് സ്വർണം ഏതാണ് സാധാരണ തകിടമൊന്നും അറിയില്ല. അപ്പം ഒന്നുമില്ലെങ്കിൽ രാജാവൊക്കെ ആകാമല്ലോ എന്നുള്ളൊരു മോഹവും അന്നുണ്ടായിരുന്നു.
4: ആദ്യമായിട്ട് പഠിച്ചത് ആരുടെ കീഴിലാണ്?
3: ചമ്പക്കുളം പരമുള്ള എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെ.
4: എത്ര കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ അഭ്യസിച്ചു?
3: അദ്ദേഹത്തിൻ്റെ കൂടെ 3 കൊല്ലം പഠിച്ചു. അതിനുശേഷം മാത്തൂർ കുഞ്ഞുള്ള പണിക്കരുടെ കീഴിൽ 2 കൊല്ലം.
4: അപ്പൊ 5 കൊല്ലം.
3: 5 കൊല്ലം
4: അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ജാതി സാധാരണ
3: ആദ്യവസാന സ്ത്രീ വേഷത്തിന്റെ എല്ലാമായി. അതുവരെ
4: സ്ത്രീ വേഷമാണെന്ന് കിട്ടിക്കൊണ്ടിരുന്നത്.
3: ഈ 2 ഗുരുനാഥന്മാരും മരിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് പഠിച്ചത് ചെങ്ങന്നൂർ റാവൻപിള്ളയുടെ ഗുരുനാഥനായ തകഴി കേശവ പണിക്കർ എന്ന് പറയും. ചെങ്ങന്നൂർ റാവൻപിള്ള ജ്യേഷ്ഠന്റെ വീട്ടിൽ താമസിച്ച് 3 കൊല്ലം അവിടെ പഠിക്കുകയുണ്ടായി.
4: എന്ത് വേഷമാണ് അന്ന് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്?
3: അന്ന് 2ാം തരം

0: പൈതൃകമാണ്
1: ചോദിച്ചു.
0: പുഷ്കരൻ, ബാലജീവിതത്തിൽ രാവണൻ, കത്തിയും പച്ചയും
1: അതെ,
0: ആസ്ഥാന സ്ത്രീവേഷവും എല്ലാം കേട്ടിട്ടുണ്ട്.
2: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഗുരു ഗോപിനാഥന്റെ ശബ്ദം.

0: ഇനി ശ്രദ്ധിച്ചോളൂ നമുക്ക് ചുറ്റും. സർക്കാർ നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലും ബി എസ് സി നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ജൂലൈ 10 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഓൺലൈനായി sc.census.gov.in എന്ന പോർട്ടലിൽ ഇന്ന് രാത്രി 12 മണിവരെ നൽകാം. സംശയങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ 1855. സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും ഒഴിവുള്ള നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ജൂലൈ 30 വരെ ദീർഘിപ്പിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ജൂലൈ 4 വരെയാണ് അവസരം. 8 ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി ഇന്ന് വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0471241837.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
0: ബിച്ചു തിരുമിലി എഴുതി ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയത് കാണാമറിയത്ത് എന്ന ചിത്രത്തിനുവേണ്ടി.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: കൈതപ്പുറം എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഗാന്ധർവം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
4: നോവൽ സഞ്ചാരം.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: വേലുമ്മാൻ ആ പറമ്പു ചാർത്തി വാങ്ങാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മാസ്റ്റർ അപകടം മണത്തറിഞ്ഞു. ഒന്ന് ചികഞ്ഞു നോക്കി. ആ വസ്തുവിൽ മറ്റെല്ലാ ഖണ്ഡങ്ങളും വാങ്ങുന്നത് ലക്ഷ്മിക്കുട്ടിയമ്മയാണ്. ഈ ഒരു ചെറിയ കഷ്ണം മാത്രം വേലുമ്മാൻ കയ്യിൽ വയ്ക്കാൻ കാരണം ആ മനുഷ്യന്റെ മുതലപ്പകയെപ്പറ്റി മാസ്റ്റർക്കും അറിവുണ്ട് എന്നല്ല, തന്നോട് കുറെ ഉരത്തിട്ടാണെന്നും മനസ്സിലാക്കിയിരുന്നു. കീഴടക്കാൻ ആലോചിക്കുകയാണ്. മാസ്റ്റർ വിചാരിച്ചു, റോട്ടുവക്കിൽ കിടന്നാലും ആ പിശാചിന് കീഴടങ്ങലില്ല. മാധവിയമ്മയുടെ അഭിപ്രായം മറിച്ചായിരുന്നു. അമ്മാമൻ കോപിച്ചാൽ പിന്നെ സ്വന്തം തറവാടെന്ന് വെച്ച് ഒരിടത്ത് ചെന്ന് കയറാനില്ല. താങ്ങേണ്ടവരാണ് തള്ളുതന്നത്. ഓർത്ത് നിൽക്കാതിരുന്നാൽ എല്ലാം തുലയും. ഈ 3-4 കുട്ടികളുടെ കയ്യും പിടിച്ച് എവിടേക്ക് പോകും? അവർ ഭർത്താവിനെ സമീപിച്ചു. മലയോട് കലമെറിഞ്ഞിട്ട് കാര്യമില്ല. മാസ്റ്റർ തലപൊക്കി ഭാര്യയെ ഒന്ന് നോക്കി. ഏതാ മല, ഏതാ കലം? അമ്മാമനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ എതിർക്കാൻ പോയില്ലല്ലോ. ഇങ്ങോട്ട് എതിർത്താലും നമുക്കല്ലേ പരുക്ക്? മുള്ളും വാഴയും ചേർന്നാൽ പരുക്ക് വാഴയ്ക്കല്ലേ? മുള്ളുണ്ടെന്ന് വെച്ച് വാഴയ്ക്ക് വളരാതെ കഴിയോ? ഞാൻ നിന്റെ അമ്മാമന്റെ കാലു പിടിക്കണോ? കാര്യം നമ്മുടെയല്ലേ. ആരുടെ ആയാലും അയാളോട് കെഞ്ചാൻ എന്നെ കൊണ്ട് കഴിയില്ല. എവിടേക്ക് ഇറങ്ങും? തെണ്ടാം. എത്ര എളുപ്പം പറഞ്ഞു. ഈ 4 കുട്ടികളെ എന്തു

0: എന്നുവച്ച് ഞാൻ തൂങ്ങി മരിക്കാനോ? മാസ്റ്റർ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഒടുക്കം അതുണ്ടാവും, നാട്ടുകാരുടെ മുമ്പിൽ കൈമലർത്താം. എന്നാലും ആ നീചനെ സമീപിക്കാൻ എനിക്ക് കഴിയില്ല. ഈ വാശി നന്നല്ല. ആർക്ക്? നമുക്ക്. നാളേക്ക് ഭവിഷ്യത്താണ്. വാശി വിട്ട് അയാളുടെ കാലു പിടിച്ചുവെന്ന് വയ്ക്കൂ. എന്നാൽ നാളേക്ക് വേണ്ടതൊക്കെ വെലുമാൻ തരുമോ? തരും. ഒരിടിച്ചക്ക, 10 മാങ്ങ, 1 പറ നെല്ല്, ഇവ കൊണ്ട് ജന്മം കഴിയുമോ? നമുക്ക് വേറെ എന്താ വഴി? ആ മനുഷ്യൻ കടിച്ചാൽ വിഷമിറങ്ങുകയുമില്ല. അയാളുടെ വിഷം തട്ടിത്തന്നെ ഞാൻ മരിക്കണം. നോക്ക്, ഞാനൊരു സ്കൂൾ മാസ്റ്ററാണ്, സാധുവാണ്, 4 കാശിൻ്റെ വകയില്ല. പക്ഷേ ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. എനിക്ക് കഴിയും പോലെ 4 അക്ഷരം കുട്ടികളെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. മാനം കെട്ട ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഉളുപ്പുകെട്ട കാശ് നേടിയ ഈ ചെകുത്താന്റെ മുമ്പിൽ ഞാൻ കുമ്പിടണോ? ഇതെന്നല്ല പുതുമ. മാധവിയമ്മ പിന്നെയും പലതും പറഞ്ഞു നോക്കി, മൃദുവായും പരുഷമായും. മാസ്റ്റർ തരിമ്പും ഇളകിയില്ല. ഈ പരന്ന ഭൂമിയിൽ എല്ലാവരും ദുഷ്ടന്മാരല്ല. ഈശ്വരൻ നമുക്കും ഒരു വഴി കാട്ടും. ഇല്ലെങ്കിലും സുഖിക്കാനല്ല ഞാൻ പിറന്നത്. ആ വാദത്തിൽ ഉറച്ചു നിന്നു മാസ്റ്റർ. ഭാര്യ പിന്മടങ്ങി. പക്ഷേ അവരുടെ മനസ്സിൽ അളക്കലും ചൊരിയലും തന്നെ. മുതിർന്ന പെൺകുട്ടിക്ക് പ്രായം തികഞ്ഞു വരികയാണ്. അവൾക്കാണെങ്കിൽ ആരോഗ്യം നന്നേ കഷ്ടി. ഒന്നിനും പോരാതാനും. രാധയ്ക്ക് നല്ല വിരുദുണ്ട്, പക്ഷേ അവൾ ഉരുത്തിരിഞ്ഞിട്ടില്ല. ഗോപാലകൃഷ്ണനും വിശ്വത്തിനും ഒന്നും മനസ്സിലാവില്ല. ഈ പാകത്തിൽ ഇരിക്കപ്പുരകൂടി ഇല്ലാതായാലത്തെ സ്ഥിതി എന്തായിരിക്കും? വീണ്ടും ഭർത്താവിനെ സമീപിച്ചു പറഞ്ഞു, നിങ്ങൾ പോണ്ട, ഞാൻ അമ്മാമനോട് പോയി പറയാം. മരുമകൾക്കു പോവാം, പക്ഷേ എന്റെ ഭാര്യ എനിക്കിഷ്ടമില്ലാത്തടത്ത് പോവില്ല. ഇതും പറഞ്ഞ് തന്റെ വെള്ളശീലയിട്ട കുടയെടുത്ത് കൈത്തണ്ടയിൽ തൂക്കി മാസ്റ്റർ വെളിയിലേക്കിറങ്ങി. ആ പോക്ക് നോക്കി നിന്നു മാധവിയമ്മ നെടുവീർപ്പിട്ടു. ദേവരേ, ഞാൻ ആർക്കും ഒരപരാധവും ചെയ്തില്ലല്ലോ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർച്ച് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹിക്കുന്ന ഒരാൾ നേരിട്ട് പറയാൻ കഴിയാത്ത സ്നേഹ സന്ദേശങ്ങൾ ഒരു പ്രേമദൂതന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. തന്റെ ഹൃദയത്തിലെ സ്നേഹവും പ്രതീക്ഷയും പ്രണയഭാചനത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ മനസ്സിലെ വാക്കുകൾ നിന്റെ ഹൃദയത്തിലെത്തിക്കാൻ ഒരു പ്രേമദൂതനെ ഞാൻ അയക്കട്ടെ എന്ന് മൃദുസ്വരത്തിൽ പറയുന്നു. പ്രേമദൂത് പോകാൻ അഭ്യർത്ഥിക്കുന്ന ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. നമുക്ക് ആദ്യം കേൾക്കാം യേശുദാസ് പാടിയ ഗാനം, ചിത്രം സമയമായില്ല പോലും. ഗാനമെഴുതിയത് ONV കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം പി ഭാസ്കരനെഴുതി കെ രാഘവൻ സംഗീതം നൽകി. പി സുശീല പാടിയത്. ചിത്രം കണ്ണപ്പനുണ്ണി.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, പ്രകാശധാര.
5: ബുധൻ ഉച്ചയ്ക്ക് 12:40
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: യോഗ സൗഖ്യം.
9: ഇന്നീ പരിപാടിയിൽ സേതു ബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷാൻ SB.
10: സേതു ബന്ധാസനം അഥവാ ബ്രിഡ്ജ് പോസ് പരിശീലന ക്രമം: ആദ്യം ഇരുകാലുകളും ചേർത്ത് വെച്ച് ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത് നീണ്ട് നിവർന്ന് കിടക്കുക. ഇങ്ങനെ നീണ്ട് നിവർന്ന് മലർന്നു കിടന്ന ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. 3 മുതൽ 5 തവണ ഇപ്രകാരം ശ്വസന പ്രക്രിയ നിലനിർത്തിയതിനു ശേഷം മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരുകാലുകളും മടക്കി പൃഷ്ഠത്തിനോടടുപ്പിച്ച് പാദങ്ങൾ 6 ഇഞ്ച് അകലത്തിൽ മുട്ടുകൾ മേലോട്ടാക്കി കുത്തിവെക്കുക. ഇപ്രകാരം കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗത്തിനോട് ചേർന്ന് തന്നെ കാലിന്റെ ഉപ്പുറ്റികൾ വരണം എന്നുള്ളതാണ്. ശേഷം ഇരുകൈകൾ കൊണ്ടും ഇരുകാലിന്റെ കുഴകളിൽ പിടിക്കുക. വളരെ ശക്തമായും ദൃഢതയോടുകൂടിയും ഇരുകാൽ കുഴകളിലും പിടിച്ച ശേഷം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയൊരു കുതിപ്പോടുകൂടി ആവുന്നത്ര മേലോട്ടുയർത്തുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും അരക്കെട്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്ന സമയം യാതാലൊരു കാരണവശാലും ശരീരത്തിന്റെ ഭാരം പൂർണമായും തലയുടെ ഭാഗത്തേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കൈയിന്റെ സപ്പോർട്ടുള്ളതിനാൽ യാതാലൊരു കാരണവശാലും വീഴ്ന്നു പോകും എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതില്ല. സേതു ബന്ധാസനം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ: നടുവേദന മാറ്റുന്നതിനും അടിവയറിലെ അവയവങ്ങൾക്ക് ദൃഢത നൽകുന്നതിനും ശ്വാസകോശം, ഹൃദയം ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും സേതു ബന്ധാസനം വളരെ

0: വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം തോളെല്ലുകളുടെ ഉറപ്പിനും പേശികളുടെ ഉണർവിനും ഇത് വളരെ ഉത്തമമാണ്. ഇടുപ്പും അരക്കെട്ടും മേലോട്ട് ഉയർത്തുന്നതുകൊണ്ട് തന്നെ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും നടുവേദന, IVDP അഥവാ ഡിസ്ക് ബൾജ് പോലുള്ള അവസ്ഥകൾക്കും ഇത് വളരെയധികം ഗുണകരമായതാണ്. സേതുബന്ധാസനം ഒഴിവാക്കേണ്ട അവസരങ്ങൾ: നട്ടെല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം, അതുപോലെ തന്നെ വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗങ്ങളാണ്. അല്ലാത്ത അവസ്ഥകളിൽ സേതുബന്ധാസനം വളരെ ഗുണകരമാണെങ്കിലും കഠിനമായ ഹൃദ്രോഗമുള്ള അവസ്ഥകളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്.
1: സേതുബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ SB.
2: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: MG രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഈ ഗാനം അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമാണ് എഴുതിയത്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയതാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ. ചിത്രം 5-സ്റ്റാർ ഹോസ്പിറ്റൽ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ ഈ അധ്യായം സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ. ഒപ്പം ഒരു കാര്യം കൂടി പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുകയാണ്, സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിവരെ sc.census.gov.in എന്ന പോർട്ടലിൽ നൽകാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം, രേഖ അജിത്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ രംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക്ക് എന്ന

0: ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഹലോ, എന്റെ പേര് ചിത്ര എന്നാണ്.
0: ചിത്ര, ഓക്കെ.
1: വെള്ളനാട് കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്. പിന്നെ വെള്ളനാട് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് ചേച്ചി?
1: വീട്ടിലെ ഭർത്താവുണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ ഭർത്താവിന്റെ അമ്മയുണ്ട്.
0: ആണോ? ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാം?
1: വെള്ളനാട് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്.
0: ആണോ?
1: വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അവിടുത്തെ ഫാർമസിസ്റ്റാണ്.
0: വെള്ളനാട് ഉള്ള ഒരു ഡോക്ടറിന് എന്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡോക്ടർ മനോജ്.
1: അതറിയാം. കടുക്കാമൂട് കാര്യം, ഞങ്ങളുടെ വെള്ളനാട് ഓൾറെഡി രണ്ട് മനോജ് ഡോക്ടർ ഉണ്ട്. ഒന്ന് വന്നിട്ട് ന്യൂറോ സർജനാണ്, അതും മനോജാണ്. പിന്നെ ഈ പറയുന്ന ഡോക്ടർ ഞങ്ങൾ CHCയിലെ ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ സാറ് വന്നിട്ട് വേറെ ഹോസ്പിറ്റലിലാണ്.
0: മാറിയല്ലേ? ഓക്കെ ഓക്കെ.
1: ചെറുപ്പമുള്ള ഫേമസ്
0: ഡോക്ടറാണ്.
1: അരുണാണല്ലേ?
0: അരുണ്. അതെ.
1: ഓ, ഒളിമ്പിന് എന്തോണി ആദ്യത്തിലൊക്കെയുള്ള
0: തന്നെ
1: ചെറിയ പയ്യൻ.
0: വലുതായില്ലേ? അവസാനം ഞാൻ വാഴ എന്ന് പറഞ്ഞ പടത്തിലാണ് ചെയ്തത്. വളരെ സന്തോഷം.
1: ഞാനിതില് വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയും കണക്ട് ആയിട്ടില്ലായിരുന്നു.
0: ആണല്ലേ? ഞാൻ വന്നപ്പം പറയാറുണ്ട്, അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പല കോളുകളും കണക്ട് ആവാൻ പാടായിരിക്കും ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും കിട്ടുന്നത്.
1: ഇടയ്ക്ക് വെച്ച് ഇതുപോലെ വേറെ ആകാശവാണിയിൽ ഏതോ ഒരു പ്രോഗ്രാം, ഞാനിവിടെ ഒന്ന് വെറുതെ പരീക്ഷ നടത്തത്തിൽ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് കണക്ട് ആയി ഏട്ടാ. അപ്പോഴും ഞാൻ ഇങ്ങനെ എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാത്തൊരു അവസ്ഥയായി.
0: അപ്പം ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അഗ്നിദേവൻ എന്ന സിനിമയിലെ മിലാവിന്റെ നീലഭക്ഷണ പൊറിയാണ് ഞാൻ പറയുന്ന
0: പാട്ടുണ്ടല്ലോ. നല്ല പാട്ടാ. ഓക്കെ, ചേച്ചി പാടോ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടോ?
1: പാടാറില്ല, എഴുതാറേ ഉള്ളു. പാടാറില്ല.
0: എഴുതാറുണ്ടോ? ഓ,
1: പക്ഷേ അങ്ങനെ നമ്മുടെ ഈ ഫേസ്ബുക്ക് എന്ന മാധ്യമം ഉണ്ടല്ലോ, അതിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ന്യൂസ്റ്റു ആണ് കൂടുതൽ എഴുതുന്നത്. കവിതയും എഴുതാറില്ല, മനസ്സ് തോന്നുന്നപ്പോഴെന്തെങ്കിലും
0: വിളിച്ച് സന്തോഷം. വളരെ സന്തോഷം.
1: ഓ, എനിക്കും തിരിച്ച് വളരെയധികം സന്തോഷമുണ്ട് കണക്ട് കിട്ടിയ സന്തോഷം.
0: ശരി ശരി. അപ്പം ചേച്ചി ചോദിച്ച പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ കാശി സാർ.
0: കാശി, കാശി എവിടെ നിന്ന് വിളിക്കുന്നത്? കാലടി. ഓ, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ കാശി, എന്ത് ചെയ്യാ?
1: ഞാൻ പ്ലസ് വൺ.
0: ആ, ഓക്കെ. ഏതാ പഠിക്കാൻ പോകുന്നത്? പ്ലസ് വണ്ണിലേക്ക്?
1: കമ്പ്യൂട്ടർ സയൻസ്.
0: വൗ, ഗുഡ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അമ്മ, അച്ഛൻ, ചാച്ചി,
0: ആണോ? എല്ലാരും ഉണ്ട്, വലിയ ഫാമിലി. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാ? അച്ഛൻ എന്ത് ചെയ്യാ?
1: അച്ഛൻ ഇവിടെ ബിസിനസ് ആണ്.
0: ആണോ? ഓ, ശരി ശരി ശരി ശരി. ഇന്നിപ്പോ എന്താ പരിപാടി?
1: നമ്മളിപ്പോ ഒരു കൂട്ടാന്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു.
0: ക്ലാസ് ഒക്കെ തുടങ്ങാറായോ?
1: ആറാം തീയതി തുടങ്ങും.
0: ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, വളരെ സന്തോഷം വിളിച്ചത്. അപ്പൊ കാശിനാഥിന് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
1: സെൽഫി പുള്ളെ.
0: ഓക്കെ, തമിഴ്. ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. കണ്ടായിരുന്നില്ലേ പടം? ഇഷ്ടപ്പെട്ടായിരുന്നോ?
1: ചാട്ടന്റെ സിനിമ കണ്ടത് നമ്മൾ ഇതാണ്. സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ചാട്ടൻ ആദ്യം തൊട്ട് നമ്മൾ
0: സൈക്കിളാണ് കണ്ടത്. ഓക്കെ,
1: വിനീതാത്തന്റെ കൂടെ അഭിനയിച്ച് നല്ല സിനിമയായിരുന്നു.
0: അതെ അതെ അതെ, സൈക്കിളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. ഇപ്പോഴും ഓർക്കുന്നതിൽ വളരെ സന്തോഷം.
1: കൊച്ചിലത്തെ ചാട്ട അഭിനയിച്ച മറ്റേ ഒളമ്പിയ അന്തോണി.
0: അതെ, എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. അതെ, താങ്ക് യു. എന്തായിരുന്നാലും വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനിയും വിളിക്കുക. കാശിനാഥ് ചോദിച്ച സെൽഫി പുള്ളെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
4: ഹലോ പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: എന്റെ പേര് സുധീഷ് എന്നാണ്. സുധീഷ് ജില്ലയില് വർക്കലയ്ക്ക് അടുത്ത് ഞെക്കാട്.
4: ഓക്കെ സുധീഷ് ഏട്ടൻ, എന്ത് ചെയ്യാം?
5: ഡ്രൈവിംഗ് ഫീൽഡാണ്. പിന്നെ രണ്ടാമത് കെയർ ഹെൽത്തില് വർക്ക് ചെയ്യുന്നു. കെയർ ഹെൽത്തില് വർക്ക് ചെയ്യുന്നു.
4: ഓ ശരി ശരി ശരി. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടില് വൈഫ്, രണ്ട് മക്കള്, ഒരാള് പുറത്തു പോയി നേഴ്സാണ്.
4: ആണോ? ഓ,
5: മോളും ബിഎസ്സി നഴ്സിംഗ് പഠിക്കുന്നു.
4: അപ്പൊ അടുത്താളും പുറത്തേക്ക് പോവോ?
5: പുറത്തേക്ക്
4: പോവാനുള്ള പ്ലാനാണ്. ഓക്കെ, ഏത് പാട്ടാ ചേട്ടൻ വേണ്ടത്?
5: എനിക്ക് അമരത്തില് അഴകെന്നുള്ള പാട്ട്.
4: ഓ ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പിന്നെ ഈ പാട്ട് ആർക്കെങ്കിലും ആ പേര് തന്നെ. ഞാനിപ്പം ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഷൂട്ട് നടക്കുകയാണ്.
5: പിന്നെ ഞെക്കാട് രാജൻ പറയൊരു സിനിമ ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ, ഞെക്കാട് രാജ്,
4: കേട്ടിട്ടുണ്ടല്ലോ.
5: അദ്ദേഹം മോഹൻലാലിന്റെ എല്ലാം ഒരുപാട് ഫിലിമിൽ, കൊറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള
4: ആളാണ്. ഓ ശരി ശരി.
5: അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു ടെലിഫിലിമിലൊക്കെ ഇപ്പൊ അഭിനയിച്ചു.
4: ആണോ? അല്ല, നിങ്ങള് നാട്ടുകാരാണ്, ഇപ്പൊ വാഴയുടെ നായകന്മാരെല്ലാം വർക്കലയുള്ളവരാണ്. ഇപ്പൊ വർക്കലയിൽ നിന്നാണ് ഇപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുക. വർക്കല ചിറയൻകീഴ് ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് നായകന്മാർ വന്നോണ്ടിരിക്കുക സിനിമയില്. ജോമോ ജ്യോതിരൊക്കെ. അതെ അതെ.

0: ഓമൻ ജ്യോതിറും അങ്ങനൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് വർക്കല. ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്, ഞാൻ പൂജപ്പുരയാണ് താമസം. എന്തായാലും വളരെ സന്തോഷം സുധീഷേട്ടാ, വിളിച്ചതിന് സന്തോഷം. ചേട്ടൻ ആവശ്യപ്പെട്ട അമരത്തിലെ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ ഭാസുര സജി, കരമന.
0: ആ, കരമന എവിടെയാ? ഞാൻ പൂജപ്രിയ താമസം.
1: അതെ, കരമന മേലാറന്നൂർ.
0: ആ, ശരി ശരി ശരി ശരി. എന്ത് ചെയ്യാം?
1: എനിക്ക് ജോലിയില്ല.
0: ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതാണോ?
1: വിളിക്കാറില്ല, ആദ്യമായിട്ടാണ്.
0: ആണോ? ഓക്കെ, വളരെ സന്തോഷം. ഞാൻ വന്ന ദിവസത്തിന് ആദ്യമായിട്ട് വിളിച്ചത്.
1: എനിക്കും വളരെ സന്തോഷം. ഞാൻ രാവിലെ ആകാശവാണി അറിയിപ്പ് കേട്ടപ്പോ തന്നെ ഞാൻ ഓർത്ത് വിളിക്കണം. ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേട്ടാ ഒന്ന് വിളിക്കണം, എനിക്ക് ഭയങ്കര പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനും അമ്മയില്ല.
0: ഓക്കെ,
1: സഹോദരിമാരാണ് ഉള്ളത്.
0: ആ, ശരി ശരി ശരി. ഓക്കെ,
1: ചേട്ടന്റെ വീട്ടില് അമ്മയും രണ്ട് തെങ്ങന്മാരും.
0: ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ചേട്ടൻ എന്ത് ചെയ്യാം?
1: ചേട്ടനും വിദ്യാഭ്യാസ വകുപ്പില് ജോലി ചെയ്യാണ്.
0: ആണോ? വളരെ സന്തോഷം. അപ്പൊ ഏത് പാട്ടാ ചേച്ചിക്ക്?
1: അനുഭൂതി നിറയുന്ന മിഴികളിൽ നോക്കി, അങ്ങനെയാണ് തോന്നുന്നു.
0: അനുഭൂതി പൂക്കും നിൻമിഴികളിൽ നോക്കി, ചിത്ര ചേച്ചി പാടിയ പാട്ടല്ലേ? ആ, ഓക്കെ ഓക്കെ. ഉത്രം നക്ഷത്രം എന്ന സിനിമയിലുള്ള ചിത്ര ചേച്ചി പാടിയതാണ്. ചിത്ര ചേച്ചി രാജേഷ് കൂടെ പാടിയതാണ്. സണ്ണി സ്റ്റീഫനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആണോ? വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ പാട്ട് എന്തായിരുന്നു പ്ലേ ചെയ്തു തരാം. ചേച്ചി പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുരി, പള്ളിപ്പുറം.
2: ചേച്ചി, ഇത് കണ്ടോ? കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
10: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
11: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
12: നമസ്കാരം.
11: നമസ്കാരം.
12: ബിന്ദു.
11: ബിന്ദു, ഓക്കെ. ബിന്ദു എവിടുന്നാ?
12: ഉന്നക്കാട്.
11: ഉന്നക്കാട്. അത് എവിടെയായിട്ട് വരും?
12: ബാലരാമപുരം.
11: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
12: വീട്ടില് ഞാനും ഭർത്താവും മക്കളും.
11: ആണോ? ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
12: മേസ്തിരി പണിയാ.
11: ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
12: ആ ചെയ്യുന്നു, കൈത്തറി നെയ്ത്താണ്.
11: ഓ, അത് കൊള്ളാലോ. പരമ്പരാഗത തൊഴിലാണോ അതോ പഠിച്ചു തരുത്ത? വീട്ടില് വേറെയും ആൾക്കാരുണ്ടായിരുന്നു? ആണോ? ഓക്കെ, നൈസ് നൈസ്. അതിപ്പോഴും തുടർന്ന് വളരെ സന്തോഷം. പിന്നെ വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യാ?
12: മോൻ ജോലിക്ക് പോകുന്നുണ്ട്.
11: ആണോ? ഓക്കെ. ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
12: മഴയത്ത് മുൻപേലെ എന്തിനു വേറെ സ്റ്റുഡിയോ.
11: ആ, ഓക്കെ, നൈസ്.
12: വാഴ ടൂക്കെ കണ്ടിട്ടുണ്ട്.
11: താങ്ക് യു, താങ്ക് യു. ഓക്കെ, വീട്ടില് അമ്മയുണ്ട്, എനിക്കൊരു അനീത്തയുണ്ട്, പിന്നെ ഞാനും വൈഫുമാണ്. അനീത്തി കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, അവര് ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസം. അതെ അതെ. വേറെ അവിടെ മഴയുണ്ടോ? ഓക്കെ, ശരി ശരി. എന്തായിരുന്നാലും വിളിച്ചത് സന്തോഷം ചേച്ചി. ഈ പാട്ട് ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.

0: സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ.
3: ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം, എന്റെ പേര് പ്രവീണ കുമാരി.
3: പ്രവീണ കുമാരി, ഓക്കെ, എവിടെ വിളിക്കുന്നത്?
2: പിള്ളാനിക്കടുത്ത് പാലപ്പൂർ എന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്.
3: ആണോ, ഓക്കെ, ശരി ശരി. പ്രവീണ ചേച്ചി എന്ത് ചെയ്യാ?
2: തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകും.
3: മഴ ആയതുകൊണ്ട് ഇന്നില്ലായിരിക്കും.
2: മെമ്പർ ആയിരുന്നു.
3: ആണോ,
2: മഴയുണ്ട്.
3: പഴയ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. ആ ശരി ശരി, സന്തോഷം വിളിച്ചതിൽ. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഞാനും എന്റെ ഭർത്താവും മാത്രം.
3: സന്തോഷം. അപ്പൊ ചേച്ചി, പ്രവീണ ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടേ?
2: ദേശാടനത്തില് കളിവീടിറങ്ങിയല്ലോ.
3: ആ ഓക്കെ, നല്ല പാട്ടാണ്. ചേച്ചി പാടൂ.
2: ഇല്ല,
3: പാട്ട് കേൾക്കാറേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
2: റേഡിയോയുടെ
3: സ്ഥിരം ശ്രോതാവാണ്. എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ട്.
2: എല്ലാ പരിപാടികളും വീട്ടിലുള്ളപ്പോഴും എല്ലാ പരിപാടികളും
3: കേൾക്കാറുണ്ട്.
2: എവിടെയാ താമസിക്കുന്നത്?
3: ഞാൻ പൂജപ്പുരയാ താമസം. അറിയാവോ,
2: തിരുവനന്തപുരം.
3: താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
3: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
2: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
3: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
2: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
5: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
6: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
7: രാധ.
6: രാധ, ഓക്കെ. ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
7: കാരേറ്റ്.
6: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
7: വീട്ടില് ഇളയ മോനും ഭാര്യയും കുഞ്ഞും ഞാനും.
6: അവരൊക്കെ എന്ത് ചെയ്യാ?
7: അവരൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. മൂന്നി പഠിക്കുന്നു.
6: മൂന്നി പഠിക്കുന്നു. ഓ ശരി ശരി ശരി. വളരെ സന്തോഷം വിളിച്ചത്. ചേച്ചി ഏത് പാട്ടാ വേണ്ടിയിരുന്നേ?
7: ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമിറ്റത്തെത്തുവാൻ മോഹം.
6: ഓ, ചില്ലെന്ന സിനിമയിലുള്ള പാട്ട്. നല്ല പാട്ടാ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ അത്?
7: അതാണ്.
6: എന്തായിരുന്നാലും വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.

0: ഹലോ
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: ആ, ഇത് അരൂർ പറയുന്ന രാധികയാണ് വിളിക്കുന്നത്.
1: രാധിക
0: ഹൗസ് വൈഫാണ്.
1: ഹൗസ് വൈഫാണ്. ഓക്കെ.
0: മക്കളുണ്ട്, രാഹുല്, സിദ്ധി.
1: ഓക്കെ.
0: ആ, ഞാൻ പാഡാസ്റ്റു ഒക്കെ കണ്ടായിരുന്നു.
1: കണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നോ? പുതിയത്? ഞാനിപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിലാണ്. പിന്നെ കൂടാതെ ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു, ആങ്സൈറ്റി അശോക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു. രണ്ടുമാണ് എന്റെ ഇമ്മീഡിയറ്റ് പ്രോജക്ടുകൾ.
0: ഓക്കെ.
1: ആണോ? ഒളിമ്പ്യൻ അന്തോണി യാദവ്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ചെറുപ്പം മുതലേ കാണുന്നതാണല്ലേ. ഓക്കെ. ഏത് പാട്ടാ ചേച്ചി വേണ്ടത്?
0: ആവശ്യപ്പെടുന്ന പാട്ട് വാഴാട്ടൂല.
1: ഏത് പാട്ടാ?
0: ഏത് പാട്ടായാലും മതി.
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഓക്കെ, ശരി. എന്നാ പിന്നെ ഞാൻ വാഴാട്ടൂല് ഒരു നല്ലൊരു പാട്ട് വെച്ചുതരാം.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.

ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11:00 to 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.
0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിനങ്ങനെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം ഉണ്ടാകുന്നത് തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേൽക്കും. തെരുവുനായ ശല്യത്തെ തുടർന്ന് വയനാട് ചുണ്ടേൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി. ഇന്നലെയും സ്കൂളിന് അവധി നൽകിയിരുന്നു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും തലശ്ശേരിയിൽ. പ്രതിനിധി സമ്മേളനം രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമും പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജും ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും മൊറോക്കയും പ്രീ ക്വാർട്ടറിൽ. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഇപ്പോൾ പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. നിങ്ങൾക്കറിയാമല്ലോ, ചൊവ്വാഴ്ചകളിൽ 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ആദ്യ ഗാനത്തിലേക്ക് യേശുദാസ് പാടി.

അടുത്ത ഗാനം സലിൽ ചൗധരി സംഗീതം നൽകി. ജയചന്ദ്രനും പി സുശീലയും പാടിയത് ചിത്രം പുതിയ വെളിച്ചം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം KJ ജോയ് സംഗീതം നൽകി യേശുദാസ് എസ് ജാനകിയും പാടിയതാണ്. ആരാധന എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനമെഴുതിയത് ബിച്ചു തിരുമല.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം ഉദയം എന്ന ചിത്രത്തിനുവേണ്ടി.

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 165 രൂപ കുറഞ്ഞ് 12,845 രൂപ നിരക്കിലും പവന് 1,320 രൂപ കുറഞ്ഞ് 1,02,760 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9% മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
0: ഗാനോപഹാരം തുടരുകയാണ്. ഇനി എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും വാണിജ്യറാമും പാടിയത്. രചന ONB കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

ഇതാ ഒരു മനുഷ്യൻ, ഈ ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം എം എസ് വിശ്വനാഥനും.

ഗാനോപഹാരത്തിൽ നമുക്കിനി കേൾക്കാം. സലീൽ ചൗധരി സംഗീതം നൽകി യേശുദാസും മാധുരിയും പാടിയ ഗാനം. നെല്ല് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് വയലാർ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
3: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
2: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
3: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
2: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
4: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: അടുത്ത ഗാനം വെള്ളനാട് നാരായണൻ എഴുതി, ATUMR സംഗീതം നൽകി, യേശുദാസും S. ജാനകിയും പാടിയതാണ് പൗരുഷം എന്ന ചിത്രത്തിനു വേണ്ടി.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ നമുക്ക് ഒരു ഗാനം കൂടി ആസ്വദിക്കാം. യേശുദാസ് പാടിയതാണ് ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 ജൂൺ 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെന്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനങ്ങളുടെ അഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് അദ്ദേഹം പറഞ്ഞു. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം കോട്ടൺഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. വിഴിഞ്ഞം തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചയ്ക്ക് വിഴിഞ്ഞം തീരത്തെത്തിക്കും. അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒബിസി മോർച്ച കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന സെൽ കൺവീനർ വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ചിത്രം പൂച്ചയ്ക്കാരും അണികെട്ടും. രചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അടുത്ത ഗാനം യേശുദാസ് സ്വരം പകർന്നത് ചിത്രം അഴകിയ രാവണൻ. രചന നിർവഹിച്ചത് കൈതപ്രം. സംഗീതം പകർന്നത് വിദ്യാസാഗർ.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ചിത്രപാടിയ ഗാനം ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഗാനരചയിതാവ് ONV കുറുപ്പ്, സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ.

0: അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
0: ബംഗാളി ഹാൻഡ്മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഇസ്പോർട്ട്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
4: ഇനിയൊരു യുഗ്മഗാനം കേൾക്കാം നമുക്ക്. ചിത്രം തൂവൽ കൊട്ടാരം. രചന നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം പകർന്നത് ജോൺസൺ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സമയം 11:30. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9.

തിരൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കേൾക്കാം. അലൈപായുതെ എന്ന ചിത്രത്തിലേതാണ്. ഗായകർ കല്യാണി മേനോൻ, ഹരിണി, നെയ്വേലി രാമലക്ഷ്മി എന്നിവർ. ഊത്തുക്കാട് വെങ്കടസുബയ്യർ കൃതി.

0: ഇപ്പോൾ കേട്ട ഗാനം സംഗമം എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തു എഴുതി എ ആർ റഹ്മാന്റെ ഈണത്തിൽ നിത്യശ്രീ മഹാദേവൻ പാടിയതാണ്.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഇനിയൊരു യുഗ്മഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയതാണ് ചിത്രം മൗനം സമ്മതം. സംഗീതമിളയ രാജാ.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ബാഹുബലിയിലെ ഒരു ഗാനം കീരവാണിയുടെ സംഗീതത്തിൽ ഹരിചരണും മോഹൻ ഭോഗരാജും പാടിയത്.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ, NPS സഞ്ജയ്ക്കൊപ്പം.
2: ചിത്രം കാതലൻ. എ. റഹ്മാന്റെ സംഗീതത്തിൽ ഈ ഗാനം പാടിയത് പി. ഉണ്ണികൃഷ്ണൻ.

ഒരു ഗാനം കൂടി. ആശാ ഭോസ്ലെയും മധുബാലകൃഷ്ണനും പാടിയതാണ്. പാവിജയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം. ചിത്രം ചന്ദ്രമുഖി.

0: പ്രിയ ശ്രോതാക്കളെ, തിരയിപ്പുകൾ തുടർന്ന് കേൾക്കാം. ഉച്ചയ്ക്ക് 2:45, സമയം 12 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യാജ ലോൺ ആപ്പ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയാൻ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. RBIയുടെ അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്ത 1836 വ്യാജ ലോൺ ആപ്പുകൾ ബ്ലോക്ക് ചെയ്തതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാൻ ഉൾപ്പെടെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കാർഷിക മേഖല വികസിപ്പിക്കാതെ വികസിത് ഭാരത് എന്ന ദർശനം കൈവരിക്കാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബചാവോ അഭിയാന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പൂർത്തിയായി. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് ഏലത്തൂരിനടുത്ത് അപകടത്തിൽപ്പെട്ട ഫൈബർ ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കണ്ണൂർ ഐക്കര ഹാർബറിൽ നിന്നും പോയ ബിസ്മില്ല എന്ന ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി അണക്കര ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DEO അന്വേഷണ ചുമതല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാവിലെ നെതർലാൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിലെത്തി. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്
2: ആകാശവാണി.
3: ഹരിതവാണി.

0: ഗ്രാമസൗന്ദര്യത്തിന്റെ ഭാഗമായി കാണാവുന്ന പക്ഷികളാണ് കാട്ടുതാറാവുകൾ. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന വയലേലകളും കായൽ പ്രദേശങ്ങളും ആരിലും സന്തോഷം കോരി നിറയ്ക്കും. കേരളത്തിന്റെ പല ഭാഗത്തും ഇവയെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ കണ്ടുവരാറുള്ള കാട്ടുതാറാവുകളിൽ പലതും വിരുന്നുകാരായി വന്നുപോകുന്നവരാണ്. ശിശിരകാലത്താണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള വരവ്. പകൽനേരം ഏതെങ്കിലും ജലാശയങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇര തേടി ഇറങ്ങുന്നതാണ് ഇവയുടെ രീതി. നൂറുകണക്കിന് കാട്ടുതാറാവുകൾ അസ്ത്രം എയ്തു വിട്ടതുപോലെ ഇരമ്പലോടെ ആകാശത്തൂടെ പറന്നു പോകുന്ന കാഴ്ച നയനമനോഹരമാണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടകരായ കാട്ടുതാറാവുകളെ ഇവിടെ കാണാനാവുക.
1: തിരമാല പോലെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലോ ആകും ഇവ കൂട്ടമായി പറക്കുക.

അങ്ങനെ പറക്കുമ്പോൾ അവ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ പാടുകയായിരിക്കും. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇവ ഏത് ജാതിയാണെന്ന് നിർണയിക്കാനാകും. എന്തായാലും അന്തിമയങ്ങുന്ന നേരത്ത് വീടിന്റെ മുകളിലൂടെ കൂട്ടം കൂട്ടമായി ചിലച്ചുകൊണ്ട് കാട്ടുതാറാവുകൾ പറന്നു പോകുന്നത് കാണാനാവുക സന്തോഷകരമായ അനുഭവമാണ്. നേരം വെട്ടം വീഴുമ്പോഴേക്കും കൂട്ടമായി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും കാണാം. ഈ പോക്കുവരവിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. പലപ്പോഴും ഇരണ്ടക്കൂട്ടം ദിനവും ഒരു പുഴയോ തോടോ മുറിച്ച് ആകാശത്തൂടെ പറക്കുന്നത് മിനിറ്റുകളുടെ പോലും വ്യത്യാസമില്ലാതെയായിരിക്കും. ഇവയുടെ ഈ കൃത്യത ആരെയും വിസ്മയിപ്പിക്കും.

കാട്ടുതാറാവുകൾ എരണ്ടകൾ എന്ന പേരിലും അറിയപ്പെടും. കാട്ടുതാറാവുകളുടെ അടുത്ത ബന്ധുക്കളാണ് വീട്ടിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും മറ്റുമായി വളർത്തുന്ന താറാവുകൾ. പുരാതന കാലം മുതൽ മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കാട്ടുതാറാവുകളെ പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് മാത്രം. കാട്ടുതാറാവുകളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇവയുടെ മനോഹരമായ നിറങ്ങൾ ആരും നോക്കി നിന്നു പോകും. വാലനരണ്ട, വരിയരണ്ട, വെള്ളക്കണ്ണിയരണ്ട, ചൂളനരണ്ട, പച്ചയരണ്ട തുടങ്ങിയ ജാതിക്കാരെയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത്.

പച്ച എരണ്ടയും ചൂളനരണ്ടയും പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദം അവയെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കും. കേരളത്തിൽ ഈ രണ്ട് ജാതി കാട്ടുതാറാവുകളും കൂടൊരുക്കാറുണ്ട്. രണ്ട് ജാതിക്കാരും മരപ്പോടുകളിലാണ് കൂടൊരുക്കി മുട്ടയിടുന്നത്. ചൂളൻ എരണ്ടകൾ ചൂളമടിച്ച് പാടത്തൂടെ പറക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. അന്തിവെയിൽ വെട്ടത്തിലാണ് ഈ കാഴ്ചയെങ്കിൽ അതിമനോഹരമായൊരു ദൃശ്യവിരുന്നായിരിക്കും. ദേഹമാകെ തവിട്ട് നിറമുള്ള തടിച്ചുരുണ്ട ദേഹപ്രകൃതിയുള്ള പക്ഷിയാണ് ഇവ. മൂർധാവ്, പിൻകഴുത്ത്, പുറം ചിറകുകൾ, വാൽ എന്നിവ കടുത്ത മെറൂൺ ഛായയുള്ളതാണ്. ഈ നിറം അന്തിപ്പൊൻവെട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഈ പക്ഷിക്ക് ദിവ്യമായ ഒരു പരിവേഷം നൽകും. പറക്കത്തും സമയത്ത് സിസിക് സിസിക് എന്നിങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ ഇംഗ്ലീഷ് പേര് ലെസർ വിസിലിംഗ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം ഡെൻഡ്രോസിഗ്ന ജവാൻ ഐക.

0: കാട്ടുതാറാവുകൾ, അവയെ പൊതുവെ വിളിക്കുന്നത് എരണ്ടകൾ എന്നാണ്.
1: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
0: ഇവയെ കേരളത്തിൽ കാണുന്നതിനെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് തദ്ദേശീയരായ എരണ്ടകൾ, അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മറ്റൊന്ന് ദേശാടകരായ എരണ്ടകളാണ്. ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഈ സമയം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു വിഭാഗമാണ് ദേശാടകരായ

0: ആയിരുന്നു. പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്പോട്ട് ബിൽഡക്ക് എന്ന് പറയുന്ന വിഭാഗം, ഇതൊക്കെ ഈ എരണ്ട വിഭാഗത്തിൽപ്പെട്ടാണ്. അതിനെ എല്ലാറ്റിനെയും ഇംഗ്ലീഷിലെ അനാറ്റിയുടെ എന്നാണ് പറയുക, അനാറ്റിയുടെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ടതാണത്. അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും ആ ഒരൊറ്റ ഫാമിലി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണം, അതിലെ പട്ടക്കണ്ണൻ എരണ്ട, കോമൺ ടീൽ അല്ലെങ്കിൽ ഗ്രീൻ വിങ്ഡ് ടീൽ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ ഗാർഗനേയ് എന്ന ഇംഗ്ലീഷ് നാമം, അതിൻ്റെ മലയാള പേര് വരി എരണ്ട, നീലച്ചിറകൻ എരണ്ട എന്നും പറയാറുണ്ട്. അതുപോലെ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയുന്ന മറ്റൊന്ന്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് നോർത്തേൺ ഷോലർ എന്നാണ്. അതുപോലെ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ഒരു വാലൻ എരണ്ട, ഇതൊക്കെ ദേശാടകരാണ്. ഗാഡ്വാൾ എരണ്ട എന്ന് പറയുന്ന ഒന്ന്, അതുപോലെ തങ്കത്താറാവ് അല്ലെങ്കിൽ ചക്രവാകം എന്ന് പറയുന്ന റൂഡി ഷെൽഡക്ക്, ഇതൊക്കെ ആ ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ രാജസ്ഥാനിൽ ഭരത്പൂർ പോയ സമയത്ത് നൂറുകണക്കിന് എണ്ണത്തെ, ഒന്നും രണ്ടും ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു 10-20 എണ്ണമല്ല, നൂറുകണക്കിന്, അത് 200-300 ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള അത്രയും വലിയ കൂട്ടങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യാത്രയിൽ ഒരേ ദിവസം നമുക്ക് ഇതിനെല്ലാറ്റിനെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുതന്നെയാണ് ഇഷ്ടം പോലെ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമ്പോസിഷനുകളിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒറ്റ യാത്രയിൽ. ആ യാത്രയിൽ നമ്മൾ ഈ എരണ്ടകൾ മാത്രമല്ല, ജലപക്ഷികൾ ഉൾപ്പെടെ 100 മുകളിൽ ഇനം പക്ഷികളെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റി എന്നത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ആ എരണ്ടകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ യാത്രയിൽ അവിടെ വെച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ രസം എന്ന് വെച്ചാൽ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ആ ഒരു വാലൻ എരണ്ട, അവയുടെ ഭക്ഷണം തേടുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുപോലെ മുങ്ങും. മുങ്ങിക്കഴിഞ്ഞാൽ തല ഒക്കെ വെള്ളത്തിനടിയിലായിട്ട് നേരെ കുത്തനെയാണ് നിൽക്കുക. അതിൻ്റെ വാലിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു പിന്ന് കുത്തി വെച്ച പോലെ ആയിരിക്കും നിൽക്കുക. ഒരുപാടെണ്ണത്തിൻ്റെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണത്. അപ്പം ഈ എരണ്ടകളെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്, ഒന്നും രണ്ടുമായിട്ടല്ല, ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുക. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണത്, ഫോട്ടോക്കും അതുപോലെ തന്നെ കാണാനും നല്ലത് തന്നെയാണ്.
1: കേരളത്തിൽ കാണുന്ന കാട്ടുതാറാവുകളിൽ ഏറ്റവും ചെറുതാണ് പച്ച എരണ്ട. വിവാഹവേഷത്തിൽ ഇവയെ കാണാനാണ് ഏറെ സുന്ദരം. ഇക്കാലത്ത് പൂവന് പുറവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും തവിട്ടും നിറമാണ്. തല, കഴുത്ത്, ദേഹത്തിന്റെ അടിവശം എന്നിവയെല്ലാം തൂവെള്ളയായിരിക്കും. തലയുടെ മൂർദ്ധാവ് നല്ല കറുപ്പും. കഴുത്തിനു ചുറ്റും ഒരു കറുത്ത വളയം കാണാനാവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിന്നരികിൽ വീതിയുള്ള ഒരു വെള്ളക്കര തെളിഞ്ഞു കാണാനാവും. ഈ എരണ്ട പറക്കുമ്പോൾ ക്വാക്കിക്കക് ക്വാക്കിക്കക് എന്നിങ്ങനെ പരുക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇവയുടെ ഇംഗ്ലീഷ് പേര് കോട്ടൺ ടീൽ എന്നാണ്. ശാസ്ത്രനാമം നെറ്റാപ്പസ് കോറമാൻഡലിയനസ് എന്നാണ്.
2: പൊതുവെ പക്ഷികളിൽ പൂവനുകൾക്കാണ് ഭംഗി കൂടുതലുള്ളത്. കാട്ടുതാറാവുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ആൺകാട്ടുതാറാവുകളെ നോക്കി ജാതി തിരിച്ചറിയുന്നതാണ് ഇവരുടെ കാര്യത്തിൽ നല്ലത്. മിക്ക ജാതി കാട്ടുതാറാവുകളുടെയും പിടകൾ ഏറെക്കുറെ തവിട്ട് നിറക്കാരായിരിക്കും.
1: വാലൻ എരണ്ടകളെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പിറകോട്ട് ചൂണ്ടു നിൽക്കുന്ന കൂർത്ത വാലും ചോക്ലേറ്റ് നിറമുള്ള തലയും കഴുത്തും കഴുത്തിന്റെ ഇരുവശത്തുമുള്ള കൂർത്ത പട്ടയും ഇവയിലെ പൂവിനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിൻടെയിൽ ഡക്ക് എന്നാണ് ഇംഗ്ലീഷ് പേര്, അനസ് അക്യൂട്ട മെയിൽ എന്ന് ശാസ്ത്രനാമം. വരിയരണ്ടിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗാർഗനെ അഥവാ ബ്ലൂ വിങ്ഡ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം അനസ് കർക്കിടുല.
2: വെള്ളക്കണ്ണി എരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് ഐഡ് പോച്ചാർഡ് എന്നാണ്. ശാസ്ത്രനാമം ഐത്യ നൈറോക്ക എന്നും. വെള്ളക്കണ്ണി എരണ്ട വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇരതേടാൻ കഴിവുള്ള കാട്ടുതാറാവാണ്. എന്നാൽ മറ്റ് ജാതികളൊന്നും ഇവയെപ്പോലെ മുങ്ങാങ്കുഴി ഇടാറില്ല. വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയാണ് ഇരതേടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന കാട്ടുതാറാവുകൾ ഏറെയും ഏതാണ്ട് സസ്യഭുക്കുകളാണ്. നെല്ലും പുൽവിത്തുകളും ജലസസ്യങ്ങളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. അതുകൊണ്ട് തന്നെ നെല്ല് വിതയ്ക്കുന്ന

0: കാലത്തും നെൽച്ചെടി വളരുന്ന കാലത്തും കാട്ടുതാറാവുകൾ കൂട്ടമായി വയലിലെത്തി നെൽച്ചെടി തിന്നുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമാകാറുണ്ട്.
1: പലജാതി എരണ്ടകൾക്കും ചിറകിൽ രണ്ടോ അതിലധികമോ നിറങ്ങളുള്ളതും തിളക്കമുള്ളതുമായ ഒരു കൊടിയടയാളം കാണാം. ഈ നിറങ്ങൾ നോക്കി ഇവ ഏതിനമാണെന്ന് തിരിച്ചറിയാനാകും. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന ഗ്രാമങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളാണ് കാട്ടുതാറാവുകൾ നേരിടുന്നത്. വേട്ടയാടലും ആവാസ കേന്ദ്രങ്ങളുടെ നഷ്ടവും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. കാട്ടുതാറാവുകൾ പറക്കുന്ന നാടായി കേരളത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 7-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം N.J. ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം മധു ബാലകൃഷ്ണൻ പാടിയതാണ്. ചിത്രം കുപ്പിവള. രചന ബിച്ചു തിരുമല. സംഗീതം മഞ്ജു ജയവിജയ.

മനസ്സുടുത്തടുത്തു വന്നിടത്തു നിന്നിടം തരനാനന്ദമോഹിനി. പ്രഥമ നിശവിതറും മാനസ മധുരവും രണ്ടുടലൊന്നാകും അനുഭവലഹരിയും. ഇല്ലാത്തവയുണ്ടാകും ഒരുന്മാദവും.

അഖിലാണ്ട കോടിയുടെ അവിരാമയാന വഴി എത്തുന്നിടത്തതിന് സമ്പൂർണ്ണ ശാന്തിഗതി. അഖിലാണ്ട കോടിയുടെ അവിരാമയാന വഴി എത്തുന്നിടത്തതിന് സമ്പൂർണ്ണ ശാന്തിഗതി. വരുവതും പോവതും അറിയാത്ത പ്രകൃതിയുടെ ചലനം അതു താങ്ങുന്നു. പാപജനം ഒരു കൊച്ചു

0: サリガマガサリガママ。
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണമൊരുക്കിയത് ഗോപി സുന്ദർ, ഗായകൻ സച്ചിൻ വാര്യർ. ചിത്രം 10:30 AM ലോക്കൽ കോൾ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ചിത്രം ഉറുമി, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്, ഗായിക രശ്മി സതീഷ്.

0: എർട്ടിക്കേരിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: നമ്മുടെ ഇടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയാണ് എർട്ടിക്കേറിയ. പേര് പരിചിതമല്ലെങ്കിലും ഈ അവസ്ഥ നമ്മൾക്കോ നമുക്ക് ചുറ്റുമുള്ളവരിലോ ഒരിക്കലെങ്കിലും വന്നു കണ്ടിട്ടുണ്ടാവാം. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ ത്വക്കിന്റെ നിറത്തിലുള്ളതോ ആയ പുഴുവാട്ടിയതുപോലെയുള്ള ചൊറിച്ചിലുള്ള പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് എർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാഞ്ഞു പോകുന്നതാണ്. ചില അവസരങ്ങളിൽ ഇതോടൊപ്പമോ അല്ലാതെയോ ചുണ്ടും കൺപോളകളും ചിലപ്പോൾ കൈകാലുകളും വീക്കം വന്ന് തടിച്ച് ആൻജിയോഡിമ എന്ന അവസ്ഥയുണ്ടാവാം. ഇതിന്റെ കുറച്ചുകൂടി തീവ്രമായ തരമാണ് അനാഫിലാക്സിസ്. ശ്വാസതടസ്സം, തൊണ്ട അടഞ്ഞ പോലെയും നെഞ്ചിൽ ഭാരം വെച്ച പോലെയും അനുഭവപ്പെടുകയും ശ്വാസനാളത്തിൽ നീർവീക്കം വന്ന് ബി പി കുറഞ്ഞ് അബോധാവസ്ഥയിലാവുകയും ചെയ്യാം. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണിത്. എർട്ടിക്കേറിയ ഉണ്ടാവുന്നത് ശരീരത്തിലെ മാസ് സെൽസ് എന്ന ഇനം കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ്. ഇവ ഹിസ്റ്റമീൻ പോലെയുള്ള അനേകം രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുകയും ത്വക്കിലും മറ്റു ഭാഗങ്ങളിലും നീരും ചൊറിച്ചിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു. എർട്ടിക്കേറിയയെ അക്യൂട്ട് എർട്ടിക്കേറിയ എന്നും ക്രോണിക് എർട്ടിക്കേറിയ എന്നും രണ്ടായി തരംതിരിക്കാം. 6 ആഴ്ചകളിൽ താഴെ ചൊറിച്ചിലും തടിപ്പും നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ അക്യൂട്ട് എർട്ടിക്കേറിയ എന്നും 6 ആഴ്ചകളിൽ കൂടുതൽ നാൾ ഇവ നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ ക്രോണിക് എർട്ടിക്കേറിയ എന്നും വിളിക്കുന്നു. അക്യൂട്ട് എർട്ടിക്കേറിയ ലക്ഷണങ്ങൾ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. ഈ കാലയളവിൽ തന്നെ ഇടയ്ക്കിടയ്ക്കോ തുടർച്ചയായോ തടിപ്പും ചൊറിച്ചിലും പ്രത്യക്ഷപ്പെടാം. അക്യൂട്ട് എർട്ടിക്കേറിയയുടെ കാരണങ്ങൾ പ്രധാനമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ, അണുബാധകൾ, പ്രാണികളുടെ കുത്തോ കടിയോ ഏൽക്കുന്നത്, ലാറ്റെക്സ് പൂമ്പടി പോലെയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവയാകാം. സാധാരണ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഉണക്കമത്സ്യം, ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്, കക്ക, കണവ, ബീഫ്, കൂൺ, കപ്പലണ്ടി, കശുവണ്ടി, ബദാം, പൈനാപ്പിൾ, മുന്തിരി, പപ്പായ, സ്ട്രോബെറീസ്, തക്കാളി, നാരങ്ങ, ചോക്ലേറ്റ് എന്നിവ. ഇത് കൂടാതെ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഫുഡ് കളേഴ്സും ഫുഡ് പ്രിസർവേറ്റീവ്സും യീസ്റ്റ്, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവയും എർട്ടിക്കേറിയ ഉണ്ടാക്കാം. കുട്ടികളിലെ എർട്ടിക്കേറിയയുടെ ഒരു പ്രധാന കാരണം അണുബാധയാണ്. വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ അണുബാധ എർട്ടിക്കേറിയ ഉണ്ടാക്കാം. അനേകം മരുന്നുകളും എർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്സ്, ആസ്പിരിൻ, ഒപ്പിയോയിഡ്സ് എന്നിവ അവയിൽ ചിലതാണ്. ക്രോണിക് എർട്ടിക്കേറിയയിൽ ചൊറിച്ചിലും തടിപ്പും ദിവസങ്ങളോളമോ മാസങ്ങളോ തുടർച്ചയായി വന്നും പോയും ഇരിക്കാം. ഇതിൽ 80% ക്രോണിക് ഇഡിയോപതിക് എർട്ടിക്കേറിയയാണ്. അതായത് കൃത്യമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരം. മറ്റൊരു വിഭാഗം ക്രോണിക് ഇൻഡ്യൂസിബിൾ എർട്ടിക്കേറിയയാണ്. ഇവ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായ കാരണങ്ങൾ മൂലമുണ്ടാവുന്നവയാണ്. ഉദാഹരണത്തിന് ചൂട്, തണുപ്പ് എന്നിവ ഹീറ്റ് എർട്ടിക്കേറിയ, കോൾഡ് എർട്ടിക്കേറിയ എന്നിവ ഉണ്ടാക്കാം. വെള്ളവുമായുള്ള സമ്പർക്കം അക്വാജനിക് എർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. ശരീരത്തിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം വരുമ്പോൾ, ഉദാഹരണത്തിന് മുറുകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഭാരമുള്ള ബാഗ് തോളിൽ തൂക്കുമ്പോൾ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാവാം. ഇതാണ് പ്രഷർ എർട്ടിക്കേറിയ. അമർത്തി പിടിക്കുമ്പോഴോ പേനയോ മറ്റോ വെച്ച് അമർത്തി ഉരയ്ക്കുമ്പോഴോ ത്വക്കിൽ ഉണ്ടാകുന്ന തടിച്ച വരകളെ ഡെർമോഗ്രാഫിസം എന്ന് പറയുന്നു. വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന എർട്ടിക്കേറിയയാണ് കോളിനർജിക് എർട്ടിക്കേറിയ. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് വരുന്ന എർട്ടിക്കേറിയ സോളാർ എർട്ടിക്കേറിയ എന്ന് പറയുന്നു. ഒരു ചെറിയ 10% പേരിൽ ഭക്ഷണമോ മരുന്നുകളോ അലർജിയുള്ളവയാണെന്ന് തിരിച്ചറിയാതെ തുടർന്ന് കഴിക്കുന്നത് മൂലം ക്രോണിക് എർട്ടിക്കേറിയ ഉണ്ടാവാം. ശ്രദ്ധിക്കാതെ പോകുന്ന നീണ്ടു നിൽക്കുന്ന അണുബാധകൾ, ഉദാഹരണത്തിന് ക്രോണിക് സൈനസൈറ്റിസ്, ചെവിക്കകത്തെ അണുബാധ, പല്ലിലെ പോടുകൾ, മൂത്രത്തിലെ അണുബാധ,

0: ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ, വിരശല്യം, ഉദരത്തിലെ ഹെലിക്കോബാക്ടർ പൈലോറി അണുബാധ എന്നിവ ക്രോണിക് എർട്ടിക്കേരിയയ്ക്ക് കാരണമായേക്കാം. ഒരു ചെറിയ ശതമാനം രോഗികളിൽ മറ്റ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളോടൊപ്പവും ക്രോണിക് എർട്ടിക്കേരിയ കണ്ടുവരുന്നു. ഉദാഹരണത്തിന് എസ് എൽ ഇ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാസ്കുലൈറ്റിസ് എന്നീ വാദരോഗങ്ങളോടൊപ്പവും എർട്ടിക്കേരിയ കാണാം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ അസുഖങ്ങളും ലിംഫോമ മുതലായ അസുഖങ്ങളും എർട്ടിക്കേരിയ ഉണ്ടാക്കാം. എർട്ടിക്കേരിയ രോഗനിർണയം രോഗമുള്ള സമയത്തെ പരിശോധനയും രോഗവിവരണം കൊണ്ടും സാധ്യമാണ്. എന്നാൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവ ക്രോണിക് എർട്ടിക്കേരിയയിലാണ് ആവശ്യമായി വരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധയുടെ ലക്ഷണം ഉണ്ടോ എന്നറിയാൻ രക്തവും മൂത്രവും പരിശോധിക്കാം. തൈറോയ്ഡ് ഫംഗ്ഷൻ, എ എൻ എ, പെരിഫറൽ സ്മിയർ, വൈറൽ മാർക്കേഴ്സ് മുതലായ ടെസ്റ്റുകൾ അനുബന്ധ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഐ ജി ഇ എന്ന രക്തത്തിലെ അലർജിക്ക് കാരണമായ ഇമ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റ് ചില സാഹചര്യങ്ങളിൽ ചികിത്സ നിശ്ചയിക്കാനും മറ്റുമായി ഉപകാരപ്പെടാം. എന്നാൽ ഇതൊരു രോഗനിർണയത്തിനായുള്ള ടെസ്റ്റ് അല്ല. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നത് അലർജി ഉണ്ടാക്കുന്നതായി സംശയമുള്ള പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ടെസ്റ്റിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും പ്രശ്നമാകണമെന്നില്ല. ഓട്ടോലോഗസ് സിറം സ്കിൻ ടെസ്റ്റ് എന്നത് ഓട്ടോ ഇമ്യൂൺ എർട്ടിക്കേരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ സ്കിൻ ബയോപ്സി വേണ്ടിവരാം. ഇത് പലപ്പോഴും ആവശ്യമായി വരുന്നത് 24 മണിക്കൂറുകൾക്ക് മുകളിൽ എർട്ടിക്കേറിയ പാടുകൾ നിലനിൽക്കുമ്പോഴും അവയ്ക്ക് വേദന ഉണ്ടാവുമ്പോഴുമാണ്. എർട്ടിക്കേറിയയുടെ ചികിത്സയുടെ പ്രധാന പടി അലർജി ഉണ്ടെന്ന് കണ്ടെത്തുന്ന വസ്തുക്കൾ ഒഴിവാക്കുക എന്നാണ്. ഒരു എർട്ടിക്കേറിയ ഡയറിയിൽ നമ്മുടെ ഭക്ഷണം, മരുന്നുകൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ എന്നിവ അന്നന്ന് എഴുതി സൂക്ഷിക്കാം. ഇവയിൽ നിന്നും എർട്ടിക്കേറിയയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. ആന്റി ഹിസ്റ്റമീൻസ് എന്ന ഇനം മരുന്നുകളാണ് എർട്ടിക്കേറിയയ്ക്ക് സാധാരണയായി കൊടുക്കുന്നത്. അവിൽസെട്രിസിൻ തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ചെറിയ മയക്കം പലരിലും ഉണ്ടാക്കുമെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ആയ ലിവോസെട്രിസിൻ, ഡെസ്ലോറാറ്റിഡിൻ, ഫെക്സോഫെനാഡിൻ എന്നിവ താരതമ്യേന ഉറക്കക്ഷീണം കുറവുള്ളതും കൂടുതൽ ഫലപ്രദവുമാണ്. ഇവ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും കാലയളവിലും ഉപയോഗിക്കേണ്ടതാണ്. നീണ്ട കാലയളവിലെ ചികിത്സ പലരിലും വേണ്ടിവരാം. അസുഖം നിയന്ത്രണത്തിലാക്കാൻ പലപ്പോഴും കൂടുതൽ ഡോസും വേണ്ടിവരാം. എന്നാൽ മറ്റു പാർശ്വഫലങ്ങൾ പൊതുവെ കുറഞ്ഞ മരുന്നുകളായതിനാൽ ദീർഘകാലം ഇവ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാറില്ല. ഇതോടൊപ്പം സ്റ്റിറോയിഡ്സ്, അഡ്രിനാലിൻ എന്നീ ഇഞ്ചക്ഷനുകൾ തീവ്രതയേറിയ അനാഫിലാക്സിസ് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നു. ക്രോണിക് എർട്ടിക്കേറിയ നിയന്ത്രണത്തിലാവാൻ ചുരുക്കം ചിലരിൽ ഇമ്യൂണോസപ്രസീവ് മരുന്നുകളായ സൈക്ലോസ്പോറിൻ, അസതയോപ്രിൻ, ഒമാലിസുമാബ് എന്നിവ ആവശ്യമായി വരാം. ഇതിനെല്ലാം പുറമെ മാനസിക സമ്മർദ്ദം കുറയാനുള്ള നടപടികൾ എടുക്കുന്നത് അസുഖം നിയന്ത്രണത്തിലാകാൻ സഹായിക്കും. എർട്ടിക്കേറിയയെക്കുറിച്ചുള്ള അവബോധം അസുഖത്തെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കാനും അസുഖം നിയന്ത്രിച്ചു നിർത്താനും വളരെയധികം പ്രയോജനപ്പെടും. ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ചികിത്സാ ലഭ്യത ഉറപ്പാക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യത്തിലും മാത്രമേ എർട്ടിക്കേറിയ വരാൻ സാധ്യതയുള്ള ആളുകൾ പുതിയ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും പരീക്ഷിക്കാൻ മുതിരാവൂ.
1: എർട്ടിക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: HMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക്

0: വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കൂ. ഈ ഗാനം സുജാത പാടിയതാണ്, ചിത്രം നോട്ടം. രചന നിർവഹിച്ചത് പൊൻകുന്നം ദാമോദരൻ, സംഗീതം പകർന്നത് MJ ചന്ദ്രൻ.

ഒരു ഗാനം കൂടി. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിനു വേണ്ടി പ്രഭാവർമ്മ രചന നിർവഹിച്ച് റോണി റാഫേൽ സംഗീതം പകർന്ന ഗാനം. പാടിയവർ എം ജി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. 2:30 സമയം 1 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കാൻ ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് സമാധാനവും സ്ഥിരതയും തിരിച്ചുകൊണ്ടുവരുന്നതിൽ പുരോഗതിയുണ്ടെന്ന് മിസോറാം മുഖ്യമന്ത്രി ലാൽദുഹോമ. സമാധാന കരാറിന്റെ 40th വാർഷിക ദിനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വകാര്യ എണ്ണക്കമ്പനികൾ മെഥനോൾ കലർന്ന പെട്രോളിയം വിൽക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് അധികൃതർ. കമ്പനി അത്തരത്തിലൊരു നോട്ടീസ് ഇറക്കിയിട്ടില്ലെന്നും ഉപഭോക്താക്കൾ വഞ്ചിതരാകരുതെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: എന്റെ പേര് ആർഷ. ഞാനൊരു വിദ്യാഭ്യാസ സംരംഭകയാണ്. എന്റെ യൂണിവേഴ്സിറ്റി കോളേജിലെ പഠന കാലഘട്ടമാണ് ഒരുപക്ഷെ എന്നെ അത്രയും കോൺഫിഡൻസോടുകൂടി സംരംഭക എന്നുള്ള രീതിയിൽ ഒട്ടൊക്കെ വരാൻ ഹെൽപ്പ് ചെയ്തൊരു കാര്യം. കോളേജിനെ പറ്റി ഓർക്കുമ്പോഴ് പഠനത്തോടൊപ്പം തന്നെ അവിടുന്ന് ആർജിച്ചെടുത്തൊരു ധൈര്യവും ഓർഗനൈസിങ് സ്കിൽസും ഒക്കെ നമ്മുടെ ലൈഫിലുടനീളം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ഞാൻ. ഞങ്ങള് പി ജി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വലിയ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യാനും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ഒരു ന്യൂസ് പേപ്പർ പുറത്തിറക്കാനും ഒക്കെ അന്നത്തെ അധ്യാപകർ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതൊക്കെ ഇപ്പം എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് ലൈഫിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം വളരെ ഓർമ്മകൾ നിറഞ്ഞതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അധ്യാപകരാണ്. ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുന്ന ഒരാളാണ്, ഇംഗ്ലീഷ് സാഹിത്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ അവിടുന്ന് കിട്ടിയ അധ്യാപകരുടെ, അത് ബാബുസാർ ആയിക്കോട്ടെ, ടി കെ ആർ ആയിക്കോട്ടെ, കൈക സീനസ് ആയിക്കോട്ടെ, ചിത്ര മിസ്, വളരെ സ്നേഹത്തോടുകൂടി വളരെ ആദരവോടുകൂടി നമ്മൾ മൈൻഡിലേക്ക് സൂക്ഷിക്കുന്ന ഒരു പേരാണ് ചിത്ര മിസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ടീച്ചർ. റീസെർച്ച് എന്താണ്, ഗവേഷണം എന്താണ്, എങ്ങനെ ഒരു പുസ്തകത്തെ ഡിഫറെന്റ് ആയിട്ട് വായിക്കാം തുടങ്ങി എന്തേർ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഗുരുവാണ്. ദൈവസ്ഥാനീയമായിട്ടുള്ള അധ്യാപികയാണ്. അങ്ങനെ മനസ്സിലേക്ക് ഓർത്തു വെക്കാവുന്ന അധ്യാപകരുണ്ട്. പല അധ്യാപകർക്കും പല ഷെയ്ഡ്സ് ആണ്. നമ്മൾ 1000 ഷെയ്ഡ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ പരശുരാമൻ സാർ എന്ന് പറഞ്ഞാല് എനിക്ക് സാറിന് ഒരു എന്റെ അധ്യാപകനായിട്ട് ഒരു കാലഘട്ടത്തും തോന്നിയിട്ടില്ല. ഒരു സുഹൃത്തായിട്ട് നമ്മൾ ഇപ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴ് പെട്ടെന്ന് വിളിക്കുന്ന ഒരു 5 പേരിൽ ഒരാള് സാറാണ്. സോ ഈ ചിത്രാമിസും പരശു സാർ എന്ന് പറഞ്ഞാൽ ഒരാൾ

അധ്യാപനം കൊണ്ട് നമ്മളെ അത്രമേൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റൊരാളെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ എമ്പതി കൊണ്ട് നമ്മളെ അത്രമേൽ ആഴത്തിൽ. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ടിൽ ഇവരുടെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആവാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരു പക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് കൂട്ടുകാരെ പറ്റിയാണ്, ഇപ്പോഴും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് അവരെ പറ്റി ഓർക്കുന്നത്. കാര്യം കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവര് അന്ന് കൂട്ടുകാരും ഇന്ന് പലരും എന്റെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നമ്മൾ സ്നേഹത്തോടെ ആദരവോടെ നോക്കിക്കാണുന്ന ആൾക്കാരുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസിഷൻ ഇരിക്കുന്നത് തന്നെ ഓർമ്മകളിലാണ്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്ലാസ് റൂമുകളിലും ക്യാൻറ്റീനുകളിലും വരാന്തകളിലും. സാഫല്യം നമ്മുടെ തന്നെ കോളേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ അന്ന് സ്പെൻഡ് ചെയ്ത സമയം എനിക്കും പ്രീഷ്യസ് ആണ്, അവർക്കും പ്രീഷ്യസ് ആണ്. പലപ്പോഴും ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് ഒന്നിച്ചുള്ള വീഡിയോസ് എടുത്ത് അയക്കുമ്പോഴും നമ്മൾ ഇത്രമേൽ മാറി എന്ന് വിശ്വസിക്കാനാകാത്ത വിധം. അത് ആ കോളേജിന്റെ ഒരു നന്മയാണ് കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതെല്ലാം നേടിയെടുക്കാൻ, ഒരു പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പിടി മണ്ണ് അധികം സ്വന്തമാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പലപ്പോഴും വലിയ സെമിനാറുകളോ വലിയ വെബിനാറുകളോ നടത്താൻ എനിക്ക് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ഫാക്കൽറ്റി വേണ്ടി വരാറില്ല. എന്റെ ഫ്രണ്ട് സർക്കിളില് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചവർ തന്നെയാണ്, ആ ബെഞ്ചിലിരുന്നവർ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മോട്ടിവേറ്റേഴ്സോ ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നീട് ഓർമ്മയില് ഗംഭീരമായിട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥി ആണോ എന്ന് ചോദിച്ചാൽ ഗംഭീരമായിട്ടുള്ളൊരു പഠന ട്രാക്കുമായിട്ടാണ് വന്നതെങ്കിലും അവിടുന്ന് കൂടുതലും ജീവിതമാണ് പഠിച്ചത് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. എന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെയും ഇടയിലിരുന്ന ഞങ്ങൾ പഠിക്കുന്നത്. പക്ഷെ പഠനം പോകുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള അക്കാദമിക കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഒരു ലൈഫ് സ്കിൽ ഓറിയന്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഇപ്പോഴും ആ സൗഹൃദങ്ങളെല്ലാം വളരെ പ്രീഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പേര് നിധിയാണ്. ഞാനെപ്പോഴും ആ ഞങ്ങളുടെ വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ പറയും പേരുപോലെ തന്നെയാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു പ്രത്യേകത, ഒന്ന് അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. രണ്ടാമത്തത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന സാധാരണ സോ കോൾഡ് ബുദ്ധി സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് രണ്ടിന്റെ ഒരു ഫ്യൂഷൻ നമുക്ക് ഈ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. നിധി പഠനത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും നമ്മുടെ കൂടെ എല്ലാ കാലത്തും എല്ലാ വീഴ്ചകളിലും എല്ലാ വിജയങ്ങളിലും ഇതേപോലെ ഉണ്ടായിരുന്ന നിധിയാണ്. പിന്നെ അരുന്ധതിയുണ്ട്. അരുന്ധതി ഈ പറയുന്നത് പോലെ റൈറ്റ് ആയിട്ട് വന്നിട്ട് പക്ഷേ എഗെയിൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ഞങ്ങളൊക്കെ ഒന്നിച്ച് ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ്. സ്നേഹം മാത്രമല്ല കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്, തമ്മിൽ മിണ്ടാതിരുന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെയും ഒടുവിൽ നമ്മൾ ഒരു തവണ കോളേജിലോട്ട് കാല് കുത്തുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ഓടി വരുന്ന മുഖങ്ങളിൽ ഇവരൊക്കെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ചുരുണ്ട മുടിയുമായിട്ട് കോറിഡോറിൽ കൂടി കടന്നു പോകുന്ന ദിവ്യ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. പിന്നെ പി ജി ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമോ അല്ലെങ്കിൽ അതിന്റെ വെല്ലുവിളികളോ ഒന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. പക്ഷേ കൃത്യമായ കലാലയ രാഷ്ട്രീയം ഉള്ള കോളേജാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് അവിടെ പുതിയ പാർട്ടികളൊക്കെ വന്നു തുടങ്ങുന്നതും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാനും കോളേജ് അടച്ചിടുന്നത് അങ്ങനത്തെ സംഭവബഹുലമായ കുറേ കാലഘട്ടങ്ങളിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. ഐ ക്യു എസ് സി ഹാൾ ഓർമ്മയിലുണ്ട്, അതിലും പ്രിയപ്പെട്ട ലൈബ്രറിയുണ്ട്. പിന്നെ ചുറ്റുപാടുമുണ്ടായിരുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഒരറ്റത്ത് വലിയ ശമ്പളം മേടിക്കുന്ന അധ്യാപകരുള്ളപ്പോഴും തന്നെ അത്രമേൽ ശമ്പളമില്ലാത്ത അനധ്യാപകരും പ്രൈവറ്റ് സെക്ടറും കൂടി യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഈ പറയുന്ന ലൈബ്രറികളിൽ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, വഴിയോരങ്ങളിൽ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നെല്ലിക്കയും മാങ്ങയും ഒക്കെ വിൽക്കുന്ന കുഞ്ഞ് ആൾക്കാരായിട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളി നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു. ആദ്യത്തെ ഒരു വർഷം, രണ്ടാമത്തെ വർഷം തുടക്കത്തിൽ തന്നെ പുള്ളി മരിക്കുകയും അന്ന് ആരോ മരിച്ച ഒരു ഫീലിംഗ് അല്ല കോളേജിനുണ്ടായത്. പകരം ഒത്തിരി അടുപ്പമുള്ള ഒത്തിരി വൈകാരികമായ ഒരു കണക്ഷനുള്ള ആരോ മരിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്കൊക്കെ വരുന്നത്. അപ്പം ഒരു കോളേജും ഈ പറയുന്നത് പോലെ വലിയ രാജാക്കന്മാരാലോ അല്ലെങ്കിൽ ചെങ്കോലിട്ടവരാലോ മാത്രമല്ല അവിടെ നിൽക്കുന്ന ഭടന്മാരും ഒപ്പം ഉള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് അത് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർമ്മകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പിന്നെ പരീക്ഷകൾ, കോളേജ്

എന്നുള്ള ഒരു റിയലൈസേഷൻ. അത് സത്യം പറഞ്ഞാൽ പിൽക്കാലത്ത് ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം എനർജി നിറഞ്ഞ ഒരു സർഗാത്മക അന്തരീക്ഷമാണ് അവിടെ മിസ്സൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എത്ര അഭിനന്ദിച്ചാലും പറയാതിരിക്കാൻ വയ്യ. പിന്നീട് എടുത്തു പറയാനുള്ളത് കോളേജിന്റെ കെട്ടും മട്ടുമാണ്. അവിടെ മഴ പെയ്യുന്നതും അവിടെ വെയിൽ വരുന്നതും എല്ലാത്തിനും ഭംഗിയുള്ള ഒരു കോളേജായിട്ട്, എല്ലാ ഓർമ്മകൾക്കും അവിടുത്തെ നിറങ്ങൾക്കും അവിടുത്തെ ചുമരിനും ഒക്കെ ഭംഗിയുള്ള ഒരു കോളേജായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. ഒരു പ്രഭാതം പോലും, ഒരു മഴ പോലും മിസ്സാക്കാൻ പറ്റത്തില്ല, കോളേജിലോട്ട് വരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ കോളേജ് സമ്മാനിച്ചിട്ടുണ്ട്. ഓർമ്മയ്ക്ക് ഞാൻ രണ്ടു തവണ കോളേജ് പിന്നീട് ഈ ഒരു നൊസ്റ്റാൾജിയയുടെ പുറത്ത് മാത്രം സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് എനിക്ക് ഒരു സാമ്പത്തികമായും അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും ജോലിയിൽ ഹാപ്പിയായി എന്നെനിക്ക് തോന്നിയ ഒരു കാലഘട്ടത്തിൽ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. രണ്ടാമത് എനിക്കൊരു കുഞ്ഞായ സമയത്ത് ഞാൻ അവനെയും കൊണ്ട് ആ കോളേജിൽ ചെന്ന് ഞാൻ പഠിച്ച ക്ലാസ്സിലിരുത്തി ഞാനൊരു ഫോട്ടോ എടുത്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വാട്സപ്പിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇടം എന്നുള്ള രീതിയിലാണ്. ബിക്കോസ് എനിക്ക് ഉറപ്പുണ്ട് ഭാവിയിൽ എന്റെ കുഞ്ഞും അനന്തര തലമുറകളും പഠിക്കേണ്ട അത്രമേൽ ഒരു എന്താ എനർജി സ്ഫുരിക്കുന്ന ഒരു സ്ഥലമാണ് അത് എന്നുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് തന്ന സ്ഥലമാണ് എനിക്ക് തിരുവനന്തപുരം. ഇപ്പോഴും ഓർമ്മയിൽ തിരുവനന്തപുരം നിറഞ്ഞു നിൽക്കുന്നത് അവിടെ പഠിച്ച 2 വർഷത്തിലാണ്. അതും നമ്മൾ കോളേജ് ഓർമ്മകളിലേക്ക് തന്നെ വളരെ കൂടി ചേർത്ത് വെക്കുന്ന ഒരേടാണ്. കോളേജ് തന്ന ധൈര്യമാണ് ഇപ്പൊ നമ്മൾ ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റീസും സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് നിൽക്കാൻ, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഒരു പക്ഷേ അന്ന് പഠിപ്പിച്ച അധ്യാപകരൊക്കെ നമ്മൾ അധ്യാപകരാകും പൂർണ്ണമായിട്ടും ഈ പറയുന്ന കോളേജുകളിലോട്ടോ സ്കൂളുകളിലോട്ടോ ഒക്കെ വരുമെന്ന് വിചാരിച്ച സമയത്ത് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്. പിന്നെ ഞാൻ എന്റെ കുട്ടികളെ എപ്പോഴും തൊടുന്നത് എന്നെ എന്റെ അധ്യാപകർ എങ്ങനെ തൊട്ടു എന്നുള്ളതിന് വെച്ചിട്ടുമാണ്. നിറഞ്ഞ സ്നേഹത്തോടെ കോളേജിനെ അങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മൾ കോളേജിൽ ഒന്നിച്ചിരുന്ന് പാട്ട് പാടുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ആയിരുന്നു അഴകിയ രാവണനിലെ വെണ്ണില ചന്ദനകിണർ എന്ന് പറയുന്ന ഒരു ഗാനം. സോ അത് ഒന്ന് പ്ലേ ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ആട്ടോ.

നമസ്കാരം, എൻ്റെ പേര് അഞ്ജലി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. സത്യത്തിൽ ഓർമ്മകൾക്ക് 1000 നിറങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തിരുവനന്തപുരം പോലെ വലിയൊരു നഗരത്തിലേക്ക് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ഒരുപാട് അനുഭവങ്ങൾ തന്ന സ്ഥലമാണ്. കോളേജിൽ ആദ്യമായി എത്തിയ ദിവസം തന്നെ നമ്മളൊരു വലിയ സമരത്തിന്റെ ഭാഗമാകേണ്ടി വന്നിട്ടുണ്ട്. ചൂടുള്ള റോഡിൽ കുത്തിയിരുന്ന് നമ്മൾ സമരം ചെയ്തതും പിന്നീട് ഒരുപാട് സമരങ്ങൾ പിന്നീട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ പുതിയ അനുഭവങ്ങളാണ്. ഞാനൊരു ഡെയിലി സ്കോളർ ആയിരുന്നില്ല, കാരണം വഴുതക്കാടുള്ള വിമൻസ് ഹോസ്റ്റലായിരുന്നു ഞാൻ താമസിച്ച് പഠിച്ചിരുന്നത്. അത് നമുക്ക് നൽകുന്ന ഒരു ഫ്രീഡം ഉണ്ട്. വൈകുന്നേരം വരെ ക്യാമ്പസിൽ തന്നെ നമ്മൾ ചെലവഴിക്കും. ക്ലാസ് മുറികളേക്കാൾ ഉള്ളതിൽ കൂടുതൽ ഓർമ്മകൾ ഞാൻ ഉണ്ടാക്കിയത് ക്ലാസ് മുറിക്ക് പുറത്താണ്. കേരളത്തിന് തന്നെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അധ്യാപിക, ഞങ്ങളുടെ ക്ലാസ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന അധ്യാപിക പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. രസകരമായ ഒരു കാര്യം, നിറഞ്ഞ ക്ലാസ് മുറി കണ്ടിട്ട് പുള്ളിക്കാരത്തി പറയുന്നത്, ഈ കാണുന്ന കുട്ടികളെ എല്ലാ ദിവസവും ഞാൻ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇവിടെ ഇരുന്ന് അറ്റൻഡൻസ് എടുക്കുന്നതിലും നല്ലത് കോളേജിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സാബല്യം കോംപ്ലക്സിന്റെ വരാന്തയിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അവിടെയാണ് ഇതിൽ കൂടുതൽ കുട്ടികളെ കാണുക എന്നുള്ളതാണ്. അത് വളരെ കറക്റ്റ് ആയിരുന്നു, കാരണം പിന്നീട് സാബല്യം കോംപ്ലക്സിലേക്ക് പോയി, പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ലൈബ്രറിയിലേക്കും അങ്ങനെ പുറത്ത് അനവധി പരിപാടികളുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് നാഷണൽ ഗെയിംസ് കേരളത്തിലെത്തുന്നത്. അപ്പൊ അതിൽ ഷൂട്ടിങ്ങിന്റെ വോളണ്ടിയറായി പങ്കെടുത്ത കുട്ടികളിൽ ഞാനും ഉണ്ടായിരുന്നു. അത് രസകരമായ ഒരു ഓർമ്മയാണ്. അതുപോലെ തന്നെ വർഷങ്ങളായി നടക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് കൃത്യമായി നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടം, തിരുവനന്തപുരം നഗരത്തിലെ എല്ലാവരും പോകുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ, അത് ക്യാമ്പസിന്റെ ഒരു അതിമനോഹരമായ ഒരു ഭംഗി, അന്ന് രാത്രി കാലങ്ങളിൽ നിറയെ ബൾബുകളൊക്കെ ആയിട്ട് അലങ്കരിച്ച യൂണിവേഴ്സിറ്റി കോളേജിനെ കാണുന്നത് മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അധ്യാപകരാണ്. ചില അധ്യാപകരുടെ ക്ലാസ് കേൾക്കാൻ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തന്നെ കുട്ടികൾ വരും. ചിലപ്പോൾ 30 പേരുടെ ക്ലാസ്സിൽ 40 പേരൊക്കെ ഉണ്ടാവും, അതിൽ കൂടുതലുണ്ടാവും. പക്ഷെ ആരെയും നമ്മൾ പുറത്താക്കില്ല, അവരെല്ലാം ഇരുത്തിക്കൊണ്ട് തന്നെ അധ്യാപകർ പഠിപ്പിക്കും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് കൈകസി മിസ്സിന്റെ തന്നെയാണ്. കൈകസി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പുള്ളിക്കാരത്തെ പോലെ ഒരാളെ കണ്ടുമുട്ടാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും കഴിഞ്ഞതൊരു, അതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു അധ്യാപിക മാത്രമല്ല കൈകസി മിസ്, പുള്ളിക്കാരത്തെ ഒരു സുഹൃത്തായി, ഒരു കുടുംബത്തിലെ ഒരു അംഗം.

എന്ന പോലെ ജീവിതത്തിൽ ഇന്ന് വരെയും കൈകസിമം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ മാത്രം പറയുന്നല്ല, യൂണിവേഴ്സിറ്റി കോളേജിലെ ഏതൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചാലും ആദ്യം പറയുന്ന പേര് കൈകസി മിസ്സിൻ്റെ ആയിരിക്കും. മിസ്സിനോടൊപ്പം തന്നെ നമ്മൾ വാക്ഫി സ്കോളർ എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഹംപിയിൽ ട്രിപ്പ് പോവുകയും ഒരുപാട് ക്ലാസ്സുകളൊക്കെ ചെയ്യുകയും ചെയ്ത് ഒരുപാട് നല്ല മെമ്മറീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാം നമ്മൾ ചർച്ച ചെയ്യും, രാഷ്ട്രീയം, സാഹിത്യം, അങ്ങനെ വളരെ ലൈവായിട്ടുള്ള തുടിക്കുന്ന ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി കോളേജ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും വേറൊരു രീതിയിൽ തന്നെ ചിന്തിക്കാനും ആ കാലഘട്ടത്തിൽ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാനിപ്പോൾ UKയിലാണുള്ളത്, ലണ്ടനിലാണുള്ളത്, ഇവിടെ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഡിഗ്രി മാത്രമായിരുന്നില്ല, ജീവിതത്തെ പഠിപ്പിച്ചതാണ്. അത്രയും റെസീലിയൻ്റ് ആയിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ തിരിഞ്ഞു നോക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ്. അപ്പൊ ആ സമയത്ത് വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നത് ആ ക്യാമ്പസാണ്. ആ കലാലയം ഇന്നും പ്രിയപ്പെട്ട ഓർമ്മകളിൽ ഒന്നായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. അതിലെ വരമഞ്ഞളാടിയ എന്ന പാട്ട് കോളേജിലെ സുഹൃത്തുക്കൾക്കും ഹോസ്റ്റലിലെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട അധ്യാപിക കൈകസിക്കുമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ക്യാമ്പസ് കളേഴ്സ്.
6: എന്റെ പേര് അർച്ചന ആലാ, ഞാൻ എറണാകുളം സ്വദേശിനിയാണ്. കോളേജ് ചെയ്തത് നീൽഗിരി എന്ന് പറഞ്ഞ കെ ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, പി എസ് ഐ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അവിടുത്തെ കുറച്ച് നല്ല ഓർമ്മകളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ജനനി എന്ന് പറഞ്ഞത് തമിഴ് കുട്ടിയായിരുന്നു, ഡേ സ്കോളർ ആയിരുന്നു പുള്ളിക്കാരി. പുള്ളിക്കാരി മെഡിസിൻ പഠിക്കാനായിട്ട് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എൻട്രൻസിന് എന്തോ കിട്ടാഞ്ഞ് അവരുടെ അച്ഛൻ കൊണ്ടുവന്നാക്കിയതാണ്. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഈ കുട്ടി ഫുൾ ടൈം ഇങ്ങനെ മൂലക്കിരുന്ന് കരയുന്ന, ഫുൾ ടൈം കരച്ചിലുമാണ്. അപ്പൊ ഞാനിങ്ങനെ ആ കുട്ടീനോട് അടുത്തു. ജനനി ഗൗതമൻ എന്നാണ് പേര്, അച്ഛൻ ഡോക്ടറാണ്. അപ്പൊ ഈ കുട്ടീനെ ഡോക്ടറാക്കാനാണ് ആഗ്രഹം, പക്ഷേ ഈ കുട്ടിക്ക് എന്തോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഇതിനെ ഇങ്ങനെ കംഫർട്ട് ചെയ്ത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായ. പിന്നീട് ഇവര് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇങ്ങനെ എഗ് റോള്, അതൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കി അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരേയില്ല. ഈ കുട്ടിയുടെ അമ്മ ഇതുപോലെ ചപ്പാത്തിയുടെ ഉള്ളിൽ നോർമൽ എഗ് റോളാണ്, പക്ഷെ അത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ലഞ്ച് ടൈമിൽ അത് തുറന്ന് വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും വയലുണ്ട്. ജസ്റ്റ് ചപ്പാത്തി എഗ് ഉള്ളിൽ വെച്ചിട്ട് റോള് കട്ട് ചെയ്ത് മൂന്ന് നാല് പീസായിട്ട് കൊണ്ടുവരും. അത് വരുമ്പോ ഒക്കെ എന്നോട് പറയും ഇന്ന് ചപ്പാത്തി എഗ് റോളാണ്, ഇന്ന് കഴിക്കാൻ പോകണ്ടാന്ന്. അപ്പൊ ഞാൻ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ നിന്നിട്ട് അവളുടെ കൂടെ ഇരുന്ന് കഴിക്കും. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും നമ്മൾ അതുപോലെ തന്നെ നൂഡിൽസ്, മാഗി നൂഡിൽസ്, കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അതിങ്ങനെ ഭയങ്കര ചൂടായിട്ട് ആ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത് ഇപ്പോഴും എന്റെ വായിൽ നിന്ന് പോകുന്നില്ല ടേസ്റ്റ് ഒന്നും. ഭയങ്കര നല്ല ഫോണ്ട് മെമ്മറീസ് ആണ് അതൊക്കെ. പാട്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കസിൻ്റെ വീട്ടില് ഈ പറഞ്ഞാലും മുന്തിരി വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മുടെ എറണാകുളത്താണ് പറയുമ്പോൾ, പക്ഷെ ഈ മുന്തിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലൊക്കെ കയറുമ്പോൾ തന്നെ ഇത് ഒരു ചെറിയൊരു ഏരിയയും മുന്തിരി ഇതാണ്. അപ്പൊ ഭയങ്കര പുളിയുള്ള മുന്തിരിയാണ്, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഉണ്ടല്ലോ ഈ മൂവിയാണ് കണക്ട് ആവുന്നത്. ആ ഒരു വീട് ഒരു ശരിക്കും ഒരു ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒരു വീട്. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പ് എന്ന് പറഞ്ഞ ആ മൂവി, പവിഴം പോൽ എന്ന സോങ്, അത് ആ സോങ്ങില് അവൻ ആലോചിക്കുന്നതാണ് അവന്റെ ലൈഫ് വിത്ത് സോഫിയയുടെ പിന്നീട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവൻ ആലോചിക്കുന്നതാണ്. അതിൽ അവൾ വരുന്നതും അവിടെ ഒരു മേൽനോട്ടക്കാരിയായിട്ട് നിൽക്കുന്നതും അവന്റെ മുന്തിരിത്തോപ്പുകൾ അവൾ ഇങ്ങനെ നോക്കി നടത്തുന്നതൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ഈ വീട്ടിലെ മുന്തിരി കാണുമ്പോൾ ഫസ്റ്റ് എന്റെ ഓർമ്മ വരുന്നത് ഈ മൂവിയിലെ സീനും ഈ സോങ്ങും ഒക്കെയാണ്.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹരിമണ്ടക്കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
7: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
6: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ക്യാമ്പസ് കളേഴ്സ്.
2: ഹായ്, ഞാൻ അഖിൽ, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ നിന്നാണ്. ഞാൻ പഠിച്ചത് പാലയത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിലാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടുവരുന്ന പോലെ ഒരു കോളേജ് ലൈഫ്, അത് എക്സ്പെക്ട് ചെയ്ത് വന്നപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയ ഒരു കോളേജ് തന്നെയായിരുന്നു ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ്. ഭയങ്കരമായി ഇൻവോൾവിങ് ആൻഡ് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ലൈഫ് ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് സമ്മാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതും സോഷ്യൽ ഇഷ്യൂസിലോ അല്ലെങ്കിൽ സോഷ്യൽ ഈവെന്റ്സിൽ ഒരുപാട് എൻഗേജ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് യൂണിവേഴ്സിറ്റി കോളേജിലുള്ള സ്റ്റുഡൻസ്. എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ, സ്കൂൾ ലൈഫും അല്ലാതെ പേഴ്സണൽ ലൈഫിലൊക്കെ പൊളിറ്റിക്കലി എൻഗേജിങ് ആയിരുന്നെങ്കിലും ഒരു മെയിൻ സ്ട്രീം ഇവന്റ്സിനൊന്നും അധികം പങ്കെടുത്തിട്ടില്ലാത്ത ഞാൻ കോളേജിൽ വന്നതിന് ശേഷമാണ് ഒരു സഭയൊക്കെ തന്നെ കാണുന്നതും അതിൽ പങ്കെടുക്കുന്നതും. ആൻഡ് ഇപ്പം പലയിടത്തും പറയുമ്പോഴത്തേക്ക് ഒരു വിശ്വസിക്കാത്ത ഒരു ഫാക്ടറുണ്ട്. ഒരു ദിവസം തന്നെ 5 സമരത്തിന് പോയ ദിവസങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. പൊളിറ്റിക്സിനെ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു കലാലയ ജീവിതമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ കോളേജ് അല്ല, ആ കോളേജിലുള്ള സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ഒരു മൈൻഡ് സെറ്റാണ് ശരിക്കും ആ കോളേജിന് ആ ഒരു കളർഫുൾ ലൈഫ് പകരുന്നത്. സ്റ്റുഡൻസ് ആണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും അവിടെ വന്നതിന് ശേഷം എല്ലാവരും ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയാണ്. ജസ്റ്റ് വരിക, പഠിക്കുക, ടൈമിന് അസൈൻമെന്റും ഹോംവർക്കും ഒക്കെ വയ്ക്കുക, എന്നിട്ട് മാർക്ക് വാങ്ങിച്ച് പോവുക എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിന്നും മാറി കോളേജിൽ വന്നിട്ട് പഠിക്കണം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, അത് പോരാഞ്ഞ് മറ്റ് ഇവന്റ്സ്, അതിപ്പം ഒരു അക്കാഡമിക് ഇവന്റ് ആയാലും അല്ലെങ്കിൽ ഒരു ആർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റീവ് ഇവന്റ് ആയാലും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് ആയാലും ഒരു സോഷ്യൽ ഇവന്റിൽ പങ്കെടുക്കുന്നതായാലും എന്ത് തന്നെ വന്നാലും അതിലേക്ക് ഇൻവോൾവ് ആവാനും ഇറങ്ങി അതിൽ സ്വയമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് അതിനകത്ത് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അവിടെ വരുന്ന എല്ലാവർക്കും അത് നാച്ചുറലി വരുന്ന ഒരു സാധനമാണ്. ആൻഡ് ഇതിൽ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കണ്ടുപഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീച്ചിങ് ലൈക്കിനോ സ്റ്റാഫ്സ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനത്രയും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ പോലും സ്റ്റുഡൻസ് അതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന പ്ലാനിങ്ങിനോടൊപ്പം അവരെക്കാട്ടി മേ ബി 10% അല്ലെങ്കിൽ 50% കൂടുതൽ എക്സൈറ്റ്മെന്റും ഡെഡിക്കേഷനും ആയിട്ട് അവിടെ ഉള്ള ടീച്ചിങ് സ്റ്റാഫ്സ് തന്നെ മുൻകൈയിട്ട് ഇറങ്ങാറുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നല്ലൊരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. കോളേജ് ലൈഫിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ഇവന്റ്സ് ഉണ്ട്. അന്നും ഇന്നും കോളേജിലുണ്ടായിരുന്ന സുഹൃത്തുക്കളും ടീച്ചേഴ്സൊക്കെ തന്നെയാണ് ആ ഒരു ടൈം പീരീഡിനെ കുറച്ചുകൂടി സ്വീറ്റ് ആക്കിയത്. ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് മൈൻഡ് സെറ്റും സിറ്റുവേഷൻസ് ഈവെന്റ്സ് ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കളർഫുൾ ലൈഫിന് ശരിക്കും ലൈഫ് പകരുന്നത് അതിനകത്തുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. ഇന്നും കോളേജിലുണ്ടായിരുന്ന പലരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എന്നാൽ ഡെയിലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഫ്രീക്വന്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെയോ നിൽക്കുന്ന പല സുഹൃത്തുക്കളുണ്ട് ജീവിത സാഹചര്യങ്ങൾ. പക്ഷെ എന്നാലും എല്ലാവരും ഒന്നോടൊന്ന് ഒത്തുകൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിക്കുമ്പോഴോ ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും കോളേജിൽ അന്ന് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അന്ന് ആ പരിപാടിക്ക് ഇന്നതുപോലെ സംഭവിച്ചത് ഓർമ്മയുണ്ടോ എന്നൊരു ചർച്ച വരാതിരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ എപ്പോഴാര് കണ്ടുകൂട്ടിയാലും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് കോളേജിന്റെ ഒരു കേസ് പറഞ്ഞ് അതുമായിട്ട് ചർച്ച ചെയ്ത് പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഓർക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ഒരു ലൈഫ്. സോ അന്നും ഇന്നും നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ കിടപ്പുണ്ടെങ്കിൽ അത് അത്ര സുന്ദരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു. ഇനി എടുത്തു പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇനിയും ഒരുപാട് ഇവന്റ്സ് ഉണ്ട്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ദി അതർ എൻഡിലേക്ക് പോവുകയാണ്. സോ അപ്പാർട്ട് ഫ്രം ഫ്രണ്ട്സ്, സുഹൃത്തുക്കളല്ലാതെ നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ടീച്ചേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പൺ അപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എടുത്തു പറയുമ്പോഴത്തേക്ക് പഠിപ്പിച്ച കുറെ ടീച്ചേഴ്സ് ഉണ്ട്, എന്നാലും എടുത്തു പറയാനായിട്ട് ഞാൻ കുറച്ച് പേരായിട്ടാണ് ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ളത്. അതിൽ അന്നും ഇന്നും എന്നും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ, കാസി. വി കോൾ ഹർ കാസി, കൈകസി ടീച്ചർ. സോ ഫസ്റ്റ് ദിവസം കണ്ടുമുട്ടിയത് തൊട്ട് ഇന്ന് വരെയും ആ ഒരു സ്നേഹം തുടക്കം മുതൽ ഇന്ന് വരെയും അതുപോലെയുള്ള ഒരു നമുക്ക് എന്താ പറയുന്ന ആ ഒരു ഫീലിംഗ് ഇന്നും ലോസ്റ്റ് ആവാതെ ഉള്ള ഒരു വ്യക്തിയാണ് കാസി ടീച്ചർ. സോ ഇപ്പോഴത്തെ ജനറേഷനിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഓറ അല്ലെങ്കിൽ ഓറ ഫാമിംഗ് എന്ന് പറയുന്നത്. അതിന് ഒരു ലിറ്ററൽ പ്രസന്റേഷൻ എന്റെ അടുത്ത് ചോദിക്കണം. ഓറ ഫാമി

ഒരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും ദറ്റ്സ് കാസി. സോ നമ്മുടെ ഒരു ലോക്കൽ സ്ലാങ്ങിൽ പറയണെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഓളം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓളം കൊണ്ടുവരുന്ന ഒരു വൈബ് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കൈകസി എന്ന് പറയാം. അപ്പാർട്ട് ഫ്രം ജസ്റ്റ് ബീങ് എ ടീച്ചർ, ഷി ഈസ് എ ഗ്രേറ്റ് ഫ്രണ്ട്, എ മെന്റർ, എ പേഴ്സൺ ഹു ലിസൺസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ്. സോ ടീച്ചറിന്റെ ക്ലാസ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇരിക്കണമെന്ന് ആരും ഫോഴ്സ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ടീച്ചർ വന്നിട്ട് നിങ്ങൾ ഇരുന്നാലേ പറ്റത്തുള്ളൂ, എന്നാലേ ഞാൻ അറ്റൻഡൻസ് തരത്തുള്ളൂ, അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊന്നും പറയാറില്ല. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, നമ്മൾ സ്വന്തം ഇഷ്ടത്തോടെ തന്നെ നമ്മൾ വന്നങ്ങ് ക്ലാസ് അറ്റൻഡ് ചെയ്ത്. എനിക്ക് ടഫായിട്ടുണ്ടായിരുന്ന പല ക്ലാസ്സുകൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും സബ്ജക്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. കൈകസി ടീച്ചറിന്റെ ക്ലാസ് ഞാൻ ഇതുവരെയും സ്കിപ്പ് ചെയ്തിട്ടില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും അവരെ സ്കിപ്പ് ചെയ്യാറില്ല, കാരണം ആ ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് എൻഗേജിംഗ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പോയിരിക്കുന്ന പോലെ അല്ല, ഒരു ആ ഒരു വൺ അവർ ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ഫൺഫിൽ ടൈം പീരീഡ് ആണ്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്നും പഠിപ്പിച്ച എലമെന്റ്സ്. ടു ബി ഓണസ്റ്റ് എല്ലാം ഓർമ്മയില്ല, പക്ഷെ നമ്മൾ ആ ക്ലാസ്സിൽ ഇരുന്നതും ഓണം എങ്ങനെയായിരുന്നു എന്നതും ഇന്നും മനസ്സിൽ കിടപ്പുണ്ട്. ദാറ്റ് ഈസ് വാട്ട് കാസി ഈസ്. ആൻഡ് ടു ബി മോർ പ്രിസൈസ്, ഇന്നും എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് മനസ്സിലൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്ന ഒരു ഫസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് കാസിയായിരിക്കാം. കാസിയായിരിക്കും ഞാൻ ഫസ്റ്റ് ഞാൻ വിളിക്കുന്നത്. സോ കൈകസി ടീച്ചർ ഈസ് ലൈക്ക് എ പേഴ്സൺ ഹു ലിസൺസ്. നമ്മൾ പലപ്പോഴും ഓപ്പൺ അപ്പ് ആവാതിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം ആരെങ്കിലും എടുത്ത് പറഞ്ഞാൽ അവർ എങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യും, അവരെങ്ങനെ ആയിരിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, നമ്മൾ ജഡ്ജ് ചെയ്യുമോ, അതിന് വരുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കാം, അവർ കേൾക്കുമോ, ആരെയും മുറിയും കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു വിടുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ മനസ്സിൽ കാണും. പക്ഷെ കൈകസി ടീച്ചറിന്റെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല. എന്തും പേഴ്സണൽ, പ്രൊഫഷണൽ, ബീട്ടൺ എഡ്യൂക്കേഷണൽ തിങ് ഏതൊരു കാര്യമാവട്ടെ, എന്തും നമ്മൾ മനസ്സ് തുറന്ന് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞാൽ ഷീ ലിസൺസ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ് ഇസ് ദാറ്റ് ഷീ ലിസൺസ്. പറയുന്ന കാര്യങ്ങൾ കേൾക്കും, മനസ്സിലാക്കും. സാഹചര്യം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത് ഇൻഡെപ്ത് മനസ്സിലാക്കിയിട്ട് ഷീ എംപത്തൈസസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആൻസർ തരുന്നതിന് പകരം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ്, എങ്ങനെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം, എന്തായിരിക്കും ഒരു ബെറ്റർ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ തരും. ആൻഡ് ദി ബെറ്റർ പാർട്ട് ഈസ് ആ ഒരു സൊല്യൂഷൻ മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യം ഒരാൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല, വളരെ നന്നായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എലോങ് വിത്ത് ദി സൊല്യൂഷൻ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. ദിസ് ഇസ് ലൈക്ക് യു നോ ജസ്റ്റ് എ പാർട്ട്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മേ ബി ലേറ്റർ ഓൺ എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്ക് വീണ്ടും കുറെ കാര്യങ്ങൾ പറയാം. അപ്പം ഇങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിലും സുഹൃത്തുക്കളും ഇങ്ങനെ ഒന്ന് രണ്ട് ടീച്ചേഴ്സൊക്കെ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും കോളേജ് ലൈഫ് ലൈഫിന്റെ ഏറ്റവും സുന്ദരകരമായ ഒരു കാലഘട്ടം ആയിരുന്നു അല്ലെങ്കിൽ ആണു എന്ന് ഞാൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഒരുപാട് നീണ്ടുപോയി, എപ്പോഴെങ്കിലും കുറച്ചുകൂടെ നീട്ടി പറയാനുള്ള അവസരം കിട്ടുമ്പോൾ ഇനിയും പറയാം. ആൻഡ് ഇപ്പോ ഒരു സോങ് റിക്വസ്റ്റ് ഉണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിനെ വല്ലാണ്ട് മിസ് ചെയ്യാറുള്ള ഒരു പാട്ടാണ്. സോ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെയൊന്നും വന്നില്ല എന്നുള്ള പാട്ട്, ഗ്രാമഫോണിലുള്ള ഒരു പാട്ട്, അതൊന്ന് പ്ലേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കുറച്ചുകൂടെ കൂടി കിട്ടും. സോ ദാറ്റ്സ് എ റിക്വസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹോപ്പ് ടു കണക്ട് ലേറ്റർ ഓൺ ആൾസോ.

നമസ്കാരം, എന്റെ പേര് ഡോക്ടർ ജ്യോതി മധുസൂദനൻ നായർ. ഞാനൊരു കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ്. ഞാൻ പഠിച്ചത് SRM കോളേജ് ചെന്നൈയിലാണ് ഞാൻ എന്റെ MD സൈക്യാട്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. സൈക്യാട്രിയിൽ പഠിക്കുമ്പം, ആ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഒരു നല്ല ഒരു ഓർമ്മ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് അവര് നന്നായി പോകില്ലേ, ആ ഒരു മൂമെന്റ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, സൈക്യാട്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റ് അഡ്മിറ്റായി നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് നാൾ ചിലവരൊക്കെ കിടക്കും. ചിലവർ ഒരു മാസം, രണ്ട് മാസം, അല്ലെങ്കിൽ 15 ദിവസം, അത്രയും ടൈം ഡ്യൂറേഷൻ വരുന്ന ഒരു വിഭാഗമാണല്ലോ സൈക്യാട്രി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ. അപ്പം ഇത്രയും ദിവസം കിടക്കുമ്പോൾ നമ്മൾ അവരോട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഹിസ്റ്ററി, അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അവരോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, അവരോട് സംസാരിക്കുക, എല്ലാ ദിവസവും അവരുടെ മെന്റൽ സ്റ്റേറ്റസ് എക്സാമിൻ ചെയ്യണം. അപ്പം ഇതൊരു ഡെയിലി ഈവെന്റ് ആണ്. ഇത്രയും നമ്മൾ മനസ്സ് ടൈം ചെലവഴിക്കുകയും അവരോട് മനസ്സ് ഷെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്ത അടുപ്പാണ് ഓരോ പേഷ്യൻസിനോട് തോന്നുന്നത്. അങ്ങനെ ശരിക്കും തോന്നില്ലെന്നാണ് പറയുന്നത്, പക്ഷെ എന്തായാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും അടുപ്പവും, നമ്മൾ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ആണത്. എന്നിട്ട് അവർ വന്ന സ്ഥിതിയിൽ നിന്ന് മാറി നന്നായി പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം, അവർ നമ്മളോട് താങ്ക് യു പറയുകയും നമ്മളോട് ഒരുപാട് അടുപ്പം അവരും കാണിക്കും. എപ്പ കണ്ടാലും എല്ലാ പേഷ്യൻസും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന നമ്മളെ കാണാനൊന്നും ആയിരിക്കില്ല, എന്നാൽ പോലും നമ്മളെ വന്ന് കണ്ട് നമ്മൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്ന അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഐ തിങ്ക് എല്ലാ ഡോക്ടേഴ്സും ആ ഒരു ഹൈ ആണ് നമ്മൾ ഈ പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ ചേസ് ചെയ്യുന്നത്. പേഷ്യൻസ് നമ്മളോട് താങ്ക് യു പറയുന്നു, അല്ലെങ്കിൽ അവർ നന്നായി കാണുന്ന ഒരു ഫീലിംഗ്. പാട്ടിനോട് പറയുമ്പം എനിക്ക് ഇഷ്ടമുള്ള കുറെ മലയാളം പാട്ടുകളുണ്ട്. എന്നാലും ജാനകി അമ്മയുടെ ഒരു പാട്ടുണ്ട്.

0: ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: പ്രേക്ഷകർക്കുള്ള ഒരു അറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടി 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ, അതായത് ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. സമയം 2:00. ആകാശവാണി.

0: കൈത്തപ്പുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളും വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസിന്റെ 10th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST അപ്പീൽ ട്രൈബ്യൂണലിൽ അപ്പീലുകൾ സമർപ്പിക്കാൻ സമയപരിധി ജൂലൈ 31 വരെ നീട്ടിയതായി ധനമന്ത്രാലയം. പോർട്ടലിൽ അപ്പീലുകൾ സമർപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സെയ്ത്താണ് കരസേനയുടെ പുതിയ മേധാവി. മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി VE അബ്ദുൾ ഗഫൂർ. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം 4,500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനകാലത്ത് നൽകുന്നതെന്നും മന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. KSRTCയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും പുറമെ മോട്ടോർ വാഹന വകുപ്പിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി CP ജോൺ. KSRTC പൂർണ്ണമായും ആധുനിക ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുകയാണെന്നും മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: അബ്ദുൾ റസാഖ് ഗുർന എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
2: അധിനിവേശത്തിന് ഇരകളാകുന്ന മനുഷ്യരുടെ യാതനകൾ ഇന്നും തുടരുകയാണ്. കുടിയേറ്റവും അഭയാർത്ഥിത്വവും പലായനവും അഭംഗുരം തുടരുന്നു. അടിമകളാക്കപ്പെടുന്ന മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്നു. ചരിത്രത്തിന്റെ ക്രൂരമായ കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് ഇരയായ കറുത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അസമത്വം ഛിന്നഭിന്നമാക്കിയ ആഫ്രിക്കൻ ജനതയുടെ കഥ പറയുന്ന ഒരു ആധുനിക ക്ലാസിക്കുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ.
3: വ്യത്യസ്തമാണ് ലോകം. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡമാവട്ടെ, ഇന്നും അതിവിചിത്രവും തനിമ പുലർത്തുന്നതുമായ ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. എന്നാൽ ഇന്നും ആഫ്രിക്കൻ ജനത അധിനിവേശത്തിന്റെ കയത്തിലാണ്. ആഫ്രിക്കൻ മാനവ സമൂഹത്തിന്റെ യാതനകളുടെ ഉൾപുകച്ചിലുകളെ ലോകസാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റസാഖ് ഗുർന. 2021 നൊബേൽ സമ്മാന ജേതാവായ ഈ എഴുത്തുകാരന്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് പറുദീസ.
2: ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ സാൻസിബാറിലാണ് ഗുർണയുടെ ജന്മദേശം. 1948 എഴുത്തുകാരൻ ജനിച്ചു. ഒരു അഭയാർത്ഥിയായി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ അബ്ദുൾ റസാഖ് ഗുർന കൊളോണിയലിസത്തിന്റെ പ്രത്യാഘാതങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും തന്റെ ജീവിതത്തെ മുൻനിർത്തി പഠിച്ചു. കെന്റ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ഗുർന ആഫ്രിക്കൻ എഴുത്തിനെക്കുറിച്ച് 2 വാല്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ലൈവ്സ്, പിൽഗ്രിംസ് വേ, അഡ്മയറിംഗ് സൈലൻസ്, ഗ്രാവൽ ഹാർട്ട്, ബൈ ദ സീ, മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ എന്നിവയൊക്കെയാണ് ഗുർണയുടെ പ്രധാന നോവലുകൾ.
3: ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ ടാൻസാനിയയിലെ കാവ

0: എന്ന സാങ്കൽപ്പിക പട്ടണത്തിലാണ് പറുദീസ എന്ന നോവലിന്റെ ഭൂമിക എഴുത്തുകാരൻ ഒരുക്കിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് കഥ നടക്കുന്നത്. വാങ്ങിയ കടം തിരികെ നൽകാൻ കഴിയാതെയാവുമ്പോൾ സ്വന്തം മക്കളെ പണയമായി, ഈടായി, അടിമയായി നൽകേണ്ടി വരുന്ന സാമ്പത്തിക സാമൂഹിക അത്യാചാരത്തിൽ നിന്നാണ് പറുദീസ എന്ന നോവലിന്റെ പ്രമേയം ഗുർണ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ആ ദുര്യോഗം പേറുന്ന കഥാനായകൻ കേവലം 12 വയസ്സു മാത്രം പ്രായമുള്ള യൂസഫ് എന്ന ബാലനാണ്. ഇത് അവന്റെ കഥയാണ്.
1: യൂസഫ് എന്നാണ് അവന്റെ പേര്. തന്റെ 12-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയവനാണ്. അത് വരൾച്ചയുടെ കാലമായിരുന്നു എന്നവന് ഓർമ്മയുണ്ട്. ഇന്നലെയും ഇന്നും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്ന ദിനങ്ങൾ. അപ്രതീക്ഷിതമായി ചില പൂക്കൾ വിരിയും, പിന്നെ അത് ചത്തുപോകും. വിചിത്രങ്ങളായ ക്ഷുദ്രജീവികൾ പാറകൾക്കിടയിൽ നിന്ന് പുളഞ്ഞു പുറത്തെത്തി ചത്തുപോകും. അന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവൻ 2 യൂറോപ്പുകാരെ കണ്ടു. പാശ്ചാത്യരെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവന് ഭയമൊന്നും തോന്നിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വെറുതെ തീവണ്ടി കാണാൻ. തീവണ്ടിയുടെ വശ്യമായ ശബ്ദം അവനിഷ്ടമാണ്.
2: പറുദീസ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 12-വയസ്സുകാരനായ യൂസഫ് എന്ന കൗമാരക്കാരന്റെ മനോവിചാരങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അബ്ദുൾ റസാഖ് ഗുർണ നോവൽ ആരംഭിക്കുന്നത്. യൂസഫിന്റെ വാപ്പയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. ഏതാനും മുറികൾ അതിൽ വാടകക്കാർക്ക് താമസത്തിന് കൊടുക്കാറുണ്ട്. എന്നാൽ ആ ഹോട്ടൽ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. വെറുതെ നടത്തിക്കൊണ്ടു പോകാം എന്നു മാത്രം. അവന്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ്. വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുമ്പോൾ മാത്രമാണ് അവന്റെ വീട്ടിൽ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അവന്റെ ഉമ്മ അവന് കാര്യമായി ആഹാരമൊന്നും നൽകാറില്ല.
1: അവന്റെ അമ്മാവനായ അസീസും ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിക്കാൻ എത്താറുണ്ട്. വന്നാലും അധികനേരം അവർക്കൊപ്പം ഉണ്ടാകാറില്ല. 2 സന്ദർശനങ്ങൾ തമ്മിൽ നല്ല ഇടവേളകൾ ഉണ്ടായിരിക്കും. വരുമ്പോൾ കൂടെ ഒരു സംഘം തന്നെ ഉണ്ടാകും. യാത്രക്കാരുടെയും ചുമട്ടുകാരുടെയും സംഗീതജ്ഞരുടെയും സംഘം. സമുദ്രതീരത്തുനിന്ന് മലനിരകളിലേക്കും തടാകങ്ങളിലേക്കും കാടുകളിലേക്കും നടത്തുന്ന ദീർഘയാത്രകൾക്കിടയിലാണ് ഇങ്ങനെ അവരെ തേടി അയാൾ വരാറുള്ളത്. അയാളുടെ യാത്രകളിലെല്ലാം ചെണ്ടകളും തമ്പുരികളും കൊമ്പും സീവയും കൂട്ടിനുണ്ടാകും. അസീസിൽ നിന്ന് വിചിത്രവും അസാധാരണവുമായ ഗന്ധമുയരും. പശകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണം. അതിനോടൊപ്പം വിവരിക്കാനാകാത്ത ഒരു ഗന്ധവും ചുറ്റും പരക്കും. വളരെ കനം കുറഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിക്കാറുള്ളത്. അലങ്കാരങ്ങളുള്ള ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ടാകും.
2: കാവ എന്ന പട്ടണത്തിൽ ജീവിക്കുന്ന യൂസഫ് എന്ന കൗമാരക്കാരന്റെ ജീവിതം വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുന്നതോടെ മാറിമറിയുകയാണ്. അയാളെ തന്റെ മാതാപിതാക്കൾ ഭയക്കുന്നുണ്ട് എന്ന സത്യം അവൻ വൈകാതെ തിരിച്ചറിയുന്നു. അമ്മാവന് നല്ല ഭക്ഷണം വിളമ്പാനുള്ള കാരണം അയാൾക്ക് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒടുവിൽ അമ്മാവന്റെ ഒപ്പം പോകാൻ യൂസഫ് നിർബന്ധിതനാകുന്നു. അസീസ് അമ്മാവനെ ആരാധിക്കുന്ന അവന് ആ യാത്ര ആദ്യം സന്തോഷം പകരുന്നു. ഒടുവിൽ ദീർഘദൂരം യാത്ര ചെയ്ത് തീവണ്ടി പൊടിപിടിച്ച ഒരു സ്റ്റേഷനിലെത്തുന്നു. ആ ചെറിയ പട്ടണത്തിൽ അസീസ് അമ്മാവന്റെ നാട്ടിലേക്ക് അടിമ ജീവിതത്തിനായി അവൻ എത്തപ്പെടുന്നു.
0: 20-ാം നൂറ്റാണ്ടിലെ കിഴക്കൻ ആഫ്രിക്കൻ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് പറുദീസ എന്ന നോവൽ. മാതാപിതാക്കളുടെ തിരിച്ചടയ്ക്കാത്ത കടത്തിന്റെ പണയ വസ്തുവായി മാറുന്ന യൂസഫ് എന്ന 12-വയസ്സുകാരന്റെ കണ്ണിലൂടെ ചരിത്രത്തെയും വിശ്വാസത്തെയും സാംസ്കാരിക കടന്നുകയറ്റത്തെയും യൂറോപ്യൻ അധിനിവേശത്തെയും അധികാരത്തിന്റെ വിവിധ ഘടനകളെയും നോവൽ പരിശോധിക്കുന്നുണ്ട്. കടത്തിന്റെ പേരിൽ അസീസ് അമ്മാവൻ അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്ന യൂസഫ് ഒരു തലത്തിൽ സ്വാതന്ത്ര്യവും മറ്റൊരു തലത്തിൽ ചൂഷണത്തിന്റെ

0: പശ്ചാത്തലത്തിൽ ഈ നോവലിൽ ഇതൽ വിരിയുകയാണ്.
1: നോവൽ മുന്നേറുമ്പോൾ അസീസ് അമ്മാവന്റെ നാട്ടിൽ അയാളുടെ അടിമയായി എത്തപ്പെടുന്ന യൂസഫ് എന്ന കൌമാരക്കാരൻ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ കടയിൽ ജോലി ചെയ്യുന്നതിനാണ്. തന്റെ മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമോ കാരുണ്യമോ ഇല്ല. അസീസ് അമ്മാവൻ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ തന്റെ അമ്മാവനല്ല, അയാൾ ഊരു ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യാപാരി മാത്രമാണ്. ലാഭം മാത്രമാണ് അയാൾ നോക്കുന്നത്. പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും പഴങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും എല്ലാം ലഭിക്കുന്ന വലിയ കടയാണത്. അതിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്ന പൂന്തോട്ടമൊക്കെയുള്ള ഒരു വലിയ വീട്ടിലാണ് അസീസ് അമ്മാവൻ താമസിക്കുന്നത്. പുറത്തേക്ക് മുഖം കാണിക്കാത്ത അയാളുടെ സുന്ദരിയായ ഭാര്യയും വേലക്കാരികളും ആ ബംഗ്ലാവിലുണ്ട്.
0: ഉൾനാടുകളിലൂടെ യാത്ര ചെയ്ത് തന്റെ വ്യാപാര സാധനങ്ങൾ ചരക്കുകൾ വിറ്റഴിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ് അസീസ് എന്ന വ്യാപാരിയുടേത്. അയാൾ തന്റെ സംഘവുമായാണ് യാത്ര ചെയ്യുന്നത്. ആ വർത്തക സംഘത്തിൽ പല സ്വഭാവക്കാരായ കച്ചവടക്കാരുണ്ട്, അടിമകളായ കുട്ടികളുണ്ട്. ഉൾനാടുകളിലേക്കുള്ള അസീസിന്റെ വ്യാപാരയാത്രകൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിക്കാറുണ്ട്. പ്രാദേശിക ഗോത്രങ്ങളുമായും കുലങ്ങളുമായും പലതരം കച്ചവടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതുകൊണ്ട് യാത്രകൾ പലപ്പോഴും ഏറ്റുമുട്ടലുകളിലും വഴക്കുകളിലും കലാശിക്കും. ആ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ ഇടപെട്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയാണ് വീണ്ടും വർത്തക സംഘത്തിന്റെ യാത്ര തുടരുന്നത്.
2: ആരൊക്കെയാണ് അകത്ത് താമസിക്കുന്നത്? അവൻ ചോദിച്ചു. കട അടച്ചിരുന്നു, എങ്കിലും അവരപ്പോഴും അതിനകത്ത് തന്നെയായിരുന്നു. പഞ്ചസാരയുടെ ഭാരം നോക്കി പൊതിഞ്ഞുകെട്ടി വെക്കുകയായിരുന്നു യൂസഫ്. പഞ്ചസാര വലിയ തവി കൊണ്ടെടുത്ത് തുലാസിലിട്ടുകൊണ്ടിരുന്നു. ഭാരം കൃത്യമായാൽ ഖലീൽ കടലാസെടുത്ത് അത് പൊതിഞ്ഞുകെട്ടും. ഒരു നിമിഷത്തേക്ക് ആ ചോദ്യം താൻ കേട്ടില്ല എന്ന് ഖലീൽ നടിച്ചു. താൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അതെന്ന് യൂസഫിന് തോന്നി. പതിവ് പോലെ ഖലീൽ തന്നെ അടിക്കുമെന്ന് അവൻ ഭയന്നു. പക്ഷെ ഇത്തവണ ഖലീൽ പുഞ്ചിരിച്ചു, മറുപടി പറഞ്ഞു. യജമാനത്തി, കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട എന്ന് കാണിക്കാനായി അവൻ ചുണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു.
1: അസീസ് അമ്മാവന്റെ കടയിൽ തനിക്ക് മുന്നേ അടിമയായി എത്തപ്പെട്ടവനാണ് ഖലീൽ എന്ന യുവാവെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തന്നേക്കാൾ പ്രായത്തിൽ മൂന്നോ നാലോ വയസ്സ് കൂടുതലാണ്. അധികാരത്തിന്റെ അഹങ്കാരം ഖലീൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തന്നോട് അവന് സ്നേഹമുണ്ടെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തങ്ങൾ രണ്ടുപേരും ഒരേ വിധിയുടെ ശാപം പേറുന്നവരാണെന്ന് അവൻ തിരിച്ചറിയുന്നു. കടയിലെ ഭാരിച്ച ജോലികൾ ഇരുവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ തെറ്റുകൾക്ക് ഖലീൽ അവനെ അടിക്കും. അടികിട്ടുമ്പോൾ അവൻ തന്റെ വീടിനെക്കുറിച്ചോർക്കും. അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നെങ്കിലും അമ്മ തന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. തന്റെ മാതാപിതാക്കളോട് അവന് കഠിനമായ ദേഷ്യം തോന്നി.
0: കടയിലെ ജോലി കഴിഞ്ഞാൽ ചില വൈകുന്നേരങ്ങളിൽ ഖലീൽ അവനെ പട്ടണം കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ ചുറ്റിയടിച്ചു, പല ആഹാര സാധനങ്ങളും വാങ്ങിക്കഴിച്ചു. ചില സമയത്ത് കടലോരത്തുപോയി കടലിൽ കുളിച്ചു, കുന്നും മലയും കയറി. അസീസ് അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. ഉച്ചയായാൽ ഖലീൽ അവിടേക്ക് പോകും. ഒരു തളികയിൽ രണ്ടുപേർക്കുമുള്ള ആഹാരവുമായി അവൻ മടങ്ങിവരും. വെള്ളിയാഴ്ചകളിൽ ഉച്ചതിരിഞ്ഞാണ് അവർ കടയടച്ചിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. അസീസ് അമ്മാവൻ ഒന്നും മാറിക്കഴിഞ്ഞാൽ ഖലീൽ കടയുടെ നടത്തിപ്പിൽ ഉഴപ്പുവരുത്തുമെന്ന് യൂസഫിന് മനസ്സിലായി. അസീസ് അമ്മാവൻ മിക്കവാറും കച്ചവടത്തിനായി പുറപ്പെടും.
2: വാഗ്ദാനം ചെയ്തതുപോലെ ആദ്യ യാത്ര കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞപ്പോൾ അസീസ് അമ്മാവൻ പുതിയ സംഘവുമായി എത്തി പുതിയ യാത്രയ്ക്ക് തയ്യാറായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതൊരു വലിയ സംഘം തന്നെയായിരുന്നു. 45 ചുമട്ടുകാർ.

0: ും കാവൽക്കാരും ഇത്രയധികം ചുമട്ടുകാരൊക്കെ ഉള്ളതിനാൽ തന്റെ ലാഭത്തിന്റെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നതായി അസീസ് അമ്മാവിന് തോന്നി. അദ്ദേഹത്തിന് ഇന്ത്യക്കാരായ പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. ഇന്ത്യയിൽ നിന്നുള്ള മൺവെട്ടികൾ, മഴു, അമേരിക്കയിൽ നിന്നുള്ള കത്തികൾ, ജർമ്മൻകാരുടെ ആമപ്പൂട്ടുകൾ, അനേകതരം തുണികൾ, മറ്റു വസ്തുവകകൾ എന്നിവയെല്ലാം ചുമടുകളിൽ നിറച്ച് വർത്തക സംഘം അടുത്ത യാത്രയ്ക്ക് ഒരുക്കം തുടങ്ങി.
1: അസീസ് അമ്മാവന്റെ കൂടെയുള്ള വ്യാപാര യാത്രകൾ യൂസഫിന് ലോകമെന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. പലതരം രാജ്യക്കാരുമായി അവൻ ഇടപെടുന്നു. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ താവളമാണ് ടാൻസാനിയയും സാൻസിബാറും പരിസര പ്രദേശങ്ങളും. ആ പ്രദേശങ്ങളിലൂടെയുള്ള വ്യാപാര സഞ്ചാരങ്ങളിൽ നിന്ന് ഒരു വലിയ ലോകം യൂസഫ് കണ്ടറിയുന്നുണ്ട്. യൂസഫും ഖലീലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് നോവലിൽ നാം വായിക്കുന്നു. വർത്തക സംഘത്തിൽ വിവിധ തരക്കാരായ മനുഷ്യരെ യൂസഫിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. സ്വവർഗാനുരാഗിയായ ചുമട്ടുകാരൻ മുഹമ്മദ് അബ്ദുള്ള അവനെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. വിചിത്രമായ ആചാരങ്ങളും മനുഷ്യരുടെ സ്വഭാവ വൈചിത്രങ്ങളും യാത്രയിൽ നിന്ന് യൂസഫ് മനസ്സിലാക്കുന്നു.
2: ഒരിക്കൽ ഹമീദ് എന്ന ഒരാൾക്കും മൈമൂന എന്ന സ്ത്രീക്കുമൊപ്പം അസീസ് അമ്മാവൻ അവനെ ഒരു കടയിൽ പാർപ്പിക്കുന്നു. വർത്തക സംഘം ആ സ്ഥലത്തുനിന്നും പോവുമ്പോൾ ഹമീദ് രഹസ്യമായി പല കച്ചവട സാധനങ്ങളും ഒളിപ്പിക്കുന്നത് യൂസഫ് കാണുന്നുണ്ട്. ഹമീദ് മൈമൂന ദമ്പതികൾക്കായി യൂസഫ് പല തൊഴിലുകളും ചെയ്യുന്നു. സിഖ് വ്യാപാരിയായ കാലാസിംഗിനൊപ്പം ഹമീദ് തന്റേതായ റൂട്ടിലൂടെ കച്ചവടത്തിന് പോകുന്നുണ്ട്. ആ യാത്രയിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിനരികെ ഹമീദിന്റെ നേതൃത്വത്തിൽ താവളമടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പട്ടാളക്കാരൻ വന്ന് അവരെ തടയുന്നു. യൂറോപ്യൻ കച്ചവടക്കാരുടെ അധിനിവേശം തങ്ങളെ ബാധിക്കുന്നതായി ഹമീദിന്റെ വർത്തക സംഘം തിരിച്ചറിയുന്നതോടെ നോവൽ പുതിയ തലത്തിലേക്ക് ഉയരുന്നു.
1: വ്യാപാരയാത്രകൾക്ക് ശേഷം യൂസഫ് വീണ്ടും അസീസ് അമ്മാവിന്റെ കടയിലേക്ക് തിരികെ എത്തുന്നു. വീട്ടുപണികളിലും പൂന്തോട്ട നിർമ്മാണത്തിലും അവൻ ഖലീലിനൊപ്പം ഏർപ്പെടുന്നതോടെ ചില രഹസ്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. ഖലീലിന്റെ പെങ്ങൾ ആമിനയും ആ ബംഗ്ലാവിലുണ്ട്. തന്നെപ്പോലെ കടത്തിന്റെ പേരിൽ അടിമവേലയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നവരാണ് ഖലീലും ആമിനയും. ആമിനയുമായി യൂസഫ് അടുക്കുന്നു. അത് ഖലീലിന് ഇഷ്ടപ്പെടുന്നില്ല. ദുരൂഹമായ പല സംഭവങ്ങളും ആ വീട്ടിൽ അരങ്ങേറുന്നു. തന്റെ വ്യാപാരയാത്രകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന അസീസ് തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയതിന് യൂസഫിന് ശിക്ഷിക്കുന്നു.
2: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. അസീസ് അമ്മാവന്റെ ഒന്നാം ഭാര്യയ്ക്ക് യൂസഫിനോട് ഇഷ്ടം തോന്നുന്നു. തന്റെ രോഗാവസ്ഥയിൽ ഈ കൗമാരക്കാരന്റെ സാമീപ്യം ആശ്വാസം പകരുന്നതായി അവൾ തിരിച്ചറിയുന്നുണ്ട്. യൂസഫ് പ്രാർത്ഥിക്കുകയും അവരെ തൊടുകയും ചെയ്താൽ തന്റെ രോഗം മാറുമെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നാൽ യൂസഫ് പ്രതിസന്ധിയിലാകുന്നു. തന്റെ യജമാനന്റെ ഭാര്യയെ സ്പർശിക്കുന്നത് ആചാരലംഘനമാണെന്ന് അവനറിയാം. അപമര്യാദയാണത്. അസീസ് അമ്മാവൻ അറിഞ്ഞാൽ തന്റെ ജീവൻ പോലും അപകടത്തിലാകും. ഖലീൽ തന്റെ അറിവിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട്. തന്റെ അടിമ ജീവിതത്തിൽ നിന്നും അവൻ പലതും തിരിച്ചറിയുന്നു. വിചിത്രമായ ആചാരങ്ങളും ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും തനിക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നതായി അവൻ തിരിച്ചറിയുന്നു.
0: പ്രഭാതത്തിൽ ആദ്യ കിരണങ്ങൾക്കൊപ്പം അസീസ് അമ്മാവൻ പുറത്തിറങ്ങി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഖലീൽ പതിവ് പോലെ അദ്ദേഹത്തിന്റെ കൈമുത്തി. എന്നാൽ യൂസഫിനോട് തികഞ്ഞ ഗൗരവത്തോടെയാണ് അദ്ദേഹം മുഖം നൽകിയത്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അവനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ നിനക്ക്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അകത്തേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. യൂസഫിന്റെ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് വീടിനകത്ത് കയറുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം അറിഞ്ഞു. അസീസ് അമ്മാവൻ അവനെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു

0: നേരം മിണ്ടാതിരുന്നു.
1: കടയിലേക്ക് താൻ കൊണ്ടുവന്ന അടിമച്ചക്കൻ തന്റെ വീട്ടിൽ കയറിയതിലും തന്റെ അടിമകളായ സ്ത്രീകളുമായി അടുത്തിടപഴകാൻ ശ്രമിച്ചതും അസീസ് എന്ന വ്യാപാരിയെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. യുവതിയായ ആമിനയെയാണ് യൂസഫ് ഇഷ്ടപ്പെടുന്നത്. ഖലീലിന്റെ സഹോദരിയായ അവൾ അസീസിന്റെ രണ്ടാം ഭാര്യയാണ്. കടത്തിന്റെ പേരിൽ അവളെ അയാൾ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. വ്യാപാരിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അവൾ യൂസഫിനോട് അഭ്യർത്ഥിക്കുന്നു. ആമിനയെ വിവാഹം കഴിച്ചപ്പോൾ അസീസ് അവളുടെ സഹോദരനെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ചെങ്കിലും അവൾക്കു വേണ്ടി അവനവിടെ തുടരുകയായിരുന്നു. സഹോദരിയായ ആമിനയെ എങ്ങനെയും സംരക്ഷിക്കുക എന്നതാണ് ഖലീലിന്റെ ലക്ഷ്യം. എന്നാൽ അവനൊരിക്കലും അസീസിനെ ധിക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആമിന യൂസഫുമായി അടുക്കുന്നത്. എങ്ങനെയും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് അവളുടെ ലക്ഷ്യം.
2: വ്യാപാരിയുടെ ആദ്യ ഭാര്യയും യൂസഫിന്റെ പ്രീതിക്കു വേണ്ടി ശ്രമിക്കുന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അസീസ് അമ്മാവൻ അറിയുന്നതോടെ അടിമയായ യൂസഫിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭത്തോടെയാണ് നോവൽ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ജർമ്മൻ പട്ടാളക്കാർ സാൻസിബാറിലും ടാൻസാനിയയിലും എത്തുന്നു. യുദ്ധത്തിന്റെ ഭീതി എങ്ങും ഇരുൾ പരത്തുന്നു.
3: അസ്കാരികൾ എന്നറിയപ്പെടുന്ന കൂലിപ്പട്ടാളക്കാർ നഗ്നബാധരായിരുന്നു. പക്ഷേ അവരും കൃത്യതയോടെ തന്നെയാണ് മാർച്ച് ചെയ്തത്. ഓഫീസർ കടയ്ക്ക് മുന്നിലുള്ള തുറസിലേക്ക് നീങ്ങി. സംഘാംഗങ്ങൾ ഒപ്പം ചേർന്നു. പട്ടാളം ചരടുപൊട്ടിയ മാല പോലെ പലയിടങ്ങളിലേക്കും ചിതറി. അടഞ്ഞുകിടക്കുന്ന കടയും വീടും പട്ടാളം നിരീക്ഷിച്ചു. പട്ടാളക്കാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഒരു പട്ടാളക്കാരൻ ഉച്ചത്തിൽ തെറി വിളിച്ചു. മട്ടുപ്പാവിൽ നിൽക്കുന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരനെ യൂസഫ് കണ്ടു. അയാൾ എന്തൊക്കെയോ ഉത്തരവുകൾ ഉച്ചത്തിൽ അലറി. പൂന്തോട്ടത്തിന് പുറകിൽ വാതിലടയുന്ന ശബ്ദം അവൻ കേട്ടു. പട്ടാളം അടിവെച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ വേദനയുളവാക്കുന്ന കണ്ണുകളോടെ ആ പട്ടാളത്തിന് പിറകെയേ ഓടി.
1: അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭയാനകതയിലാണ് ഗുർണ നോവൽ അവസാനിപ്പിക്കുന്നത്. തദ്ദേശീയരായ പലരെയും ജർമ്മൻ പട്ടാളം പട്ടാളത്തിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ പട്ടാളത്തിലേക്ക് ചേർന്നവരെ അസ്കാരികൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സംഘം പട്ടാളക്കാർ തമ്പടിച്ചത് യൂസഫിന്റെ കടയ്ക്ക് മുൻപിലാണ്. അസീസ് അമ്മാവന്റെ വീടും പൂന്തോട്ടവും അവർ കയ്യേറി. കയ്യിൽ കിട്ടിയവരെയെല്ലാം അവർ പിടികൂടി. തന്നെക്കാൾ ദയനീയമാണ് അസ്കാരികളുടെ വിധിയെന്ന് യൂസഫിന് തോന്നുന്നു. ബന്ദിയായ യൂസഫ് ജർമ്മൻ പട്ടാളക്കാരുടെ ബന്ദികളായ അസ്കാരികൾക്ക് പിന്നാലെ ഓടിപ്പോകുന്ന ദൃശ്യത്തോടെയാണ് ഗുർണ പറുദീസ എന്ന നോവൽ അവസാനിപ്പിക്കുന്നത്. അധിനിവേശമെന്നാൽ യൂറോപ്യൻ അധിനിവേശം എന്നതു മാത്രമല്ലെന്നും മനുഷ്യന്റെ ക്രൂരമായ പീഡനങ്ങളാണെന്നും പറുദീസ എന്ന നോവൽ ഓർമ്മിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വൈരങ്ങൾക്കപ്പുറം ഗോത്രങ്ങളും വ്യക്തികളും തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളെ ഈ നോവൽ വെളിച്ചത്തുകൊണ്ടുവരുന്നു.
2: യൂസഫ് എന്ന കഥാനായകന്റെ ദുരിതപൂർണമായ ബാല്യത്തിലൂടെ വികസിക്കുന്ന നോവൽ അവന്റെ അനാഥത്വത്തെ തൊട്ടുണർത്തി ആഖ്യാനത്തെ അവന്റെ യാത്രകൾ, പ്രണയങ്ങൾ, വേദനകൾ, സന്ദേഹങ്ങൾ, സൗഹൃദങ്ങൾ, കുടുംബബന്ധങ്ങൾ എന്നിവയിലൂടെ പരിസമാപ്തിയിലെത്തിക്കുന്നു. ബൃഹദാഖ്യാനങ്ങളുടെ കലയാണ് നോവൽ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റസാഖ് ഗുർണ. സംസ്കാരങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കുമിടയിൽ പെട്ടുപോയ നിസ്വരായ മനുഷ്യരുടെ വേദനകളാണ് ഗുർണ തന്റെ നോവലുകൾക്ക് പ്രമേയമായി സ്വീകരിച്ചത്. കൊളോണിയലിസത്തിന്റെ ഭീകരതയെ തുറന്നുകാട്ടുന്നതിനൊപ്പം മനുഷ്യപ്രകൃതത്തിന്റെ വിചിത്രമായ സ്വഭാവരീതികളെയും ഗുർണയുടെ കൃതികൾ അടയാളപ്പെടുത്തുന്നു.
1: ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും മനുഷ്യൻ പ്രത്യാശാഭരിതമായ നവലോകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ എഴുത്തുകാരൻ സ്വപ്നം കാണുന്നു. തന്റെ 10 നോവലുകളിലൂടെ ആ പ്രതീക്ഷാഭരിതമായ സ്വപ്നമാണ് ഗുർണ പങ്കുവയ്ക്കുന്നത്. യൂസഫ് എന്ന കൗമാരക്കാരന്റെ ജീവിതത്തിലൂടെ അധിനിവേശത്തിന്റെയും അടിമത്തത്തിന്റെയും വിവിധ അടരുകളെ പരിശോധിക്കുന്ന ഈ നോവൽ സമകാലിക ലോക സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണെന്ന് നിസ്സംശയം പറയാം.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: അബ്ദുൾ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ഈ ഗാനം സൈന്യം എന്ന ചിത്രത്തിലേതാണ്. മനു, സിന്ധു, ലേഖ എന്നിവർ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9.

തിരൈപ്പൂക്കൾ. നൂറുസ്വാമി എന്ന ചിത്രത്തിലേത്. പാടിയത് ശ്രീകാന്ത് ഹരിഹരൻ. രചന മോഹൻ രാജൻ. സംഗീതം ബാലാജി ശ്രീറാം.

പ്രിയ ശ്രോതാക്കളെ, തിരയിപ്പുകൾ നമുക്ക് തുടർന്ന് കേൾക്കാം. 4 മണിക്ക് ഒരു അറിയിപ്പിലേക്ക്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496553321, ഒരു നമ്പർ കൂടി 9496593321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

0: അത്രയും ചന്ദ്രശേഖർ നായരെയാണ്. മാവേലിക്കരയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് തന്റെ കലാജീവിതം കൊണ്ടും അധ്യാപന ജീവിതം കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീ ആത്രേയം ചന്ദ്രശേഖരൻ നായർ. ചിത്രകാരൻ എന്നതിലുപരി ഓയിൽ പെയിന്റിംഗിലും പോർട്രേറ്റുകളിലും തനതായ ശൈലി രൂപപ്പെടുത്തിയ അദ്ദേഹം ഇന്ത്യയിലുടനീളം ലൈവ് പെയിന്റിംഗ് ഡെമോൺസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നൊരു വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും തന്റെ പുതിയ വിസ്മയങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കലയെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ശ്രീ ആത്രേയം ചന്ദ്രശേഖർ നായരെ നമുക്ക് ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം സർ.
1: നമസ്കാരം.
0: അപ്പോ സാർ, ജനിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്.
1: ചങ്ങനാശ്ശേരിയിലാണെങ്കിലും എന്റെ തട്ടകം മാവേലിക്കരയായിരുന്നു. അവിടുത്തെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആണ് എന്നെ ഞാനാക്കി വളർത്തിയത്.
0: അപ്പൊ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു.
1: അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. അച്ഛൻ ഇങ്ങനെ ട്രാൻസ്ഫറുകൾ ഇങ്ങനെ വന്നപ്പോ ഫാമിലിയെയും കൂടെ കൂട്ടി അങ്ങനെ തന്നെ യാത്രയുടെ ആരംഭം കുറിക്കുകയായിരുന്നു.
0: അപ്പോ രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു 5 വർഷത്തെ പഠനം.
1: അവിടെ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ കുറെ കാലം അധ്യാപന ജീവിതം നയിച്ചു. എന്റെ സീനിയർ ആർട്ടിസ്റ്റ് പ്രസന്നകുമാറിൽ നിന്ന് അദ്ദേഹം എന്റെ ഒരു സത്യത്തിൽ ഒരു ഗുരുനാഥനാണ്, എന്നൊക്കെ വളരെ സീനിയറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വർക്കുകൾ പഠിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ബാത്തിക് പെയിന്റിങ്ങില് എന്നെ പ്രവീണനാക്കിയത്.
0: കുട്ടിക്കാലത്തെ ഈ കലയിലോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
1: ഈ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കലയിൽ വളരെ ഈ ചിത്രകലയാണ്. എൻ്റെ കുടുംബത്തിൽ ഒരംഗമാണ് മാവേലിക്കര ശങ്കരൻകുട്ടി നായർ എന്ന് പറഞ്ഞ മൃദംഗ വിദ്വാൻ. അദ്ദേഹമാണ് എൻ്റെ ഇത് കണ്ടുപിടിച്ച് രാജാരവിവർമ്മയെ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കണമെന്ന് മുൻതൂക്കം എടുത്ത് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ രവിവർമ്മയിൽ കൊണ്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് എനിക്ക് കിട്ടിയ. ആദ്യത്തെ വർഷം തന്നെ 1-ാം റാങ്കും അക്കാദമി സ്കോളർഷിപ്പും കിട്ടി. അങ്ങനെ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് വിശ്വചിത്രകാരനെ കെ കെ ഹെബ്ബാർ വരികയും അപ്പോൾ അദ്ദേഹത്തിന് രാജാരവിവർമ്മ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയി. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അന്ന് 5 വർഷ പഠനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയപ്പോഴും 5 വർഷത്തെ പഠനം. ഞാൻ കൂടുതലും ഈ ഗ്രാമീണ കലകളെ വളരെ ഇഷ്ടപ്പെടുന്ന ഗ്രാമീണ ശൈലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് കെ കെ ഹെബ്ബാറിന് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു പെയിന്റിങ് അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു.
0: അദ്ദേഹം ചിത്രകല കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ടോ?
1: അവസരങ്ങൾ പല പെയിന്റിങ്ങുകളും ഒക്കെ പലരും വിലയ്ക്കെടുത്തിട്ടുണ്ട്. പോർട്രേറ്റുകൾ ധാരാളം ചെയ്യുമായിരുന്നു അന്ന് ഞങ്ങളുടെ നാട്ടുകാര്. അല്ലാതെ അന്നത്തെ തലമുറ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അതിനെ ആസ്പദമാക്കി കുറേയേറെ ഓണാട്ടുകാരുടെ ഭാഷ എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ എന്തോ വീട്ടിൽ ഇങ്ങനെ ഓരോ ചെറിയ പണികളൊക്കെ ചെയ്തു വരുന്ന അതിനെക്കുറിച്ച് ഇല്ലസ്ട്രേഷൻ ഒരുപാട് ചെയ്തിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇല്ലസ്ട്രേഷൻ ചെയ്യുക. അവരെക്കുറിച്ച് ഇല്ലസ്ട്രേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടുമ്പുറത്തെ ചിത്രങ്ങൾ ഇങ്ങനെ കോറിയിടും. വയലിൽ ചെല്ലുമ്പോഴേ വയലിൽ ഇങ്ങനെ കൊയ്യുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ചിത്രങ്ങളിലൂടെ കോറിയിടും. അന്ന് കൈതപ്പൂ മണക്കുന്ന കാറ്റാണ്, കാട്ടുചമ്പവും കാട്ടുപൂക്കളും നല്ല അരുവികൾ, അരുവികൾ തോട്, ആ തോട് നീർജലമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. നല്ല തോടാണ്, അക്കരെ ഇങ്ങനെ നീന്താൻ തന്നെ നല്ല സമയമെടുക്കും. അത് ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.
0: അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു വളർന്നു, ഈ പറഞ്ഞ രാജാരവിവർമ്മ കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തു,
1: പോസ്റ്റ് ഡിപ്ലോമ എടുത്തു,
0: പോസ്റ്റ് ഡിപ്ലോമ.
1: അതായത് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ചാടി. അച്ഛൻ ചങ്ങനാശ്ശേരിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നേരെ ചെന്നത് തൃക്കുടുത്താനം എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ്. ആ സ്ഥലത്ത് വെച്ച് സാമാന്യ വിദ്യാഭ്യാസം പൂർത്തിയായതിനു മുമ്പ് ചങ്ങനാശ്ശേരി പഠിച്ചിരുന്നു. അത് LP UP ക്ലാസ്സുകളിൽ, അത് പെരുമ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയാണ്, എൻ്റെ കാലിഗ്രാഫി അതിമനോഹരമായിരുന്നു. ഈ കാലിഗ്രാഫി കൊണ്ട് എന്നെ കൊണ്ട് പലരും എഴുതിപ്പിക്കാറുണ്ടത്. അതപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സൈക്കോളജിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു അറബി സാറുണ്ടായിരുന്നു, അതായത് സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ. ഞാനിത് എഴുതിയാന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കത്തില്ല, അല്ല നീ എഴുതിയതല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് കണ്ടവാനും എന്നെ അടിച്ചു. അതിനുശേഷം ആ സൈക്കോളജി നോക്കണേ എൻ്റെ കയ്യച്ചടം വികലമായി. അതൊരു പാഠമാണ്, ആ കുട്ടിയുടെ മനസ്സിനെ ഹറാസ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാം കാലിഗ്രാഫി. പിന്നെ കാലിഗ്രാഫിയിൽ ഞാൻ ആർട്ടിസ്റ്റായ നിലയ്ക്ക് ഞാൻ വലിയ ബോർഡ് എഴുത്തുകാരനും ബാനർ എഴുത്തുകാരനും സ്ലൈഡ് എഴുത്തുകാരനും ഒക്കെയായിരുന്നു. അന്ന് മാവേലിക്കര ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഞാൻ കഴിച്ചു. ഏത് വിധത്തിലേക്ക് കുട്ടികളെ നയിക്കണം എന്നുള്ളത് അധ്യാപകർ ഭയങ്കര ഒരു പങ്കാണ് വഹിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധ്യാപകരോടൊന്നും എനിക്ക് വലിയ റെസ്പെക്ട് ഉണ്ടായിട്ടില്ല.
0: പക്ഷെ അങ്ങനെ ഉള്ള ഒരാള് സാർ ഒരു അധ്യാപകനായല്ലോ ഭാവിയിൽ, അതെങ്ങനെയാ സംഭവിച്ചു?
1: സത്യത്തിൽ ഞാൻ അധ്യാപകൻ എന്നുള്ളൊരു ഫീൽഡ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ തുറന്നു പോകാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ വയസ്സാകാലത്ത് ഞാൻ ആ അധ്യാപകൻ കേരള ഗവൺമെന്റ് ജോലി ചെയ്ത് ഞാൻ സന്തോഷപ്പെടുന്നതാണ്. പി എസ് സി പരസ്യം ചെയ്തു, അപ്ലൈ ചെയ്തു, അതിൽ എനിക്ക് ഒന്നാം റാങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. അന്ന് ഞാൻ കർണാടകത്തിൽ ജോലി ചെയ്യുക.
0: സാറ് പി എസ് സിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് മുന്നേ ആണോ ആന്ധ്രാപ്രദേശിലൊക്കെ വർക്ക്?
1: അതെ, പി എസ് സി ഞാൻ പറഞ്ഞല്ലേ, ആദ്യം കോളേജ് ഓഫ് ഫൈൻ ആർട്സില്ല എനിക്ക് ജോലി കിട്ടിയത്. അവിടുന്ന് നേരെ ആന്ധ്രാപ്രദേശ് യാദൃശ്യ കൃഷിവാരി അസിസ്റ്റന്റ് ആർട്ട് മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അവിടുന്നാണ് ഈ ബാത്തിക്കാർട്ട്, ചെയ്യാൻ ഡയ്യ്, ഈ ലെതർ ക്രാഫ്റ്റ്, എച്ചിങ് ഇതൊക്കെ പഠിച്ചത്. അത് ഞാൻ അത് സത്യത്തിൽ നാഷണൽ ഡിപ്ലോമ മദ്രാസിലുണ്ട് പഠിക്കാൻ, ഞങ്ങളുടെ സിലബസിൽ ഇല്ല. അത് നാഷണൽ ഡിപ്ലോമ എടുത്ത ഒരു പ്രസന്നകുമാറാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, കർണാടകയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ ആർട്ടിസ്റ്റായിട്ടും ബാത്തിക്ക് വർക്ക് തുടങ്ങാറായപ്പോഴത്തേക്ക് എനിക്ക് പി എസ് സി അപ്പോയിൻമെന്റ് കിട്ടി.
0: അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങളും കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണ്?
1: ആദ്യത്തെ ഇഷ്ടഗാനം എന്ന് പറയുന്നത് നിവേദ്യ എന്ന 2007 ഇറങ്ങിയൊരു സിനിമയാണ്. അതിൻ്റെ ലിറിക്സ് ലോകദാസാണ്, മ്യൂസിക് ജയചന്ദ്രനാണ്, കോലക്കുഴൽ വിളി.

0: അപ്പോൾ സാറ് ഈ പോർട്രേറ്റുകളും ഓയിൽ പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കാലിഗ്രാഫി ഇഷ്ടമാണ്, ലെതർ അതിലുള്ള ആർട്ട് വർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തിലാണ് കൂടുതൽ താല്പര്യം, ഓയിൽ പെയിന്റിങ്ങിലാണോ പോർട്രേറ്റിലാണോ? അപ്പോൾ ഒരു
1: ഓയിൽ പെയിന്റിങ്ങിലാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ധാരാളം പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്ജക്റ്റ് വിഷയാത്മകമായുള്ള പെയിൻറ്റിങ് അത് ഞാൻ കൂടുതലും റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങുകളാണ് ചെയ്യുന്നത്, പഴയ ക്ലാസിക്കൽ സ്റ്റൈലിൽ. അത് ധാരാളം ചെയ്ത് പല ഹോട്ടലുകൾക്കൊക്കെ വിറ്റിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്.
0: അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാവങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്
1: ശ്രദ്ധിക്കുന്നത് അത് ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഛായാചിത്രമല്ല. അതാണല്ലോ ലോകപ്രസിദ്ധ ചിത്രമായ മോണാലിസ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചെയ്ത മോണാലിസയുടെ പെയിൻറ്റിങ് പോർട്രേറ്റാണ്. അപ്പോഴത്തെ ആ പുഞ്ചിരി നിഗൂഢതയാണ്. അത് നേപ്പിൾസിലെ ഗേക്കണ്ട എന്ന ഒരു വ്യാപാരിയുടെ പത്നിയാണ് ഈ മോണാലിസ. ആ മോണാലിസ ഇന്ന് ലൂർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്നും ദുരൂഹതയാണ്. അദ്ദേഹം ജീനിയസ് ആയിരുന്നു, കലാകാരന്, സയന്റിസ്റ്റ്, ഗായകന് എന്ന് വേണ്ട ഒരു അസാധാരണ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ലിയോണാർഡോ ഡാ വിഞ്ചി. ലോകത്തിലേക്കും മറ്റും ഏറ്റവും വലിയ ജീനിയസ് ആരാണെന്ന് ചോദിച്ചാൽ ലിയോണാർഡോ ഡാ വിഞ്ചിയാണ്. ആ ചിത്രം കണ്ട് ഇന്ന് എന്തല്ലോ പറയുന്നത്. അത് ഈ ചിത്രകാരന്മാരെ അടിസ്ഥാനമാക്കി. നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ, ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടാൽ ആ വ്യക്തിയെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് ആ വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നോട്ടത്തിൽ തന്നെ, ഇപ്പോൾ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ ആ ചിത്രം, ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചിരി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സത്യത്തിൽ അതാണ് ആ വായിക്കുന്നത്. അന്നാ ആൾ താനും അത് എങ്ങനെയാണ് പറഞ്ഞ് രക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അനുവാചകരാണ്. അയ്യോ നന്നായിരിക്കും ആ മുടിയിരകൾ പോലും, ആ ചിരി പോലും, ആ കണ്ണുകൾ പോലും, അതാണ് യഥാർത്ഥത്തിൽ പോർട്രേറ്റ് ഛായാചിത്രം. ഞങ്ങളൊക്കെ ചെയ്തു പഠിച്ചിരുന്നത് മോഡലിരുതിയായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിത്രം, അന്ന് ചിത്രങ്ങൾ വെച്ച് വരയ്ക്കുന്നു. പണ്ട് രാജാരവിവർമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്നും ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു. അദ്ദേഹം മോഡല് വെച്ചാ വരച്ചോണ്ടിരുന്നത് രാജാരവിവർമ്മയൊക്കെ.
0: ഇപ്പൊ ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിക്ക് കലയെ നമ്മൾ പിന്തുടരുമ്പോൾ, പ്രത്യേകിച്ച് ചിത്രകല പോലുള്ള കലകളെ നമ്മൾ പിന്തുടരുമ്പോൾ, ഇപ്പോൾ ഇത് കല അല്ലെങ്കിൽ അതിനൊരു വാല്യൂ പൈസയായിട്ട് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കുറവാണ് എന്നുള്ളൊരു ധാരണയിൽ ഇപ്പോൾ കുട്ടികൾ തന്നെ ഇങ്ങനെ കല പഠിക്കണം എന്ന് പറയുമ്പോൾ പാരൻസ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത സാധാരണയായിട്ട് കാണാറുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര വരുമാനം കിട്ടിയേക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് അതിന് കാരണം. അപ്പൊ ഇപ്പൊ അത് മാറിയിട്ടുണ്ടോ?
1: ജോലി സാധ്യത വളരെ കുറവായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോഴും വളരെ റയറായിട്ടാണ് കേരളത്തിൽ നിന്ന് അന്ന് പോസ്റ്റ് ഡിപ്ലോമ പാസ്സാകുന്നവരാരും കാണത്തില്ല. ചിലപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ 5 പേരാണ് പാസ്സായത്. അന്ന് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സായി അത്, പിന്നെ മാവേലിക്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സായി, പിന്നെ തൃപ്പൂണിത്തുറയുണ്ട്, പിന്നെ തൃശ്ശൂർ ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെയൊക്കെ പോസ്റ്റ് ഡിപ്ലോമയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, മാവേലിക്കരയുണ്ട്, തിരുവനന്തപുരത്തില്ല. ഇന്ന് കലാലയങ്ങൾ, ചിത്രകല പഠിക്കുന്ന കലാലയങ്ങൾ, സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സായി. അത് ഇത് തന്നെ. അപ്പോൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് മിക്കവാറും പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ബോർഡ് എഴുതുക, ബാനർ എഴുതുക, പോർട്രേറ്റ് ചെയ്യുക, സ്ലൈഡുകൾ എഴുതുക, ഇതൊക്കെയാണ് വരുമാന മാർഗം. ഇത് അന്ന് നല്ല സ്കോപ്പാണ് ബോർഡ് എഴുത്ത്. അത് കഴിഞ്ഞ് ആ ഫ്ലെക്സിലേക്ക് വന്നു, സ്ലൈഡുകളൊക്കെ ഫോട്ടോ സ്ലൈഡായി മാറി, അങ്ങനെ ഗ്രാജുവലായിട്ട് അതൊരു പുരോഗമനത്തിലേക്ക് ചെല്ലുകയാണ്. അന്നത്തെ കാലത്ത് ചിത്രകല കളിക്കാൻ പോകുന്നതിൽ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ എനിക്കിത് പഠിച്ചു പോകുമെന്ന് വാശിയായിരുന്നു. അപ്പം പറഞ്ഞു എൻ്റെ ഇഷ്ടം, നീ പോയി പഠിച്ചു. അതിനെ കോളേജിനടുത്ത് തന്നെ ആയിരുന്നു എൻ്റെ കുഞ്ഞു, നീ പോയി പഠിച്ചു. അതിനെ പഠിച്ചു. ഈ പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശത്തിൻ്റെ ഈ അത് തന്നെ ഒരു കോഴ്സുണ്ട് കേട്ടോ, ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഈ പ്രകാശത്തിൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കാവുന്നത്. നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ പിശാചാക്കി മാറ്റാം, പിശാചിനെ പോലൊരു സ്ത്രീയെ സുന്ദരിയാക്കി മാറ്റാം, നെല്ലും വെളിച്ചം കൊണ്ടുള്ള അഭ്യാസം. ചിത്രകലയിൽ കൂടാണ് അത് കൊണ്ടുവന്നത്. അത്

0: എന്ത് 17-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന കാരവാഗിയോ എന്ന് പറഞ്ഞ ചിത്രകാരനാണ് ആ അത്ഭുതം സൃഷ്ടിച്ചത്. അത് യൂറോപ്യൻ ചിത്രകാരനാണ്. അദ്ദേഹമാണ് അതിന് നില ഒരു ബേസ് ഇട്ട് കൊടുത്തത്. പ്രകാശത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ ചിലപ്പോൾ കൈവിരലുകളൊന്നും കാണത്തില്ല അതിൽ. അന്നത്തെ കാലത്തൊക്കെ അവന് വരയ്ക്കാനറിയാഞ്ഞിട്ടാണ് ഈ ഇഷ്ടത്തിരിക്കുമ്പോൾ നാടകീയമായ നെല്ലും വെളിച്ചവും കൊടുത്ത് ഇരിക്കുമ്പോഴേ നമ്മുടെ കൈ ഇടകാണ് ഒരു വശം ഷീല്, ഒരു വശം ലൈറ്റ്. അതിനെ കലാലോകത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തത് റംഫറണ്ട് എന്ന് പറഞ്ഞ അതുല്യ കലാകാരനാണ്. റംഫറണ്ട് അദ്ദേഹമാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അന്നേ ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ. ആളുകൾ ലൈവ് വന്നായിട്ട് ചിത്രം വരയ്ക്കുകയല്ലേ, നെല്ലും വെളിച്ചത്തിൽ വരച്ചത്. അതങ്ങ് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കിളിച്ച് പിടിച്ചു. അതിൽ നിന്നാണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായത്. അന്ന് പിന്നെയുണ്ട് വേറെ വെലാസ്കസ് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരന്, വെലാസ്കസ്. അതായത് ഊട്ടയിൽ കൂടെ പ്രകാശം വന്നിട്ട് അത് ലെൻസ് വെച്ച് ഭിത്തിയിൽ പതിപ്പിച്ച് ചിത്രങ്ങൾ വരഞ്ഞ തലതിരിഞ്ഞാണ് വരുന്നത്. ആ ചിത്രം വരച്ച് ആ ചിത്രം ലാൻഡ്സ്കേപ്പുകളൊക്കെ അങ്ങനെ വരച്ച ഒരാളാണ് വെലാസ്കസ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അന്ന് ഫോട്ടോഗ്രാഫി ഒന്നുമില്ല. അന്ന് ഈ റംഫ്രണ്ടിൻ്റെ കാലഘട്ടമൊക്കെ മോഡലിരുത്തുവാണിത്. മോഡലിരുത്തി വരച്ച് ഒന്ന് നോക്കി അവരുടെ കഴിവ്, അസാധാരണമായ കഴിവ്.
1: അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാം.
0: അടുത്ത പാട്ടിലേക്ക് പോവാം. ഏകാന്തകാമുക എന്നുള്ള ഗസൽ ഛായയിലുള്ള പാട്ട് കേട്ടാൽ കൊള്ളാം.

0: അപ്പോ താങ്കൾ ചിത്രകലയിൽ നിന്ന് എങ്ങനെയാണ് വന്യജീവി ഫോട്ടോഗ്രാഫിയിലോട്ട്?
1: അത് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ മധ്യപ്രദേശിലായിരുന്നു. ആ മധ്യപ്രദേശിൽ എന്നെ കൊണ്ടുപോയി ഫോട്ടോഗ്രാഫി പഠിക്കുകയെ. അന്ന് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് മണ്ണെണ്ണ വിളക്ക് വെച്ച് പ്രകാശത്തിൻ്റെ കീഴിൽ പ്രിന്റ് എടുക്കുന്ന കാലമാണ്. അന്ന് ഒരു ഡാർക്ക് റൂമിൽ പോലും കയറ്റണമെങ്കിൽ വലിയ പാടാണ്. അന്ന് ബോക്സ് ക്യാമറയാണ്, 12x10 ക്യാമറയാണ്.

0: ഒക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഞാൻ അത് മുതൽ പഠിച്ച് ഇന്നത്തെ അവസാനം ഡിജിറ്റൽ
1: ക്യാമറയിൽ
0: വരെയുള്ള ഇത് ചെയ്യുന്ന ആളാണ്, അടിസ്ഥാനം പഠിച്ചതാ.
1: അപ്പോൾ താങ്കൾ ദീർഘകാലം കേരള ലളിതകലാ അക്കാദമിയിൽ തുടർച്ചയായിട്ട് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ചിത്രകാരൻ
0: തുടർച്ചയായിട്ട് ഗ്രൂപ്പ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്.
1: അപ്പൊ അതെങ്ങനെയാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചിത്ര പ്രദർശനങ്ങൾ എങ്ങനെയാണ് കലാകാരന്റെ വളർച്ചയെ സഹായിക്കുന്നത്?
0: അതില് ഒരു കാലത്ത് ഒരു പെയിന്റിങ് അവർ വിലക്കെടുത്തു. ആ പെയിന്റിങ് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്കതൊരു വലിയ തുകയാണ്. അവരുടെ ആർട്ട് ഗാലറി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്ന ആ ചിത്രം, എനിക്കറിഞ്ഞുകൂടാ. അതെൻ്റെ ജീവിതത്തിനൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നെ ലളിതകലാ അക്കാദമിയുടെ ചില ഗ്രൂപ്പ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ 2016 നമ്മുടെ കാനായി വെച്ചൊരു സ്റ്റേറ്റ് ക്യാമ്പ് നടത്തിയായിരുന്നു. അത് വളരെ അംഗീകാരങ്ങളും എന്നെ അവിടെ
1: അംഗീകരിക്കുകയും
0: വളരെ എനിക്കൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ ക്യാമ്പ് ഡയറക്ടർ, പിന്നെ അന്നത്തെ ലളിതകലാ അക്കാദമി ചെയർമാനായിട്ടിരുന്നത് കാട്ടൂർ നാരായണപിള്ള സാറാണ്. കേട്ട് കാണുന്നതായിരിക്കും, കാട്ടൂർ സാർ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനെ എൻ്റെ ഗുരുതുല്യനായിട്ട് ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ വീണ്ടും പ്രോത്സാഹനം തരികയും എന്നെ പ്രോമിനന്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവിടെ വെച്ച് തന്നെ. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ആത്മബന്ധമുണ്ട്.
1: ഇപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
0: അടുത്ത പാട്ട് എനിക്ക് ജയചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്, ഭാവഗായൻ ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ മലവാഴ കൊമ്പത്ത് മണിമേഹ കൊമ്പത്ത് അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ലിറിക്സ് റഫീഖ് അഹമ്മദ് എന്നാണ്, വിദ്യാസാഗർ,
1: സംഗീതം വിദ്യാസാഗർ.
0: ആ അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, മലർവാഴ കൊമ്പത്ത്.
1: നമുക്ക് കേട്ടിട്ട് പരിപാടിയിലേക്ക് തിരിച്ചു വരാം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
3: ഇപ്പോൾ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ താങ്കൾ താങ്കളുടെ കലാസൃഷ്ടികളും യാത്രാനുഭവങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടല്ലോ.
4: ധാരാളം വനത്തിലേക്കും എന്റെ വന്യജീവി യാത്രകളും ഒരുപാടുണ്ട്.
3: അപ്പൊ അത് ആ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് താങ്കളുടെ അനുഭവങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു.
4: സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആരാധകരെ കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോ ഏതാണ്ട് 3,500 ആരാധകർ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെയും പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നില്ലെന്ന് വെച്ചു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലെ മൗനമാണ്. ഞാനിപ്പം വായന, എനിക്ക് 100,000 രൂപയുടെ ലൈബ്രറി ഉണ്ട്. എനിക്ക് എൻ്റെ മൂക്കും അത് ഭയങ്കര ക്രേസാണ് പുസ്തകങ്ങൾ വാങ്ങാൻ. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ഈ ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ലോക ചിത്രകല ഏത് നിലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള അറിയണ്ട്. നമ്മൾ ഈ കേരളത്തിൽ നിന്നൊരു ചിത്രകാരന് വളരാൻ ഒക്കത്തില്ല. കേരളത്തിൽ അതിനുള്ള പുസ്തകങ്ങളും ഇല്ല. ലോക നിലവാരത്തിലുള്ള ചിത്രങ്ങൾ അറിയാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മേടിച്ച് വായിക്കണം. അതായത് റംബ്രണ്ട്, കാരവാഗിയോ, ലിയനാർഡോ ഡാ വിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റൂബിൻസ്, ടിഷ്യാന്, അങ്ങനെയുള്ള മഹാരഥം, വെലാസ്കസ്, വെർമീർ, റാഫേല്. ഈ റാഫേല്, മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാ വിഞ്ചി ഇവര് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതിലെ ലോകത്തിലേക്ക് മറ്റേ ഏറ്റവും വലിയ കലാകാരനാരെന്ന് ചോദിച്ചാൽ മൈക്കൽ ആഞ്ചലോ ആണ്. അസാധാരണമായ, അയ്യോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിസ്റ്റൻ ചപ്പലി ചെയ്തിരിക്കുന്ന മ്യൂറൽ പെയിന്റ് ചെയ്യുക, അത് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് തിരുത്താനൊക്കത്തില്ല. 4 ഇങ്ങനെ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ മ്യൂറൽ ചെയ്തു എന്ന് പറഞ്ഞാലേ, അദ്ദേഹം കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാ മനുഷ്യനായിരുന്നു. അതെ, പിയാത്തോ ഡേവിഡുമൊക്കെ അതിനെ വെല്ലാൻ ഒരു ശില്പങ്ങളുണ്ടോ ഇന്ന്? ഞാൻ പറയുന്നത് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ കലാകാരൻ മൈക്കൽ ആഞ്ചലോ ആണ്. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറഞ്ഞ ലിയനാർഡോ ഡാ വിഞ്ചിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യ അത്താഴം, കന്യാമാതാവും കുട്ടികളും, അതൊക്കെ അസാധാരണ പെയിൻറ്റിങ്ങുകളല്ലേ. പിന്നെ അദ്ദേഹം എന്തെല്ലാമാണ് ശബ്ദത്തിൽ അനോട്ടമി എന്ന് പറഞ്ഞ കലാലോകത്തിൽ എത്തിച്ച് കൊടുത്തത് ഡാ വിഞ്ചിയാണ്. പിന്നെ ഇവരുടെ എല്ലാം കർത്താവായിരുന്നു റാഫേൽ.
3: ഒരു യാത്രികൻ എന്ന നിലയിൽ താങ്കൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ യാത്രകളിൽ സാധാരണക്കാർക്ക് ലഭിക്കാത്ത എന്തനുഭവമാണ് ഒരു കലാകാരന് ലഭിക്കുന്നത്? സാധാരണക്കാർ കാണുന്ന കാഴ്ചകളായിരിക്കില്ലല്ലോ ഒരു കലാകാരൻ.
4: തീർച്ചയായിട്ടും കലാകാരൻ ഒരു റൊമാൻറ്റിക്കായത് പ്രകൃതിയോട്, എപ്പോഴും പ്രകൃതിയെ അവൻ ഇഷ്ടപ്പെടുന്നത്.
3: അപ്പോ ഇന്ന്

0: പലരും വന്യജീവികളെയൊക്കെ ശല്യം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിലോട്ടാണ് കടന്നു ചെന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ. പക്ഷെ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി രീതികളൊക്കെ നമ്മളിപ്പോ കാണാറുണ്ടല്ലോ.
1: ഒരിക്കലും പാടില്ല. വന്യജീവികള് നമ്മളെ പോലെ അവകാശികളെ, ഈ ഭൂമിയുടെ അവകാശിയ. മനുഷ്യന്റെ ദാർഷ്ട്യവും കുപിതിയും കൊണ്ടാണ് അവന് ഇതിനെയൊക്കെ കൈയടക്കി വെച്ചത്. വന്യജീവികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വന്യജീവിക്കും വഴിത്താരയുണ്ട്, കേഴയ്ക്ക് പോകാനുള്ള വഴിത്താരയുണ്ട്. ആ കേഴയ്ക്ക് പോകുന്നിടത്ത് കൊണ്ടുവന്ന് കുരുക്ക് വെക്കുക. ഞാൻ കണ്ടത് ആനത്താരയുടെ വാതുക കൊണ്ടുവന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് പോകാൻ, ഏതാ ഈ ആനകൾക്കൊക്കെ പോകാൻ ആനത്താരയുണ്ട്, അല്ല ചുമ്മാങ്ങ കാട് കയറി പോകുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വഴിയിൽ ആനകളെ കാണുന്ന ഉടനെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കും. സത്യത്തിൽ ആ വഴി എന്ന് പറഞ്ഞ ആനയുടെ സഞ്ചാരപാതയാണ്, അതിൻ്റെ നടുക്കൂടാണ് ഈ വഴി പോകുന്നത്. ഞാൻ വഴി വേണ്ടാന്നോ വേണമെന്നോ അല്ല പറഞ്ഞത്. നമുക്ക് വികസനം വേണം. ഗാർഗിൽ പറഞ്ഞ എന്താ വയനാട്ടിനെ കുറിച്ച്, മാധവ് ഗാർഗിൽ എന്താ പറഞ്ഞത്? ദുരന്തമുണ്ട്. ഞാൻ വയനാട് ഒരുപാട് സഞ്ചരിച്ച വയനാട്, അതിലെ ഒരുപാട് വന്യജീവികളെ ഞാൻ കണ്ടു, പടങ്ങൾ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഗാർഗിൽ പറഞ്ഞ എന്താ, ഉടനെ കൊണ്ട് ഇവിടെ സംഭവം നടക്കാൻ പോകുന്ന പ്രകൃതി എന്താ, ഈ മലകളെല്ലാം ഇടിച്ചു നിരത്തി വീട് വെക്കുക. ഇതെല്ലാം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ ചോദ്യം ചെയ്യുന്നതാ. ഈ കുന്നിൻ്റെ അടി തുറന്നാൽ ബാലൻസിങ് പോയില്ലേ, അപ്പം അതിങ്ങനെ പൊട്ടുക, അതാണ് ഉരുള് പൊട്ടലെന്ന് പറയുന്നത്. മുകളിലെ അതിൻ്റെ സെൻസിറ്റീവ്, അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ ഡെൻസിറ്റി താങ്ങാനാവാതെ വരുമ്പോൾ അതെന്ത് ചെയ്യും? താഴെ വീഴും. ഈ താഴെ വീഴുന്ന കൂട്ടത്തിൽ അനേക ജനങ്ങൾ മരിക്കും, വീടുകൾ നശിക്കും. ഇത് അത് നമ്മൾ വരുത്തി വെക്കുന്ന, നമ്മൾ ഈ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മൃഗങ്ങൾക്കും അതിൻ്റേതായ വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളെ നമ്മൾ തടഞ്ഞു നിർത്തി അത് ബഹളം വെക്കും, വീടുണ്ടെങ്കിൽ തല്ലിപ്പറിക്കും. സത്യത്തിൽ ഈ മൃഗങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ സാധുക്കളാണ്. ഒരു മൃഗങ്ങൾ അനാവശ്യമായിട്ട് കൊല്ലത്തില്ല.
0: അപ്പം വികസനവും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനും മൃഗത്തിനും തുല്യമായ ഒരു പങ്കാളിത്തമുള്ള ഒരു വികസനമായിരിക്കണം നമ്മുടെ നാടിന് ആവശ്യമെന്ന്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ വന്യജീവികളെ കൊന്നൊടുക്കാൻ പറ്റുമോ? അന്നാലെ കൊന്നൊടുക്കണമെന്ന് തോന്നിയ വേറൊരു കാര്യമുണ്ട്. വനങ്ങളുടെ നിലനിൽപ്പിനെ മാനുകളുടെ ആവാസ വ്യവസ്ഥ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രകൃതി ഒടുക്കിയ ഒരു ആവാസ വ്യവസ്ഥയാണിത്. അങ്ങനെ പ്രകൃതി അതിനെ നിയന്ത്രിക്കും.
0: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ?
1: നമുക്കൊരു കാര്യം ചെയ്യും, ഒരു അടിപൊളി പാട്ട് വെച്ചാൽ മിന്നൽ വാടാന്നുള്ള പാട്ട്.
0: മിന്നൽ വാട, നരിവേട്ടയിലെ ഈ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: ശ്രീ ആത്രേയൻ ചന്ദ്രശേഖർ നായരുമായുള്ള ഹൃദ്യമായ സംഭാഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാവേലിക്കരയുടെ മണ്ണിൽ നിന്നും തുടങ്ങി രാജാ രവിവർമ്മ കോളേജ്, റഷ്യവാലി സ്കൂൾ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ താങ്കളുടെ സുദീർഘമായ അധ്യാപന ജീവിതവും ക്യാൻവാസിൽ താങ്കൾ തീർത്ത വിസ്മയകരമായ ഓയിൽ പെയിന്റിങ്ങുകളും പോർട്രേറ്റുകളും കാടിന്റെ വന്യത തേടിയുള്ള യാത്രകളും വന്യജീവി ചിത്രങ്ങളും തീർച്ചയായും പുതിയ തലമുറയിലെ കലാകാരന്മാർക്ക് വലിയൊരു പ്രചോദനമാണ്. താങ്കളുടെ നീണ്ട കലാസപര്യ ഇനിയും ഉജ്ജ്വലമായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വിശ്രമജീവിതത്തിലും കലയെ പ്രകൃതിയെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കൾക്ക് വരാനിരിക്കുന്ന എല്ലാ യാത്രകൾക്കും ചിത്ര പ്രദർശനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ ആകാശവാണിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർക്കും.
2: ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം അനുജ ഭാസ്കർ.

0: സ്വർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഗാനം ആസ്വദിക്കാം. മേഘമൽഹാർ എന്ന ചിത്രത്തിൽ നിന്നും.

സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ

0: അതിൻ്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിൽ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പി സി ആർ ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ പി സി ആർ ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിൻ്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിന് വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പി സി ആർ പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ പി സി ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. 2, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവും അല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പം അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പം ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള

0: സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുക. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡൻറ്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന് തലവേദന. ഇപ്പം മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരു പക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടി കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ

0: സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിന് മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പ് എടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെക്കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകും. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ് ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. നമ്മൾ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. സമയം 4 മണി. ആകാശവാണി അനന്തപുരി FM 101.9.

ആദ്യ ഗാനത്തിലേക്ക്. ചിത്രം ഇന്ദ്രൻ, ഗായകർ ജാവേദ് അലിയും ചിന്മയും, രചന പ വിജയ്, സംഗീതമയ റഹ്മാൻ.

0: അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
2: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
3: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
2: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
3: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
4: ചിത്രം പുതിയ മുഖം, രചന വൈരമുത്തു, സംഗീതമേയ റഹ്മാൻ, ഗായിക സുജാത.

0: സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ബോംബെ ജയശ്രീ പാടിയ ത്യാഗരാജകൃതി ചിത്രം സർവം താളമയം.

ഇദയം എന്ന ഗാനം കൊച്ചടിയാൻ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാന്റെ ഈണത്തിൽ ശ്രീനിവാസും ചിന്മയും പാടിയത്.

0: ഇപ്പോൾ കേട്ട ഗാനം ചിത്രപാടിയതാണ്. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഹരിഹരനും ചിത്രയും പാടിയ ഗാനം ചിത്രം ബോംബെ. രചന വൈരമുത്തു, സംഗീതം എ.ആർ. റഹ്മാൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഒരു ഗാനം കൂടി. ചിത്രം സുബ്രഹ്മണ്യപുരം, രചന താമരേ, സംഗീതം ജെയിംസ് വസന്തൻ, ഗായകർ ബെല്ലി രാജും ദീപാമറിയവും.

പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ തിരിപ്പോക്കൾ പൂർണ്ണമാകും. ആകാശവാണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പാസ്പോർട്ട് സേവാകേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോപ്രഗഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. വജ്രജൂബിലി ആഘോഷിച്ച് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്ര ആസ്ഥാനം. പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. തിരുവനന്തപുരം പാറശ്ശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പട്ടാളം. ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരകൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം ഡിസംബർ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ബനാറസ്. ഈ ചിത്രത്തിന് വേണ്ടി എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു ഫോൺ നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ,
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
8: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
9: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
10: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം മധുചന്ദ്രലേഖ. രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സെജോ ജോൺ സംഗീതം നൽകി കാർത്തിക് പാടിയത് ചിത്രം മൈ ബോസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
2: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
1: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
2: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
1: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
3: വിജയ് യേശുദാസ് പാടിയത് ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിനങ്ങനെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക.

0: കഥ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു ഫോൺ നമ്പർ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഇന്ത്യയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഗാന്ധിക്ക് തെക്കേ ആഫ്രിക്കയിൽ ആരംഭിക്കേണ്ടി വന്നത്. പത്നി കസ്തൂർബായിയും 9-ഉം 5-ഉം വയസ്സായ തന്റെ പുത്രന്മാരും ഒരു മകനും ഒരു മരുമകനും ഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ കുട്ടികൾക്കായി ഗാന്ധി ആരംഭിച്ച ഒരു വിദ്യാലയത്തിൽ അവർ പഠിക്കുവാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തേക്കാൾ അച്ഛനമ്മമാരുടെ മേൽനോട്ടവും ശിക്ഷണവുമാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഡർബാനിൽ താമസം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായി തുടങ്ങി. കോടതിയിൽ പോയി കേസു നടത്തുന്നത് ചുരുക്കമായിരുന്നു. ആപീസിലായിരുന്നു ഗാന്ധിയുടെ ജോലി അധികവും. വസ്തുസംബന്ധമായ ആധാരങ്ങൾ എഴുതി തയ്യാറാക്കലും കക്ഷികളെ ഉപദേശിക്കലും കേസുകൾ മധ്യസ്ഥത പറഞ്ഞ് തീർക്കലുമായിരുന്നു പ്രധാന പ്രവൃത്തികൾ. എന്നാൽ പ്രാക്ടീസിനേക്കാൾ ഗാന്ധിയെ അധികം ആകർഷിച്ചത് സമുദായ സേവനമായിരുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി ഗാന്ധിയുടെ ഭവനത്തിൽ വന്നു. അയാൾക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം ഗാന്ധി തൃപ്തിപ്പെട്ടില്ല. അയാളെ വീട്ടിൽ താമസിപ്പിച്ചു. അയാൾക്ക് വേണ്ട ശുശ്രൂഷയും ചെയ്തു. അതിനുശേഷം കൂലിപ്പണിക്കാർക്ക് പ്രത്യേകമായുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. ഇത്തരം സേവനങ്ങളിൽ ഗാന്ധിക്ക് വലിയ താൽപര്യമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. സേവനം കാര്യക്ഷമമായി നടത്തുന്നതിന് റസ്റ്റംജിയുടെ ധനസഹായത്തോടുകൂടി ഒരു ധർമ്മ ആശുപത്രി ഏർപ്പെടുത്തി. ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് തയ്യാറാക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും ഗാന്ധി ആശുപത്രിയിൽ പോയി തുടങ്ങി. ദിവസേന കാലത്ത് 2 മണിക്കൂർ നേരം അതിനായി വിനിയോഗിച്ചിരുന്നു. ഈ പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷമാണ് ആപീസിലേക്ക് പോയിരുന്നത്. സാധുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിനും അവരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ടറിയുന്നതിനും ഇത് അവസരമുണ്ടാക്കി. ഈ പരിചയം പിന്നീട് ബൂവർ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ

0: ശുശ്രൂഷിക്കുന്നതിൽ ഗാന്ധിക്ക് ഉപയോഗമായി തീർന്നു. ആപീസിലെ ഗുമസ്തന്മാർ ഗാന്ധിയും ഒരുമിച്ചാണ് പാർത്തിരുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഷെയ്ഖ് മഹ്താബ് പാർത്തിരുന്നതും അവിടെയായിരുന്നു. തന്നോടൊപ്പം താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഗാന്ധി വലിയ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ജീവിതത്തെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗാന്ധിജി ആരംഭിച്ചത്. ഭക്ഷണം മിതമായിരിക്കണം, കഴിയുന്നതും പാകം ചെയ്യാത്തതായിരിക്കണം, മസാല സാധനങ്ങൾ ഉപയോഗിക്കുകയുമരുത്. ഇതെല്ലാമായിരുന്നു ഭക്ഷണ സമ്പ്രദായത്തിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് അദ്ദേഹം അറിഞ്ഞു. അതുപോലെ തന്നെ ഉപവാസവും ബ്രഹ്മചര്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി. ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിതരീതി ഭേദപ്പെടുത്തുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരാദർശ ജീവിതം നയിക്കാനുള്ള ഗാന്ധിയുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ശ്രമം ആരംഭിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ആകാശവാണി അനന്തപുരി എഫ്എം. സമയം 5 കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
6: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: ഞാറ്റുവേല
8: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
9: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
8: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഫലസമൃദ്ധമായ ഒരേക്കർ സ്ഥലം. നിറയെ റെഡ് ലേഡി പപ്പായ വിളഞ്ഞ് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ കൃഷിപ്പാടമല്ല, നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സിലുദിച്ച ആശയം പ്രാവർത്തികമാക്കിയ പുരയിടമാണ്. പപ്പൻചേട്ടൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഉള്ളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്ന ശ്രീ പത്മകുമാർ പൊതുപ്രവർത്തനത്തിനൊപ്പം കൂട്ടിയത് കൃഷിപ്രവർത്തനങ്ങളാണ്. സമൂഹത്തിലെ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു വരുമാന സ്രോതസ്സിനായി ശ്രീ പത്മകുമാർ തിരഞ്ഞെടുത്തത് കൃഷിയാണ്. മറ്റനവധി കാർഷിക പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ പപ്പായ കൃഷി മികച്ച ആദായം നേടിത്തരുന്ന ഒന്നുകൂടിയാണ്. പൊക്കം കുറഞ്ഞ മികച്ച ഇനങ്ങൾ, വർഷം മുഴുവൻ വിളവ്, ഉയർന്ന ഉത്പാദനക്ഷമത തുടങ്ങി പലവിധ സവിശേഷതകൾ പപ്പായ കൃഷിയെ ആകർഷകമാക്കുന്നു. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള, പുഷ്പകൃഷി, ഔഷധ തോട്ട വികസനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉള്ളൂർ കൃഷിഭവൻ പരിധിയിലെ ഇടവക്കോട് വാർഡിൽ ശ്രീ വി എസ് പത്മകുമാർ ഒരേക്കറിൽ ഇടവിളയായി റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷി ആരംഭിച്ചത്.

0: പപ്പായ കൃഷിയുടെ വിളവെടുപ്പ് കൃഷിഭവനും നാട്ടുകാരും കർഷകരും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചാണ് നടത്തിയത്. ഒപ്പം കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്കും ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളിയായി. പപ്പായത്തോട്ടത്തിലെ മധുരമൂറുന്ന പപ്പായയുടെ വിളവെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട മന്ത്രിയും നാട്ടുകാരുടെയും കർഷകരുടെയും ആവേശത്തിൽ ഒപ്പം ചേർന്നു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്.
1: നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. പത്മകുമാറിന്റെ ഈ കൃഷിയിടം നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഒരു കിലോ പപ്പായയ്ക്ക് പത്മകുമാറിനോട് പറഞ്ഞ 40 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു. 40 മുതൽ സാധാരണഗതിയിൽ ഒരു പപ്പായ എന്ന് പറയുമ്പോൾ 2 കിലോയോ 3 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വിളവ് കിട്ടും, നല്ല ആദായകരമായിട്ടുള്ള കൃഷിയാണ്. അപ്പോൾ കൃഷിരീതിയെ ആദായകരമാക്കി നിലനിർത്തുക എന്നുള്ള വലിയ കഠിനാധ്വാനമാണ് ഇതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത്. ഇതുപോലെയുള്ളതായിരിക്കുന്ന കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. മറ്റൊന്ന്, കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പൽ ഏരിയയിലും അർബൺ ഏരിയയിലുള്ള കൃഷി വകുപ്പിന്റെ താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള റീച്ചാണുള്ളത്. എന്നാൽ പഞ്ചായത്തുകളിൽ മുഴുവൻ നല്ല രീതിയിലുള്ള മൂവ്മെന്റുകളാണ്. ഇപ്പോൾ അർബൺ മേഖലയിൽ ഹോംസ്റ്റഡ് ഫാമിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാമിംഗ് ഉൾപ്പെടെ പിന്നെ നിരവധി സ്ഥലങ്ങൾ, എനിക്ക് ഒരു കൌൺസിലർ തന്നിരിക്കുന്ന ഒരു നിവേദനം, കുറച്ചപ്പുറത്തായി ഒരു 10 ഏക്കറോളം വരുന്നതായിരിക്കുന്ന ഒരു ഭൂമി അവിടെ കാട് പിടിച്ച് പാമ്പുകളൊക്കെയായി കൃഷി വകുപ്പിന്റെ ഇത് കിടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തരിശു നിലങ്ങളെയും കൃഷി വകുപ്പിന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർണ്ണമായാൽ ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചേർന്ന് അവിടത്തേക്ക് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കും. ആധുനിക വിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയെ ഫലപ്രദമായി ഊട്ടിയുറപ്പിച്ച് നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മലയാളികളുടെ ജീവനും ജീവിതവും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾക്ക് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളതുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഈ പപ്പായ കൃഷി നടത്തിയ ശ്രീ പത്മകുമാറിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകളിലൂടെ ഔപചാരികമായി തുടക്കം കുറിക്കുന്നു അഭിവാദനങ്ങൾ.

0: വിത്ത് ശേഖരണം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശ്രീ പത്മകുമാർ വിവരിക്കുന്നു.
1: എനിക്ക് ഇവിടെ 1 ഏക്കർ 10 സെന്റ് സ്ഥലമുണ്ട്. കൃഷിയിൽ ഞാൻ പച്ചക്കറിയിലാണ് തുടങ്ങിയത്. പച്ചക്കറി കൃഷി ഇവിടെ നന്നായിട്ട് ഞാൻ നടത്തിയിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ മരിച്ചീനിയും പിന്നെ ചേനയും നട്ടിരുന്നു. കുറച്ച് വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ചേന കൃഷി എനിക്ക് വലിയ നഷ്ടത്തിൽ കലാശിച്ചു. അതിനുശേഷം ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയാണ് ഈ പപ്പയിലേക്ക് വന്നത്. പപ്പയ എന്ന ആശയം എനിക്ക് തന്നത് ഉള്ളൂർ കൃഷിഭവനാണ്. അവിടുത്തെ കൃഷി ഓഫീസർ ഞാൻ ഈ 1 ഏക്കർ സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സാറിന് എന്തെങ്കിലും ആശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ റെഡ് ലേഡി പപ്പയ അത് ഹൈബ്രിഡാണ്, എനിക്ക് അതിനാവശ്യമായ തൈകൾ കിട്ടുമെങ്കിൽ അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു നല്ല തൈ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവർ ചില നഴ്സറികളിലൊക്കെ കോൺടാക്ട് ചെയ്ത് തൈക്ക് വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി. കാരണം തൈ കൂടുതൽ വേണമല്ലോ, 10,000 തൈയെങ്കിലും വേണം. പക്ഷേ അത് മൊത്തത്തിൽ നടന്നില്ല. അതിനുശേഷം ഞാൻ അഗ്രികൾച്ചറൽ കോളേജിലൊരു പ്രൊഫസറെ കണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് 20 ഗ്രാം റെഡ് ലേഡി പപ്പയുടെ വിത്ത് സംഘടിപ്പിച്ച് തന്നു. വളരെ കോസ്റ്റ്ലിയാണത്. 20 ഗ്രാം വിത്തിന് ഏതാണ്ട് 9,200 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റെ വീടിനടുത്ത് ഒരു IT എഞ്ചിനീയറായ അദ്ദേഹത്തിൻ്റെ ഒരു പോളി ഹൗസ് ഉണ്ട്. അദ്ദേഹം പുറത്തു പോയതുകൊണ്ട് ആ പോളി ഹൗസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് കേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പോളി ഹൗസൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഈ ഉള്ളൂർ കൃഷിഭവൻ്റെ തന്നെ കൃഷി ഓഫീസർ സ്വപ്നയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാർഷിക കർമ്മസേനയെ കൊണ്ട് ഈ വിത്ത് മുഴുവൻ അവിടെ തന്നെ മുളപ്പിച്ചെടുത്തു. ശാസ്ത്രീയമായിട്ട് ആണ് മുളപ്പിച്ചെടുത്തത്. അവിടെ നല്ല തൈ എനിക്ക് കിട്ടി. പക്ഷേ ആ തൈ ഞാനിവിടെ കൊണ്ട് നടുമ്പോൾ കടുത്ത വേനലായിരുന്നു. ഞാൻ ഈ തുള്ളിനര സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റ് പോകുമ്പോൾ എൻ്റെ കിണർ വറ്റിപ്പോയി. ഇത്രയും ചെടിക്കുള്ള വെള്ളം ലഭിച്ചിരുന്നില്ല. ടൈമർ വെച്ച് 3 നേരം

0: വെള്ളമടിച്ചെങ്കിലും എനിക്കൊരു 10-40 തൈകൾ ഉണക്കിൽ തന്നെ കരിഞ്ഞുപോയി. ബാക്കി തൈകളെല്ലാം ശരിക്കും പുഷ്ടിപ്പെട്ട് വന്നു. ഇപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കനാലിൽ നിന്ന് ഞാനൊരു അഡീഷണൽ മോട്ടോറും കൂടെ വെച്ച് പിന്നെ വെള്ളം ഓടിച്ചു തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികൾക്ക് ഈ മൊസൈക്കിൻ്റെ ലക്ഷണം കുറച്ച് കണ്ടു. ഞാൻ കൃഷി ഓഫീസർ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വേറെ വൈറലാണ്, മറ്റ് പ്രതിവിധികളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അത് പുഴുതു കളയുന്നതാണ് നല്ലത് സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 30 ചെടികളും പുഴുതു കളഞ്ഞു. പുഴുതു കളഞ്ഞ് പിന്നെ വേപ്പെണ്ണ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്തു. പിന്നെ എനിക്ക് ആ മൊസൈക്ക് രോഗത്തിൻ്റെ ഒരു ശല്യം വന്നിട്ടില്ല. കൃഷിഭവൻ്റെ സഹായം എനിക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കാർഷിക കർമ്മസേനയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുവട്ടിൽ കളയില്ലാതിരിക്കാൻ മച്ചിങ് ഷീറ്റ് എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാനിത് പണകോരി കുഴിയെടുത്ത് ആദ്യം കുഴിയിൽ കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സമ്പുഷ്ടീകരിച്ച ഒരു 6-7 കിലോ അടിവളം. അത് വേപ്പിൻ മുണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, കുറച്ച് കോഴിവളവുമുണ്ട്. ഇതെല്ലാം കൂടെ കഴിച്ച് സമ്പുഷ്ടീകരിച്ച് ഒരു ചുവട്ടിൽ ആവറേജ് ഒരു 7 കിലോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവളം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളിദാന സംവിധാനം എല്ലാ ചെടികൾക്കുമുണ്ട്. എല്ലാ ചെടികൾക്കും ചുവട്ടിലും മച്ചിങ് ഷീറ്റും ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 290,000 രൂപ ചെലവ് ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള കളപറിയെല്ലാം കുറച്ച് ജോലിക്കാരെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, എൻ്റെ വൈഫ് ഒരു റിട്ടയർഡ് ടീച്ചറാണ്, മോഡൽ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്, അവരുടെ നല്ല സഹായമുണ്ട്. ഞാനും ഒരു ഫാർമർ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഇതിൻ്റെ ചുവട് ശ്രദ്ധിക്കാനും ഇലകൾ ശ്രദ്ധിക്കാനും കളകളൊക്കെ പറിക്കാനും വേണ്ടി സമയം നീക്കിവെക്കാറുണ്ട്. എനിക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 10-20 ടണ്ണെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ലഭിക്കും. 6-7 ലക്ഷം രൂപയെങ്കിലും എനിക്ക് പപ്പയെ വിറ്റൽ വരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. സാധാരണ 3 കൊല്ലമെങ്കിലും ഇത് കാച്ചു നിൽക്കുമെന്നാണ് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞത്. 3 കൊല്ലം നിന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു 6-7 ലക്ഷം രൂപ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഈ തൈ നട്ടപ്പത്തിൻ്റെ വിപണനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഈ തിരുവനന്തപുരത്ത് 2 ഹോൾസെയിൽ ഡീലേഴ്സ് എത്രയുണ്ടെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിലയെ തരുള്ളൂ, വളരെ ചെറിയ വിലയെ തരുള്ളൂ. ഇത് പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ ജൈവ പച്ചക്കറി കടകളുണ്ട്, 7-8 കടകളുണ്ട്. ആ കടകളിലെല്ലാം ഞാൻ കുറേശ്ശെ ഒരു 15 കിലോ, 20 കിലോ, 25 കിലോ വെച്ച് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ ചെയിൻ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെയും അവരെടുക്കാമെന്ന് ആവശ്യപ്പെടുന്നു. 40 രൂപ കിട്ടിയാലും എനിക്ക് ഒരു അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നിന്നു പോകാൻ വേണ്ടി പറ്റും. പൊതുവിൽ എൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കുറവാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല കളറും നല്ല ടേസ്റ്റും ആണ്. ഒരു വട്ടം കഴിച്ചാൽ പിന്നെ ഇത് തന്നെ കഴിക്കും. ഏറ്റവും വലിയ പപ്പയ്ക്ക് 2 കിലോ 750 ഗ്രാമാണ്. എന്തായാലും ഒരു ആവറേജ് 1 കിലോ കിട്ടും, 1.5 കിലോ ഒക്കെ കിട്ടും. അത് മതി, കാരണം നല്ല നമ്പറുണ്ട്, ഒരു ചെടിയിൽ നല്ല നമ്പറുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഈ രാസവളം പ്രയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ സംതൃപ്തിയാണ്. കാരണം സാധാരണ നമ്മൾ പപ്പയുടെ ടേസ്റ്റ് അല്ല, നമ്മളൊന്ന് കഴിച്ച് നോക്കിയാൽ അത് വീണ്ടും കഴിക്കാനുള്ളൊരു പ്രേരണ വരും. കാരണം ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വല്ലാത്തൊരു പച്ചപ്പാണ്. ഇതിൻ്റെ പുറമേ നമ്മളിതിൻ്റെ മതിലിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്, അതിൻ്റെ ഒരു മനോഹരതയുണ്ട്. അത് സത്യത്തിൽ മനസ്സിന് വലിയ കുളിർമയാണ്. അതുകൊണ്ട് തന്നെ ഒരു വട്ടവും കൂടി റെഡ് ലൈഡ് തരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് ഹൈബ്രിഡ് തണ്ണിമത്തന് ഇതിനിടയ്ക്ക് ഒന്ന് ഈ ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞാൽ, ഈ തുള്ളിവന ഉള്ളതുകൊണ്ട് വെള്ളം കോരേണ്ട കാര്യമില്ലല്ലോ, തണ്ണിമത്തനും കൂടി ഒന്ന് ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് കൃഷി ഓഫീസറോട് ചോദിക്കണം. കൊച്ചിലെ കൃഷിയിൽ എനിക്കൊരു താല്പര്യമുണ്ട്. അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അച്ഛൻ്റെ കൂടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് അറിയാം. അതെനിക്കൊരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ഒരു 10-20 കൊല്ലം ഫുൾ ടൈം പൊതുപ്രവർത്തനമായപ്പം അല്പം ശ്രദ്ധക്കുറവും എനിക്കിതിൽ നിന്ന് മാറിയിരിക്കുന്നു. പക്ഷേ വീണ്ടും ഞാൻ ഇതിലേക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടുകാരുടെ വലിയ ഹെൽപ്പുണ്ട്, സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. ഒരു ഷായുണ്ട്, ഒരു ശ്രീകുമാറുണ്ട്, പിന്നെ ഒരു ബൈജുണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരുടെ നല്ല സഹായം. ഞാനില്ലെങ്കിലും, കാരണം ഞാൻ ഈ പൊതുരംഗത്തോടെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ആയിപ്പോയാലും നോക്കും. പിന്നെ എൻ്റെ വൈഫ് കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു താല്പര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ 2 നേരമെങ്കിലും ഇവിടെ ഒന്ന് നോക്കി കളയെല്ലാം പറിച്ച് ഇല വാടി നിൽക്കുന്ന ഇലയെല്ലാം മാറ്റിയിട്ട് പോകാറുണ്ട്. ഇതെല്ലാം പൊതുവിൽ എന്നെ കൃഷി രീതി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ 2 മക്കളുണ്ട്, അവരൊന്നും ഈ കൃഷിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരെല്ലാം കൂടി ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ ഇടാനുള്ളതല്ലല്ലോ. ഈ ഭൂമി തലമുറ തലമുറയായിട്ട് കൈമാറി എല്ലാ ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ കൃഷിപാഠം പഠിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ പിള്ളേരൊന്നും അങ്ങനെ വരുന്നില്ല. അവരെ പടിപടിയായിട്ട് എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. കുറച്ച് ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതിന് പരിശ്രമിക്കുക.
1: കൃഷിഭവനുകൾ, കർഷകന് കരുത്ത് നൽകുന്ന കാഴ്ചകൾ എവിടെയും കാണാം. ഇവിടെ ഉള്ളൂർ കൃഷിഭവനും ഓരോ

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 6 മണി. ഇനി പ്രധാന വാർത്തകൾ.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ AJ തിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തു. വജ്രജൂബിലി ആഘോഷിച്ച് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്ര ആസ്ഥാനം. പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ വിഭാഗത്തിൽ നിന്നുള്ള പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. അനന്തപുരി പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:80 വയലും വീടും. റീസർക്കുലേറ്റിംഗ് അക്വാ കൾച്ചർ സിസ്റ്റം. ഡോക്ടർ എം കെ അനിലുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചർച്ച. ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധയിൽ എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മല്ലരി നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത ആലാപനം അർച്ചന ഗോപിനാഥ്. ഉദയഗീതം എച്ച് രാജേഷ് പാടിയത്. പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന് കരുണാസായി മനോയാനം. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുബിലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 65 ഭാഗം. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 മുതൽ 11:00 വരെ അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. 12:00 കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും ഡോക്ടർ ഗീത MG സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം മഴയായി പൊഴിയാം. രചന PL വിജയകുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ.

2:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയ്പൂക്കൾ, 3 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. ഇതിൽ രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കിളിമഞ്ചാരോ യാത്രാവിശേഷങ്ങൾ 1. 3:45 റേഡിയോ ഹരിത സ്പോൺസർ പരിപാടി, 4 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോവ്യാനം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കർഷകർക്കായി ഓണാട്ടുകുര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ, ബിനേഷ് വിആറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപിള്ളയുടെ കഥ രക്തത്തിന് കട്ടിയുണ്ട്, 9:30 സംഗീത സുധയിൽ, 6 അമ്മാളിന്റെ വീണക്കച്ചേരി, ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ, 10:30 നിശാസുരഭി, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്, 15:00

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 24.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.1°C, കുറഞ്ഞ താപനില 24°C. അറിയിപ്പ് സമാപിച്ചു.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. ലാലും ജോബ് കുര്യനും പാടിയത് ചിത്രം ഹണി ബീ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പാവം പാവം രാജകുമാരൻ, ഈ ചിത്രത്തിന് വേണ്ടി ചിത്രമാടിയത് രചന കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും സന്ധ്യാഗീതത്തിൽ.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ്

ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യ ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്, ചിത്രം തത്വമസി. രചന കൈതപ്രം, സംഗീതം രമേശ് നാരായണൻ.

തത്വമസി എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി പാവം അയ്യേ അയ്വാച്ചൻ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യയാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസുകളും സ്വകാര്യ ബസുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
3: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
1: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന

0: പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS-കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,40,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാതാ അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം.

തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. 18-ാം പടി. ഈ ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ, നകുൽ അഭയങ്കർ, ഹരിചരൺ എന്നിവർ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം എ.എച്ച്. കാഷിഫ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ അരുൺ ഏലാട്ട് പാടിയത് ചിത്രം തട്ടത്തിൻ മറയത്ത്.

0: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അവസ്ഥ എന്തുമാകട്ടെ, പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. എന്താണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം? ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എം കെ അനിലുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മത്സ്യ ഉൽപാദന രംഗം ഇന്ന് മാറ്റങ്ങളുടെ പാതയിലാണ്. പുതിയ ധാരാളം സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിലുള്ള ഒരു മത്സ്യ ഉൽപാദന രീതിയാണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം അഥവാ RAS. ധാരാളം ഗുണങ്ങളുണ്ട് ഈ രീതിക്ക്, ഒപ്പം അല്പം ചില ദോഷവശങ്ങളും. വൻകിട മത്സ്യ ഉൽപാദനത്തിന് ഈ രീതിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. മത്സ്യകൃഷിയുടെ മറ്റു രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഈ സമ്പ്രദായത്തിൽ ജലത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് കേൾക്കാം. ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എം കെ അനിലുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
3: RAS റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം, ഇത് കേൾക്കുമ്പോഴേ ഒരു സഫോസ്റ്റിക്കേറ്റഡ് ഏതാണ്ട് ഒരു സിസ്റ്റമാണ് തോന്നുന്നു. ഇത് എന്തുവാ?
4: ഇത് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ സ്കെയിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇത്.
3: മീൻ വളർത്തുന്ന സിസ്റ്റമാണ്.
4: മീൻ മാത്രമല്ല, നമുക്ക് ചെമ്മീൻ വളർത്താം, കക്ക വർഗത്തിൽ ഉൾപ്പെട്ട അനിമൽസിനെ വളർത്താം, പ്ലാന്റ്സിനെ വളർത്താം. പിന്നെ ഈ RAS-നോട് ചേർത്ത് അക്വാപോണിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും പ്ലാന്റ് അഗ്രികൾച്ചറും കൂടെ ചേർത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇത്. കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള കൃഷി രീതിയാണ്. പക്ഷേ ഇത് ആദ്യമൊക്കെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി എന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നെ അത് അക്വേറിയത്തിലേക്ക് വന്നു, പിന്നെ അത് ഫാമിങ്ങിലേക്ക് വന്നിട്ട് കുറച്ച് 10-25 കൊല്ലമായിട്ട് ഫാമിങ്ങിൽ ഇത് വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
3: ബേസിക്കലി ഇതിൽ എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്?
4: സിസ്റ്റം വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ്. സെയിം ബ്ലഡ് ആണല്ലോ സർക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇതും. റീസർക്കുലേറ്റ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ ടാങ്കിൽ ഉപയോഗിച്ച വെള്ളം പിന്നെ ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു കൊണ്ടുവരും. അതിന് വേണ്ട സംവിധാനങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഒരു പമ്പ് ഉണ്ടാവും, പിന്നെ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കാൻ. അപ്പം 1 ടൺ സാധാരണ വെള്ളത്തിൽ 1 കിലോ വളർത്താൻ പറ്റി, 100 കിലോ വരെ വളർത്താൻ പറ്റുന്ന സംവിധാനമാണ്.
3: അതേ വെള്ളം നമ്മൾ പിന്നെയും ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കുക.
4: സാധാരണഗതിയിൽ ഒരു മിനിമം നമ്മൾ 1 മണിക്കൂറിൽ ആ 1 ടൺ വെള്ളം ഫിൽട്ടർ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 1 ദിവസം കൊണ്ട് 1 ടൺ ടാങ്കിലെ വെള്ളം 24 തവണ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്.

0: ഉണ്ടാവും. ഒരു മണിക്കൂർ ഫിൽട്രേഷൻ പമ്പ് ചെയ്യുന്ന വെള്ളം എന്ന് വെച്ചാൽ, ഒരു ടൺ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചിരിക്കുകയാണ്, 24 മണിക്കൂർ കൊണ്ട് 24,000 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 24 ടൺ വെള്ളം നമ്മൾ ഉപയോഗിച്ചു. അപ്പം ഈ ഒരു ടണ്ണിനകത്ത് കിടക്കുന്ന ഫിഷിനുള്ള അനുഭവം എന്ന് വെച്ചാൽ 24 ടൺ വെള്ളത്തിൽ കിടക്കുന്ന അനുഭവമാണ് അതിന്. അപ്പോൾ 24 ടണ്ണിൽ വളർത്താൻ പറ്റുന്ന മീനുകളെ ഇതിനകത്ത് നമുക്ക് ഒരു ടണ്ണിനകത്ത് വളർത്താൻ പറ്റും.
1: ഓക്കെ, ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ്. അതിന് വേറെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയുണ്ട്?
0: ഹൈ പ്രൊഡക്ഷൻ, ഉയർന്ന ഉൽപാദനക്ഷമത. സാധാരണഗതിയിൽ നമ്മൾ പോണ്ടിൽ കൃഷി ചെയ്യുമ്പം ഒരു ഹെക്ടറിൽ നമുക്ക് സാധാരണ ഒരു 2,000-5,000 മാക്സിമം. നമ്മൾ സാധാരണഗതിയിൽ ഒരു കഠിന കൃഷിയൊക്കെ ചെയ്യുമ്പോൾ, സാധാരണ കാർപ്പ് കൃഷിയിലൊക്കെ നമുക്കൊരു 10,000 ടൺ, അതെന്ന് വെച്ചാൽ 10,000 ടൺ ഒരു ഹെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 20,000 വരെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നാലും ഒരു ആവറേജ് ഒരു 5,000 ടണ്ണാണ്. 5,000 ടൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1/2 കിലോ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഒരു 10,000 കിലോ ഒരു ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്ന് വെച്ചാൽ 1 കിലോ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ ഈ 1 കിലോയിൽ നിന്ന് നമ്മൾ 100 കിലോ വരെ ഒരു ടണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് RIS. അതുപോലെ തന്നെ അതിൻ്റെ ജലത്തിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. നമ്മൾ ഈ 10 ടൺ ടാങ്കിനകത്ത് 24 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ 240,000 ലിറ്റർ വെള്ളത്തിൽ വളർത്താവുന്ന മത്സ്യങ്ങളെ വളർത്താൻ പറ്റും. നമ്മൾ 24 തവണ എങ്കിലും മിനിമം സർക്കുലേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുന്നുണ്ട്. അത്രയും വെള്ളം ശരിക്കും ആക്ച്വലി 10,000 ലിറ്ററേ ഉള്ളെങ്കിലും നമ്മൾ 24,000 ഇതിന്റെ ഇഫക്റ്റ് കിട്ടും. ശുദ്ധീകരിച്ച വെള്ളമാണ്.
1: അത് നോർമൽ ആണെങ്കിൽ നമുക്ക് 10,000 ലിറ്റർ വെള്ളം അത് മാറ്റിയിട്ട് പിന്നെ ഒരു 10,000 ലിറ്റർ നമുക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം.
0: അങ്ങനെ ചെയ്യണം. പെട്ടെന്ന് തന്നെ വെള്ളം ചീത്തയായി പോവുകയും ചെയ്യും. നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് അമോണിയ, ഇതിന്റെ ഗില്ലി കൂടെയും സ്കിന്നിൽ കൂടെ അമോണിയയും
1: അതിന്റെ കാഷ്ടങ്ങളും
0: മാറ്റർ, അതുപോലെ തന്നെ ഫീഡിന്റെ ബാക്കി ഇതെല്ലാം അപ്പം തന്നെ നമ്മൾ ഫിൽട്രേഷൻ കൂടെ റിമൂവ് ചെയ്യുകയാണ്. ഒരു സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ റിമൂവ് ചെയ്ത് ശുദ്ധീകരിച്ച് പിന്നെയും കൊണ്ടുവരും. അപ്പം അവിടെ കിടന്ന് വെള്ളം ചീത്തയാവാനുള്ള സാധ്യത ഇല്ല. അപ്പം വെള്ളത്തിന്റെ അളവ് കുറവ്, പിന്നെ ഒരു നിശ്ചിത അളവിലുള്ള സ്ഥലത്തുള്ള പ്രൊഡക്ഷൻ വളരെ ഹൈ ആണ്. അതാണ് പ്രധാനമായിട്ട് രണ്ട് അഡ്വാൻറ്റേജ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. നമുക്കിപ്പം ഈ സാമൻ എന്ന് പറയുന്ന മത്സ്യമൊക്കെ തണുപ്പ് രാജ്യങ്ങളിൽ വളരുന്ന മത്സ്യം, നമുക്ക് അതിനെ വേണമെങ്കിൽ ട്രോപ്പിക്കൽ കണ്ടീഷൻ കൊണ്ട് വളർത്താം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറോ, അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ്, pH, ആൽക്കലിനിറ്റി, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോളാണ് ഇതിനകത്തുള്ള എല്ലാ പാരാമീറ്റേഴ്സും. അപ്പം നമുക്ക് ഇവിടുത്തെ മത്സ്യങ്ങളെ കൊണ്ട് ആർട്ടിക്കിൽ വളർത്തുകയോ അവിടുത്തെ മത്സ്യങ്ങളെ കൊണ്ട് ഇവിടെ വളർത്തുകയോ ചെയ്യാം. അങ്ങനെ ഒരു വളരെ
1: ഹൈ വാല്യൂ ഫിഷസിനെ നമുക്ക് വേണ്ടി
0: സ്യൂട്ടബിൾ ആണ്. ഹൈ ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും, നല്ല പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കടലിലോ കായലിലോ കൃഷി ചെയ്യുമ്പോൾ, അല്ലെ പോണിലോ കൃഷി ചെയ്യുമ്പോൾ മഴ പെയ്യും, അപ്പോൾ ഉപ്പിൻ്റെ അംശം കുറയും, pH വ്യത്യാസം വരാം, മീൻ ചത്തുപോകാം, അസുഖങ്ങൾ പിടിക്കാം, പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പം മീനെല്ലാം ഒഴുകിപ്പോകാം, കടലിൽ കിടക്കുന്ന കേജികൾ പൊട്ടിപ്പോകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നല്ല കണ്ടീഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫിഷിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിന് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം ഗ്രോത്ത്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം, അതിൻ്റെ വളർച്ചയും ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതിന് ഫീഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോണ്ടിൽ കൊണ്ടുവന്ന് മീൻ ഇട്ടിട്ട് അതിന് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കുറേ അങ്ങ് അടിയിപ്പോവും, കുറേ വേറെ മീനുകൾ കൊണ്ടുപോകും, നമുക്കറിയത്തില്ല ഫീഡ് അതെല്ലാം എടുത്തോന്ന് അറിയത്തില്ല, കുറേ അഴിയിപ്പോവും. ടാങ്കിലായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള അതിനുള്ള പെല്ലറ്റൈസ്ഡ് ഫീഡുണ്ട്, അത് അതിന് കൊടുക്കുക. എത്ര കഴിച്ചു നമുക്കറിയാം, അധികമാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് പ്രൊഡക്ഷൻ വേണ്ടുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓണത്തിന് ഹാർവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിസ്മസിന് ഹാർവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിമാൻഡിനനുസരിച്ചും ഹാർവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൊത്തമായിട്ട് ഫിഷിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു വലിയൊരു 1 ഏക്കർ കുളത്തിൽ നിന്ന് മീനെ പിടിക്കുന്നത് തന്നെ ഭയങ്കര ചിലവുള്ളതുമാണ്. അതുപോലെ തന്നെ എല്ലാ മെഷീനിൽ നിന്ന് കിട്ടത്തുമില്ല. അങ്ങനെയുള്ള ഹാർവെസ്റ്റിങ്ങിലും ഇതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് ഈ അന്യം നിന്നു പോകുന്ന മത്സ്യങ്ങളോ അങ്ങനെയുള്ളതിനെയൊക്കെ കൺസർവേഷന് വേണ്ടിയിട്ട് ഇതിനെ വളർത്താൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പബ്ലിക് അക്വേറിയം, ഓഷനറിയും, ഇതെല്ലാം കടലിൽ പോകുന്നുള്ള അനുഭവമൊക്കെ തോന്നുന്നെങ്കിൽ അതൊക്കെ വലിയൊരു ടാങ്കിലാണ്, ഒരു റൂം പോലെ വലിയ റൂമിലുള്ള ടാങ്കാണ്. അതിനകത്ത് നിന്ന് RIS സിസ്റ്റമാണ്, വെള്ളം വെളിയിൽ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് തിരിച്ചുകൊണ്ട് വലിയ ഷാർക്കിനെ ഒക്കെ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. സിംഗപ്പൂരിലും
1: മോഡേൺ അക്വേറിയംസ്
0: എല്ലാം ചെയ്യുന്ന എല്ലാം RIS സിസ്റ്റമാണ് അതിനെല്ലാം ഉപയോഗിക്കുന്നത്.
1: അപ്പൊ ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ്, കുറച്ച് പോരായ്മകളും കാണുമോ?
0: പോരായ്മകളും ഉണ്ട്. ഇതിന്റെ മെയിനായിട്ടുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഉയർന്ന മൂലധനം വേണം ഇതിന്. നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കണം, നമുക്ക് ടാങ്ക് വേണം, ഫിൽട്ടർ സിസ്റ്റം വേണം, അതിനായിട്ടുള്ള മോഡേൺ സാധനങ്ങൾ വേണം. പക്ഷെ അതും നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ളതും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ച് മത്സ്യങ്ങളെ അക്വേറിയം ടാങ്കിൽ ഇട്ട് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് കുറവാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള ഇത് വേണം,
1: നമ്മൾ തീരുമാനിക്കുന്ന സൈസിനനുസരിച്ചുള്ള ചിലവ്
0: മതി. ബാക്കിയുള്ള കൃഷി രീതികളെ അപേക്ഷിച്ച് ചിലവ് കൂടുതലാണ്. നമുക്ക് ടാങ്ക് വേണം, പമ്പ് വേണം.
1: പക്ഷെ അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്
0: ആണ്. പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിലും കുറച്ചൊരു ഹൈ ഇതുണ്ട്. വെച്ചാൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ഊർജ്ജ ചെലവ് കൂടുതലാണ്. നമുക്ക് കറണ്ട് വേണം, മിനിമം ഒരു 1/2 HP അല്ലെ 1/10 HP പമ്പുകൾ ചെറുതാണെങ്കിൽ നമുക്കൊരു വലിയൊരു സിസ്റ്റം

0: വേണമെങ്കിൽ മിനിമം ഒരു 1 HP ഇത് വേണം. അത് 24 hours വർക്ക് ചെയ്യണം. നമുക്ക് ഒരു റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കറണ്ടും ഒക്കെ പോവുകയോ മെഷീൻ ചീത്തയാവുക പോയാൽ ഇറ്റ് ഇസ് യു ആർ അണ്ടർ കംപ്ലീറ്റ് റിസ്ക്കാണ്. ഒരു മണിക്കൂർ കൂടുതലൊന്നും ഹൈ ഡെൻസിറ്റിയിലാണെങ്കിൽ ഇറ്റ് കൺട്രോൾ റേറ്റ് എല്ലാം കൂടെ ചത്തു പോകും. അങ്ങനെയുള്ളതിന് നമുക്ക് അതിനുള്ള ബാക്കപ്പ് കൂടെ ഉണ്ടാവും.
1: പിന്നെന്ന്
0: വെച്ചാൽ നമുക്കിത് ഏതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒന്ന് വെച്ചാൽ ഹൈ റിസ്ക് ഉണ്ട്, കുറച്ച് റിസ്ക് ഉണ്ട്. ഇതുപോലെ കറണ്ടോ മെഷീനോ തകരാറ് ഇതിനെ വളരെയധികം ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് സ്കില്ല് വേണം. ഈ പമ്പ് മോട്ടർ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ, അതിന്റെ ഓക്സിജൻ pH ഇതൊക്കെ ഒന്ന് നോക്കാനും അതൊക്കെ സാധാരണ വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന
1: ബേസിക് ട്രെയിനിങ് പക്ഷേ വേണം. അപ്പൊ ഇത് RAS സിസ്റ്റം സർ പറഞ്ഞ ഇതിന് അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്, ചില പോരായ്മകളും ഉണ്ട്. അപ്പൊ ഇത് എവിടെ നമ്മൾ എഫക്റ്റീവ്ലി ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും?
0: ഇതിന് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ നോക്കിയിട്ട് നമുക്ക് ബ്രൂട്ട് സ്റ്റോക്ക് ഡെവലപ്മെന്റ് സീഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വിത്ത് മത്സ്യങ്ങളുടെ പരിപാലനവും വിത്ത് ഉൽപാദനവും. അതെന്ന് വെച്ചാൽ ഈ എപ്പോഴും ചെമ്മീനിന്റെ കുഞ്ഞായാലും മീനിന്റെ കുഞ്ഞായാലും ഈ കുഞ്ഞിനെ ഉൽപാദനം, അതുപോലെ നേഴ്സറിയായാലും ഈ കൃഷിയേക്കാളും വളരെയധികം പ്രോഫിറ്റബിൾ ഉള്ള കാര്യമാണ് നേഴ്സറി ഇതും വിത്ത് ഉൽപാദനം ഒക്കെ. നമുക്കറിയാൻ പറ്റും ഫാമിംഗിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നെങ്കിലും ഹാച്ചറി പ്രൊഡക്ഷൻ നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. നമുക്കിപ്പം ബ്രൂട്ട് സ്റ്റോക്കിന് നമുക്കൊരു വലിയ മറൈൻ ഹാച്ചറി ഉണ്ട്, നമ്മൾ ഒരുപാട് മീനെ വെക്കേണ്ട കാര്യമില്ല. നല്ല സെലക്ട് ചെയ്ത മത്സ്യങ്ങളാണ് മത്സ്യങ്ങളും മെച്ചുറായതിനെ നല്ല കണ്ടീഷനിൽ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് കീപ്പ് ചെയ്യണം. നമ്മൾ പോണ്ടി നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇതിനേക്കാളും നല്ല നമ്മൾ സെലക്ട് ചെയ്ത ഫിഷിനെ വെച്ചിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ RAS സിസ്റ്റം വളരെ സ്യൂട്ടബിളാണ്. നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഈ പൊമ്പാന മത്സ്യത്തിൻ്റെയൊക്കെ വിത്ത് ഉൽപാദനം എല്ലാം ചെയ്യുന്ന നമ്മൾ ഇതാണ്. നമ്മൾക്കൊരു ബ്രൂഡ് ബാങ്ക് ഉണ്ട്. നമ്മൾ ഈ ബ്രൂഡ് ബാങ്കിൽ വിത്ത് ഉൽപാദിപ്പിച്ചതെന്ന് വെച്ചാൽ മുട്ട ഇടിയിച്ചിട്ട് ആ മുട്ട സ്റ്റേറ്റ് ഫിഷീസിന്റെ ഹാച്ചറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രൂട്ട് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള മാനിപ്പുലേഷൻ ചെയ്യുക, അത് കുറച്ചൊരു സയന്റിഫിക് ഇത് വേണ്ടുന്നതാണ്. ഇതിന് മുട്ടയായി കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ബ്രൂട്ട് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ബ്രൂട്ട് സ്റ്റോക്ക് നമുക്ക് വളരെ 4-5 വർഷം വളർത്തിയെങ്കിലേ നമുക്കൊരു ബ്രൂട്ട് സ്റ്റോക്ക് മെച്ചുവർ ആയിട്ടുള്ള
1: ബ്രൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയിടാൻ
0: വേണ്ടിയിട്ടുള്ള
1: മീൻ മത്സ്യങ്ങൾ.
0: നമ്മുടെ വിത്ത് കാളെന്ന് പറഞ്ഞാൽ വിത്ത് മത്സ്യം, ആൺ മത്സ്യമുണ്ട് പെൺ മത്സ്യമുണ്ട്. അത് ചിലവേറിയതാണ് അതിനെ കീപ്പ് ചെയ്യുക. അതൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളരെ നഷ്ടമാണ്. 10 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴോ അത് മുട്ടയിടുന്നതാണ്. ഓരോ മുട്ടയിടുമ്പോഴും നമുക്കൊരു 1.5-2 ലക്ഷം മുട്ടയുണ്ടാവും. അതിനകത്തൊരു മേ ബി ഒരു 50,000-75,000 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊരു 10 രൂപയെങ്കിലും മിനിമം നമുക്ക് നല്ല ഒരു
1: പ്രോഫിറ്റബിൾ.
0: അത് നഷ്ടപ്പെടുന്നത് വളരെ ഇതാണ്, നമുക്ക് വലിയൊരു ലോസാണ് ഒരു ബ്രൂട്ട് ഫിഷ് നഷ്ടപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഈ കേജ് ഫാമിങ് കൂട് കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പോണ്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ് വേണ്ടുന്നത്,
1: ഫിംഗർലിംഗ് സൈസ്
0: എന്ന് പറയും. അപ്പോൾ ആ സൈസ് വരെ വളർത്തുന്നത് നമ്മൾ സാധാരണ രീതിയിൽ വളർത്ത വലിയ ചിലവേറിയതാണ്. അപ്പം നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ഷോർട്ട് ടൈമിൽ ഇതിനകത്ത് ഒരു ഫിംഗർലിംഗ് സൈസിലേക്ക് വളർത്തിയെടുക്കാം. നമുക്കിങ്ങനെ SC ഗ്രൂപ്പുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ചൊക്കെ ഇതുണ്ടാകും. അപ്പം നമ്മൾ 1-2 യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ ഒരു 30 ദിവസമായത് അല്ലെങ്കിൽ 40 ദിവസമായി കൊടുക്കും. അവർ 2 മാസം വളർത്തി, ഇപ്പം വാങ്ങിക്കുമ്പോൾ 2-3 രൂപയൊക്കെയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അവർക്കൊരു 2 മാസം വളർത്തിയിട്ട് ഈ RAS സിസ്റ്റത്തിൽ വെച്ച് ഫിംഗർലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റാണ്, RAS സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് വളർത്തിയിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അവർക്ക് 10 രൂപയ്ക്കോ 15 രൂപയ്ക്കോ വിൽക്കാൻ പറ്റും. അപ്പോൾ 2 മാസം കൊണ്ട് നല്ലൊരു ചേഞ്ച് പ്രൈസിൽ വരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വളർത്താൻ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലോങ് ടൈമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓർണമെൻ്റൽ ഫിഷിൽ വളരെ എന്ന് വെച്ചാൽ ഓർണമെൻ്റൽ ഫിഷ് ക്വാണ്ടിറ്റിയിൽ തന്നെ അല്ലേ പ്രൈസ്. അപ്പോൾ നമുക്ക് 1 കിലോ മത്സ്യത്തിന് കിട്ടുന്നത് 200 മുതൽ 400, 600 അങ്ങനെ പല വിലയിലുണ്ട്. അപ്പോൾ ഓർണമെൻ്റൽ ഫിഷ് ഒരു 4 ഫിഷ് മതി. 4 ഫിഷ് തന്നെ ചിലപ്പോൾ 1,000 രൂപയോ അതിൽ കൂടുതലോ, ഒരു ഫിഷിന് തന്നെ 1,000 രൂപയോ അതിൽ കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള ഹൈ വാല്യൂ ആയിട്ടുള്ള ഓർണമെൻ്റൽ ഫിഷിൻ്റെ എല്ലാം ബ്രൂട്ട് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റിനായി വിത്ത് ഉൽപാദനത്തിന് കുഞ്ഞുങ്ങളെ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ അക്വേറിയം ഷോപ്പുകാർ ഡിസ്പ്ലേ ആയിട്ട് വെക്കത്തില്ല, അതിനെല്ലാം RAS സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും ഇതിനെ. അപ്പോൾ ഹൈ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ആ വെയ്റ്റിനല്ല നോക്കുന്നത്, നമുക്ക്
1: നമ്പറിന്
0: നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയാലും അത് പ്രോഫിറ്റബിൾ ആയിട്ട്. അതുപോലെ തന്നെ പബ്ലിക് അക്വേറിയംസ് വീട്ടിൽ വെക്കും. നമ്മുടെ അക്വേറിയം ചെറിയൊരു പമ്പ് പോയി, ചിലവ് കുറവാണ്. നമുക്ക് മറൈൻ അക്വേറിയം വെക്കാം, ഫ്രഷ് വാട്ടർ അക്വേറിയം വെക്കാം. ഇപ്പോൾ RAS സിസ്റ്റം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വെള്ളം മാറ്റേണ്ട, 6 മാസത്തിലൊരിക്കലും നമുക്ക് വെള്ളം മാറ്റിയാൽ മതി. ഫ്രഷ് വാട്ടർ അക്വേറിയം ആണെങ്കിൽ മറൈൻ അക്വേറിയം ആണെങ്കിൽ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് വരും, അതിൻ്റെ ആവിയാവുമ്പോൾ ഉപ്പൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കി കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് മറൈൻ അക്വേറി. പക്ഷേ മറൈൻ അക്വേറി ശരിക്കും സാധ്യമാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ RAS സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലേ മറൈൻ അക്വേറിയം വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മറൈൻ അക്വേറിയം ഇന്ത്യയിലൊക്കെ കുറവാണ്. വിദേശ രാജ്യങ്ങൾ വളരെ വ്യാപകമായിട്ട്
1: അപ്പൊ ഈ RAS സിസ്റ്റമില് ഹൈ വാല്യൂ ഫിഷസ് ആണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എങ്ങനത്തെ ഫിഷസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
0: കുറച്ച് ലോ വാല്യൂ ഫിഷാണ് നമ്മുടെ ഫിഷുകളെല്ലാം. നമുക്ക് ഹൈ വാല്യൂ എന്ന് പറഞ്ഞാലും നമുക്ക് കരിമീനാണ് ഇപ്പോൾ ഒരു ഹൈ വാല്യൂ ഫിഷ് ഉള്ളത്. നമുക്ക് നെമ്മീനൊക്കെ ഉണ്ട് ആവോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക വിദ്യ ഇതുവരെ ഡെവലപ്പ്
1: ആയിട്ടില്ല,
0: പ്രൊഡക്ഷൻ ആയിട്ടില്ല. നമുക്കുള്ളതിൽ ഹൈ വാല്യൂ എന്ന് വെച്ചാൽ കരിമീനാണ്.

0: പക്ഷെ കരിമീൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കരിമീൻ സ്ലോ ഗ്രോയിങ് ആണ്, ഒരു വർഷം കൊണ്ടൊരു 250-300 ഗ്രാമേ വളരത്തുള്ളൂ. പക്ഷേ നല്ല സീസണിൽ 700-800 രൂപ വരെ വിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ 1-2 യൂണിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലാത്ത പദ്ധതികൾ കൂടുതലും തിലാപ്പിയാണ് ചെയ്യുന്നത്. തിലാപ്പിയയിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് തിലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലോ വാല്യൂ ഫിഷാണ്, അതിന് വലിയ വില കിട്ടാൻ
1: അക്സെപ്റ്റൻസ്
0: ഇല്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ കുളത്തിലാന്ന് വളരെ ഇതായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന മത്സ്യങ്ങൾ 100 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പം ആ ഒരു സ്ഥിതിയിൽ ഈ 100 രൂപ 150 രൂപയ്ക്ക് വരുമ്പോൾ നമ്മളിത് RIS ൽ ഹൈ ഡെൻസിറ്റി ചെയ്താൽ പോലും അത്ര ഒരു പ്രോഫിറ്റബിൾ ആവത്തില്ല, എപ്പോഴും ഒരു റിസ്ക് ആണ്.
1: പക്ഷെ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് സാർ പറഞ്ഞ മാതിരി നമ്മുടെ വിത്ത് ഉൽപാദനത്തിന്
0: വേണ്ടിയിട്ടാണ് നല്ലതായിട്ട് വരാനുള്ളത്. പിന്നെ ഞണ്ട് വളർത്തലിനൊക്കെ, ഞണ്ട് ക്രാബ് ഫാറ്റനിങ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഇപ്പം RIS യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനൊക്കെ നല്ല ടേൺ ഓവർ ഉണ്ട്. വിത്തിൻ്റെ ഷോർട്ട് ടൈം കുറച്ച് ക്യുക്കായിട്ടുള്ള ഗ്രോത്ത് കിട്ടും, അത് കൺട്രോൾഡ് ഇത് ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ഞണ്ട് വളർത്തലിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ വളർത്തലിൽ ആദ്യത്തെ ഒരു സ്റ്റേജിൽ അത് തന്നെ സീഡുമായിട്ടുള്ള സീഡ് PL എന്ന് പറഞ്ഞിട്ട് PL10, PL20 ആണ് ഈ സീഡ് നമുക്ക് കിട്ടുന്നത്. അതിന് RIS കൊണ്ടുവന്ന് ഒരു മാസത്തോളം വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ പോണ്ടിലേക്ക് റിലീസ് ചെയ്താൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളെ PLനെ വാങ്ങിയിട്ട് നമ്മൾ പോണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഫീഡ് ഒരുപാട് വേസ്റ്റ് ആവും. നമ്മൾ ഹെക്ടറിലിടുന്ന എത്രമാത്രം ഫീഡ് ഇട്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ RIS സിസ്റ്റത്തിലോ
1: സർവൈവലും
0: കുറവാണ്, ചെറിയ മീനുകളെ പിടിച്ചു. അപ്പൊ ഒരു ഗ്രാം ആവുന്നവരൊക്കെ വളർത്തി ഒരു മാസം 1.5 മാസം RIS സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ബയോഫ്ലോക്കിലോ വളർത്തിയിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്.
2: എന്താണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം? ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ MK അനിലുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്കു വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ

0: പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് 1 പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഉത്തരം: വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: വയലും വീടും സമാപിക്കുന്നു.
4: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
5: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
4: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
5: ഏ മാസ്റ്ററേ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
4: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചർച്ച കേൾക്കാം. ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ, സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
1: രണ്ടായിരത്തി 2047 നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രം ആക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് സമസ്ത മേഖലകളിലും വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെ അടിസ്ഥാനപരമായ പല പരിഷ്കാരങ്ങൾക്കും നാന്ദി കുറിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് ഒരു 4 തൊഴിൽ കോഡുകളായി ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അത് നമ്മുടെ തൊഴിൽ മേഖലയെ അങ്ങേയറ്റം പുരോഗതിയിലേക്ക് നയിക്കുന്നതും അതുപോലെ നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വലിയ ചുവടുവയ്പ്പായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഉള്ളത് അഭിഭാഷകനും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിലുമായ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഭിഭാഷകനും നിയമ ഗവേഷകനുമായ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ എന്നിവരാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോഡ് കൊണ്ടുവരേണ്ടതിന്റെ ഒരു ആവശ്യകത എന്തായിരുന്നു?
2: നമ്മുടെ ഇന്ത്യയില് പല തൊഴിൽ നിയമങ്ങളും നേരത്തെ നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ടായി.
0: അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
2: പക്ഷേ ഓരോ നിയമത്തിനും അതിൻ്റെതായ സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പല പല നിയമത്തിന്റെ കീഴിലുള്ള ലൈസൻസിങ്, രജിസ്ട്രേഷൻ, അങ്ങനെ സങ്കീർണകരമായിട്ടും തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കുമൊക്കെ ആയിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വന്നു. അപ്പോൾ 2014-15 മുതൽ തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് തൊഴിൽ നിയമങ്ങളിൽ എന്തുകൊണ്ടും ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൂടാ. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലനിന്നിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി വിഭാഗം ചെയ്ത് ഒരു പുതിയ ലേബർ കോഡ് അല്ലെങ്കിൽ തൊഴിൽ കോഡ് എന്ന നിയമം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കോഡുകളാണ് ഉള്ളത്. കോഡ് ഓൺ വേജസ് 2019 ഒരു നിയമം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഈ പ്രധാനപ്പെട്ട 4 കോഡുകളാണ് പുതിയ ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ വന്നത്.
1: നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്? അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
3: ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏകദേശം ഒരു 1930-1950 കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ തൊഴിൽ നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ 29 തൊഴിൽ നിയമങ്ങൾ, അതിൽ ഭൂരിപക്ഷവും നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പല വൈകല്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. നാച്ചുറലി 2014 നമ്മുടെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വിപ്ലവകരമായ പരിവർത്തനം തന്നെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കി, യാതൊരു പ്രയോജനവുമില്ലാതെ. എന്നാൽ അതേസമയം സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വളരെയധികം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100 നിയമങ്ങളെയാണ് പൂർണ്ണമായിട്ട് അത് റദ്ദ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പുതിയ എഫക്റ്റീവായിട്ട് ഇന്നത്തെ സാഹചര്യം അത് പ്രാവർത്തികമാക്കാൻ പറ്റും, പ്രായോഗികമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. അത്തരത്തിലാണ് നമുക്ക് ഈ 4 കോഡുകളായിട്ട് ഇതിനെ തിരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു ഇത് വന്നത് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. അതായത് പ്രധാനമായിട്ട് ഒരു തൊഴിലിനെ ഒരു ഔദ്യോഗികമാക്കി, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഇതിനു മുമ്പ് ഈ നിർബന്ധിത നിയമന കത്തുകൾ ഇല്ലായിരുന്നു,
1: അത് കൊടുക്കാതെ തന്നെ ആൾക്കാരെ
3: എംപ്ലോയ് ചെയ്യിക്കാമായിരുന്നു. നോക്കൂ, അതൊരു വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എല്ലാ തൊഴിലാളികൾക്കും അത് പെർമനൻ്റോ അതോ ടെമ്പററിയോ കോൺട്രാക്ട് ബേസിലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലോ എംപ്ലോയീസിനോ സർവ കാര്യങ്ങളിലും ഒരു നിയമന ഉത്തരവ് നിർബന്ധം.

0: ബന്ധമാണ്. അപ്പോൾ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. രണ്ട്, ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രൊവിഡൻറ് ഫണ്ട്, അതുപോലെ തന്നെ ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് സാമൂഹികമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കി. അതുപോലെ നേരത്തെ ഈ കുറഞ്ഞ വേതനം, അതിന് ഒരു നിശ്ചിത ഇതില്ല, സൗകര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലും മാറ്റങ്ങൾ. അതായത് പണ്ട് ഈ ചില തൊഴിലുകൾക്ക് മാത്രമേ കുറഞ്ഞ വേതനം നിർബന്ധിതമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ കോഡ് വരുന്നത് വഴി എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ കുറഞ്ഞ വേതനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
1: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
0: സ്ഥിരമായാലും അല്ലാതെ ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കേണ്ട, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി. നോക്കൂ, അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ 5-ാം തീയതി കൊടുക്കാം, 7-ാം തീയതി കൊടുക്കാം, 25-ാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധിതമാക്കി. നേരത്തെ ഈ വേതനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴതല്ല. ഈ വേതന കോഡ് വന്നതുവഴി കൃത്യസമയത്ത് വേതനം നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കുമെന്നറിയാലോ, ഉൽപ്പാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നമുണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
1: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
0: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
1: ട്രാൻസ്ജെൻഡറിനും
0: ഇത് ബാധകമാക്കി. എന്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർക്ക് കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോൾ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം. അവർക്ക് രാത്രി ഷിഫ്റ്റിന് വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ആവശ്യമായ, കൂടാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
1: പുതിയ നിയമപ്രകാരം ഈ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 മണിക്കൂർ നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വെച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിൻ്റെ ഇരട്ടി. അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികമനുസരിച്ച് ഇരട്ടി സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന് ഇരട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
1: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
2: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ് അല്ലെ, തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പം ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടിയുള്ള തൊഴിലെടുക്കുവാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പോൾ പുതിയ ബിസിനസ് സംരംഭം, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ്, ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷനുണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഫ്ലെക്സിബിൾ

0: വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും വാഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിന്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ, എന്നുവെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിലും ലൈസൻസാണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യും, ഇൻസ്പെക്ടർ രാജാണ്. ശരിക്കും നീ പേപ്പർ ഇവിടെ ബാക്കി ഫോം ഫില്ല് ചെയ്യാത്ത എന്താ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലോ, ഈ നിയമപ്രകാരം ചെയ്തിട്ടില്ലോ. ഒരു തൊഴിൽദാതാവ്, ഒരു തൊഴിലാളി എല്ലാം 29 നിയമങ്ങളും അറിയാൻ വ്യവസ്ഥയില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ ഈ സങ്കീർണത ഈ പറയുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 രജിസ്ട്രേഷൻ 1 ലൈസൻസ് 1 റിട്ടേൺ എന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നിരവധി രജിസ്ട്രേഷനുകൾക്കും ഫോമുകൾക്കും പകരം ഒരൊറ്റ ഓൺലൈൻ റിട്ടേൺ സമർപ്പണ സംവിധാനം, അത് നിലവിൽ വന്നു. പിന്നെ ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, ആ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് ഏത് തൊഴിൽ മേഖലയിൽ പോയാലും നമുക്ക് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് കമ്പനികളുടെ ഭരണപരമായ റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ചുമപ്പ് നാടകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും.
1: ശരിക്കും വലിയൊരു മാറ്റമാണ് ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ. അപ്പോൾ അത് അവർക്ക് ഇത് ഏത് രീതിയിലാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രജിസ്ട്രേഷനും അതിൻ്റെ പ്രോസസ്സൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ഇത് ഏറ്റവും പ്രധാന ഒരു നിയമ സാധുത. നമ്മളൊരു നിയമത്തിൽ ഒരു വിഭാഗത്തിനൊരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ അവരുടെ പേരോ അല്ലെ അവരെ നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരിക എന്നാണ്. ഈ നിയമത്തിനകത്ത് ഗിഗ് വർക്കർ എന്നൊരു ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
1: അത് ഏതൊക്കെ തൊഴിലാളികൾ വരും? ഈ ഏതൊക്കെ മേഖലയിലുള്ള
0: ഈ ഫ്രീലാൻസ് തൊഴിലാളികളുണ്ട്, അത് ഇപ്പം നമ്മൾ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ റൈഡ് അതിലൊക്കെ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ, അല്ലാതെ തന്നെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഇപ്പം ക്ലാസ് ഒക്കെ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സ് ആയിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
2: ഗാനമേള നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ അവർക്ക് പോലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അവർ എവരുടെയും പരിരക്ഷ ആലോചിക്കേണ്ടി വരും ഇനി, കാരണം ഇത് മുൻപിനാലുള്ള 29 നിയമങ്ങളിലും ഇല്ല. ഇപ്പോഴാണ് ഈ ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഒരു നമ്മൾ തീർത്തും ഒരു വീട്ടിലെ ഒരു പണിക്ക് ഒരാളിനെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുന്നു, അതൊന്നൊരു നിശ്ചിതമായ ഒരു സമയപരിധിയൊന്നുമില്ലല്ലോ. അവർ കുറച്ച് സമയം വർക്ക് ചെയ്യുക, പക്ഷേ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരുടെ കാര്യവും പരിഗണിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിന് 1 വർഷം മിനിമം അവർ ആ പണിയെടുത്തു എന്നുള്ളത് കാണിക്കുന്നതിന് കഴിയണം.
0: മാത്രമല്ല യുവാക്കൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ശരി, അവർക്ക് ഈ യുവ തൊഴിലാളികളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ ആത്മനിർഭർ ഭാരതമാണ്, എല്ലാം സ്വയം പര്യാപ്തമായി നമ്മൾ തന്നെ ഒരു സംരംഭകരാകുക എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ, പിന്നെ അല്ല എവിടെ തൊഴിലെടുത്താലും ഇപ്പം എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ വേതന മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്, അത് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. പിന്നെ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളും, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ച് മാത്രമല്ല അവധിക്കാലത്തെ ശമ്പളം കൂടി നിർബന്ധമാക്കി. ഇപ്പം ഗസ്റ്റ് ലെക്ചേഴ്സൊക്കെ ടീച്ചേഴ്സൊക്കെ ഉള്ളവരിലേറ്റ് അവർക്ക് ആ ദിവസം ജോലി ചെയ്താൽ അവർക്ക് ആ ശമ്പളം, അവിടെ എന്തെങ്കിലും കാരണം കൊണ്ട് മഴ കാരണം അല്ല കളക്ഷൻ അവധി പ്രഖ്യാപിച്ചു, എത്രയോ അധ്യാപകരുണ്ട്, എത്രയോ തൊഴിലെടുക്കുന്നവർക്ക് അവർക്കന്ന് വേതനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവധിക്കാലത്തെ ശമ്പളവും കൂടി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ വേജ് നിശ്ചയിച്ചിട്ടുണ്ട്,
1: അതനുസരിച്ച്
0: മിനിമം കൂലി, അതനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രഗേറ്റേഴ്സ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ കൂടെ തന്നെ അഗ്രഗേറ്റേഴ്സും നമ്മൾ ഈ ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ കമ്പനികളുണ്ട്. ഇത് വഴി ഇപ്പം നമ്മൾ ഈ സർവീസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഗ്രഗേറ്റേഴ്സിന്റെ അവരുടെ വാർഷിക ടേൺ ഓവർ ഉണ്ട്, അതിൽ നിന്നും 1 മുതൽ 2% വരെയുള്ള അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന തൊഴിലാളികളുടെ സാമൂഹിക ക്ഷേമത്തിനായിട്ട് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: മറ്റേതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഒരു പ്രയോജനം? പ്രത്യേകിച്ച് നമ്മുടെ ബി ഡി സിഗാർ തൊഴിലാളികളെ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ, അതൊക്കെ വളരെ കൂടുതൽ എണ്ണത്തിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ.
0: തീർച്ചയായിട്ടും ബി ഡി സിഗാർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി സമയം പ്രതിദിനം 8 മുതൽ 12 മണിക്കൂറായും നേരത്തെ എല്ലാ കൂടുകളും പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 48 മണിക്കൂറായിട്ടും നിജപ്പെടുത്തി. അവർക്കും അത് തന്നെയാണ്. ഓവർ ടൈം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വേതനത്തിന്റെ ഇരട്ടിയെങ്കിലും അത് നൽകിയിരിക്കുകയും 1 വർഷത്തിൽ 30 ദിവസത്തെ ജോലി പൂർത്തിയാക്കിയാൽ ബോണസിന് അർഹതയുണ്ടാകും. ഈ നിയമപ്രകാരം. അതൊരു വലിയൊരു മാറ്റം.
1: ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇത് ബാധകമാകും
2: തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ തോട്ടം തൊഴിലാളികൾ

0: അതിലെ 10-ലധികം തൊഴിലാളികളുള്ള തോട്ടങ്ങൾ സാമൂഹിക സുരക്ഷാ കോഡിന്, നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹിക സുരക്ഷ ESI അതുപോലുള്ള കാര്യങ്ങൾ സാമൂഹിക സുരക്ഷാ കോഡിന് കീഴിൽ കൊണ്ടുവന്നു. പിന്നെ കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും പരിശീലനവും മാൻഡേറ്ററി ആണ്, നിർബന്ധമാക്കി, അത് വേണം. പൂർണ്ണ ESI മെഡിക്കൽ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉറപ്പ് നൽകി. ഇത് തോട്ടം തൊഴിലാളികളിൽ വലിയൊരു മാറ്റമാണ് അവരിൽ വരുത്തുന്നത്. ഇതുവരെ അവർക്ക് ഈ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ESI മെഡിക്കൽ സൗകര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പ് നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഡിയോ വിഷ്വൽ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഡിജിറ്റൽ മീഡിയ അത് ഇപ്പോൾ ഏറ്റവും അധികം വരുന്നതാണ്, ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ. അങ്ങനെയുള്ളതിൽ ഇലക്ട്രോണിക് മീഡിയയിൽ നിൽക്കുന്ന പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റണ്ട് കലാകാരന്മാർ, ഇതൊക്കെ അവർക്കൊക്കെ അവരുടെ എല്ലാം തസ്തികയും വേതനവും വ്യക്തമാക്കുന്ന നിർബന്ധിത നിയമന കത്തുകൾ, പൂർണ്ണ ആനുകൂല്യം അവർക്ക് നൽകണം, പൂർണ്ണ ആനുകൂല്യവും നൽകണം. അതായത് അവരുടെ നിയമന കത്തുകൾ അവർക്ക് നൽകണം.
1: ഇപ്പോൾ അങ്ങനെ
0: ഇല്ല, അവർക്ക് പോയാൽ പോയി. അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റണ്ട് ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആ യൂണിറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം പോയി. പക്ഷെ ഇതല്ല, ഇത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ എല്ലാവർക്കും നൽകണം, അതിൽ മാൻഡേറ്ററി ആക്കി. ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടാവും, അയാളത് ചോദിച്ച് വാങ്ങണം, നിർബന്ധം, മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്.
1: ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്?
0: ഈ IT മേഖലയിലും ഇതുപോലെ തന്നെ അവർക്കും ഈ നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അവരിലും കൊണ്ടുവന്നു.
1: അതായത് 48 മണിക്കൂർ
0: അത് വ്യക്തമായിട്ട്. അതുപോലെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, PF, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവ്വ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നു.
2: നേരത്തെ ഈ വേതനം നൽകുന്ന തീയതി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ തന്നെ വേതനം ഉറപ്പാക്കുവാനായിട്ട് പറയുകയുണ്ടായി. പിന്നെ ഈ IT മേഖലയിൽ പ്രധാനമായാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു പോഷ് ആക്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ, ആ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു രീതിയിലൊരു വിവേചനമോ ഒരു അതിക്രമമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള IC നിർബന്ധമായിട്ടും ആ കമ്മിറ്റികളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്നുള്ള, അതെ, കംപ്ലയിൻസ് കമ്മിറ്റികളുണ്ട്, അല്ലാതെയുള്ള കമ്മിറ്റികളുണ്ട്, വേതനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് കൃത്യസമയത്ത് തന്നെ അത് പരിഹരിക്കപ്പെടണം എന്ന രീതിയും അത് പറയുന്നുണ്ട്. ആ ഓഡിയോ വിഷ്വലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക, ഉപയോഗിച്ച വാക്കുകളുടെ ഒരു പ്രത്യേകതയാണ് എനിക്കത് സാറ് പറഞ്ഞെനിക്ക് പറയാനുള്ളത്. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ വർക്കേഴ്സാണ്. മുൻപ് സിനി വർക്കേഴ്സ് എന്നാണ് അവരെ വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, സിനിമ മേഖലയിൽ. നോക്കൂ, അത്രയും വ്യാപ്തിയാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നതോടുകൂടി. സിനി വർക്കർ അല്ലാതെ എത്രയോ പേരല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ കീഴിൽ വരുമ്പോൾ എത്ര പേർക്കാണ് അതിൻ്റെ ഒരു ആശ്വാസം ലഭിക്കുന്നതെന്നാണ് അവരുടെ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്.
1: കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു നല്ലൊരു നിയമം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭകൻ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്തെല്ലാം വ്യവസ്ഥകളാണ്?
0: അതിന് വ്യവസ്ഥയുണ്ട്. അതായത് പണ്ടൊരു ഒരു ഇൻസ്പെക്ടർ രാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വളരെ, അതായത് നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ, അതായത് ഈ രണ്ടിനെയും കൂടെ, അതായത് എംപ്ലോയറിനെ എംപ്ലോയി, അതായത് ഒരു എംപ്ലോയർ ഇല്ലാതെ എംപ്ലോയി ഇല്ല, എംപ്ലോയി ഇല്ലാതെ എംപ്ലോയറും ഇല്ല, പരസ്പരം പൂരകങ്ങളാണ്. അല്ലാതെ ഇതൊരു എന്താ പറയുക, ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്നത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഔട്ട്ലുക്കാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. കാരണം ഈ രണ്ടുപേരും വേണം, അതായത് ഈ എംപ്ലോയർ വേണം, എംപ്ലോയിയും വേണം. അപ്പോൾ ആ ഒരു സമന്വയം ഇതിനകത്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആദ്യം അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും നിയമ ഈ പറഞ്ഞ മാൻഡേറ്ററി പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അത് പാലിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നൊരു പോസ്റ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ. ആ ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അത് പ്രകാരം ശിക്ഷിക്കുന്നതിനേക്കാൾ നിയമം പാലിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ഈ ഒരു വ്യവസ്ഥ വഴി കൊണ്ടുവന്നത്.
1: സഹായിക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതി?
0: അതായത് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ അവരോട് ഒരു നിയമം പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം, ഒരു ദിവസം 8 മണിക്കൂർ, ആഴ്ചയിൽ 48 മണിക്കൂർ, പിന്നെ അവരുടെ ബാക്കിയുള്ള ആരോഗ്യ പരിരക്ഷയെ സംബന്ധിച്ചുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലുമൊക്കെ

0: വീഴ്ചകൾ വരുന്നെന്ന് വെച്ചോളൂ. അപ്പോൾ ആദ്യമേ വന്ന് അവരെ അങ്ങ് ശിക്ഷിക്കുകയല്ല, നേരെ ശിക്ഷാ നടപടികളിലോട്ട് പോവുകയല്ല ചെയ്തത്. അതിന് പകരം ആ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അവർ ചെയ്യുന്നതാണ് അവരെ നിയമം പാലിക്കാൻ, അവരെ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ആദ്യം അവരെ സഹായിക്കുകയാണ്. രണ്ടുപേരെ
1: രണ്ടുപേരോടും കാര്യങ്ങൾ
0: ചർച്ച ചെയ്യും,
1: എന്താണ് ഇതിനകത്തുള്ള ശരിക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി അതും മാറ്റി
0: അഡ്വൈസ്.
2: തീർച്ചയായിട്ടും
0: ഒരു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞു, ബോധപൂർവം തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം നൽകുക, അതുപോലെ നിയമം വ്യക്തമായിട്ട് പരസ്യമായി ലംഘിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് പരമാവധി 50,000 രൂപ വരെ പിഴ ഈടാക്കാം എംപ്ലോയറിന്. 50,000 വരെ മാക്സിമം. ഇനി ഇത് പിഴ കൊടുത്തിട്ടും 5 വർഷത്തിന്, അതായത് അന്ന് മുതൽ 5 വർഷത്തിനകത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കും. പിന്നെയാണ് ശിക്ഷയുടെ കാര്യം വരുന്നത്. അതായത് 3 മാസം വരെ തടവോ 1,00,000 രൂപ വരെ പിഴയോ രണ്ടും കൂടെ ഇൻക്ലൂസീവായിട്ട്, അതായത് 3 മാസം തടവും 1,00,000 പിഴയും. അങ്ങനെയും നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ഒഫൻസിൽ നമ്മൾ എങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുക, അതുപോലെ ആ ശിക്ഷാ നടപടി ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ ഇതിനകത്തുണ്ടാകുന്ന തർക്കങ്ങൾ അത് പരിഹരിക്കാൻ 2 അംഗങ്ങളുള്ള വ്യാവസായിക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് വേണ്ടത് എന്നാണ്.
1: അപ്പോൾ നമ്മുടെ ഇപ്പം നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ലേബർ കോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരവസ്ഥ എങ്ങനെയായിരിക്കും?
0: അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ലേബർ ലോസ് അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറൻറ്റ് സബ്ജക്ട് മാറ്ററാണ് ലിസ്റ്റിൽ വരുന്നത്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഭരണഘടനാപരമായിട്ടാണ് ഞാനീ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് അതുപോലെ തന്നെ വരുന്നതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഈ ലേബർ കോഡ് എന്ന് പറഞ്ഞ കൺകറൻറ്റ് ലിസ്റ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതാത് സ്റ്റേറ്റുകൾ ഇതിന് അവർ റൂൾസ് ഉണ്ടാക്കണം. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം, അംബ്രല നിയമം കൊണ്ടുവന്നു, അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത് കൺകറൻറ്റ് ലിസ്റ്റിലായതുകൊണ്ടാണ്. ആ രീതിയിൽ അതാത് സ്റ്റേറ്റുകൾ അതിനെ സംബന്ധിച്ച് നിയമങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോടതികളും ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥാപരമായി ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നിയമം പറയുന്നത്. അറേഞ്ച് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ തൊട്ട് മുന്നിൽ ചർച്ച ചെയ്തത്. അതിൽ ഒരു 2 അംഗങ്ങളുള്ള വ്യവസായ ട്രൈബ്യൂണലുകൾ ജില്ലകളിൽ തോറുമാകാം, താലൂക്കിനാവാം. അപ്പോൾ അതൊക്കെ ഒരു റൂൾസിൽ വരുന്നതാണ്. എങ്ങനെയായിരിക്കണം അതിൻ്റെ നടപ്പിൽ വരുത്തേണ്ട രീതി എങ്ങനെയായിരിക്കണം, അത് അതാത് സ്റ്റേറ്റുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്.
1: നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ നിയമം നിലവിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്?
2: നവംബർ 21, 2025 സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തത് ഈ നിയമം. ആ തീയതി മുതൽ പ്രാവർത്തികമായിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 7 സംസ്ഥാനങ്ങളാണ് പൂർണ്ണമായിട്ടും ഈ ലേബർ കോഡ് നടപ്പാക്കിയിട്ടുള്ളത്. അത് അരുണാചൽ പ്രദേശ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത് പൂർണ്ണമായിട്ടും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, അവർ ലേബർ കോഡിൻ്റെ ചില കോഡുകൾ മാത്രമാണ് അവർ ഈ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങൾ നോട്ടിഫൈ ചെയ്യാതെയും ഡ്രാഫ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് അത് യൂണിയന് അതിൻ്റെ ബാക്കി കൺസെൻറ്റിനൊക്കെ ആയിട്ടൊക്കെ ആ ഒരു സ്റ്റേജിലിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലേബർ കോഡിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്.
1: ഈ ലേബർ കോഡിനെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും കൂടുതലായിട്ട് ഇതിനെതിരെയുള്ള ഒരു ആക്ഷേപം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ കൂടുതൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കാതെ ഇരിക്കുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പരമായിട്ട്, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന ഏത് തീരുമാനത്തിനേയും അത് ചില സ്റ്റേറ്റുകൾ പൊളിറ്റിക്കലായിട്ടാണ് അത് ചിന്തിക്കുന്നത്, അല്ലാതെ അതിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 കണക്കിന് നിയമങ്ങളെ അത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ലാത്ത നിയമങ്ങളെ മാറ്റി എഴുതി, ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, മോഡേൺ വ്യവസ്ഥകൾക്കനുസരിച്ച്, ആളുകളിൽ വരുന്ന മാനസിക മാറ്റങ്ങളനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാലല്ലേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിയാണ് മോഡി ഗവൺമെൻറ് ഒരു മുഴം മുന്നിൽ നീങ്ങുകയാണ്. അതിനോട് കൂടെ ചേർന്ന് മുന്നേറാൻ എല്ലാ സ്റ്റേറ്റുകളും തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 കോഡുകൾ അത് ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്.
1: എന്താണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവന് പറയാനുള്ളത്?
2: സുരക്ഷിതമായ തൊഴിൽ, ഭരണഘടനാപരമായി പറയുമ്പോൾ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവകാശമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പറയണം.

0: റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. എന്താണ് ശരിക്കും ജീവിക്കുക എന്ന് പറയുന്നത്? മൃഗങ്ങളെയും പോലും ജീവിക്കാറുണ്ട്, മനുഷ്യരെയും ജീവിക്കാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് പാർപ്പിടം അവരെ തന്നെ താൻ കണ്ടെത്തുന്നു. പക്ഷെ എന്താണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമെന്ന്? ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഫ്രാൻസിസ് കോരാളി എന്നൊരു കേസിൽ ചോദിച്ചിട്ടുണ്ട്. കോടതി നമ്മുടെ ഭരണഘടനയിൽ ജീവിക്കുക എന്ന് പറയുന്നു. എന്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്, റൈറ്റ് ടു ലൈഫ് ഈസ് നോട്ട് മിയർ അനിമൽ എക്സിസ്റ്റൻസ്. മൃഗതുല്യമായ ജീവിതമല്ല ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടും ആത്മാഭിമാനത്തോടുകൂടിയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പൗരൻ്റെയും ഓരോ വ്യക്തിയുടെ അവകാശമാണ്. അപ്പം ആ അന്തസ്സിനും ആത്മാഭിമാനത്തിനും ആക്കം കൂട്ടുന്നത് അവൻ തൊഴിലെടുക്കുന്നുണ്ട് എന്ന് അവൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ മുതൽ അവൻ്റെ സോഷ്യൽ വെൽഫെയർ ഉൾപ്പെടെ സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരോഗ്യം എല്ലാം ആ കുടുംബത്തിനും കൂടിയാണ് അവർ തൊഴിലെടുക്കുമ്പോൾ ആ ഒരു ഗുണമുണ്ടാകുന്ന കാണുമ്പോൾ തന്നെ ആ ഒരു കോടതിയുടെ വിധിന്യായത്തിൻ്റെ കോടതിയുടെ നിരീക്ഷണം, അത് ഭരണഘടനയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ ഒരു മാനിഫെസ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ അത് തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കർശനമായി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വ്യവസായ മേഖലയ്ക്ക് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നൽകിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുകയാണ് ഈ പുതിയ ലേബർ കോഡുകൾ. ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഭരണഘടന രാഷ്ട്രപരമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ഭരണഘടന ഇനിയും അത് ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിട്ടാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയാനുള്ളത്.
1: താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആത്മാഭിമാനത്തോടെ തൊഴിലെടുക്കാനുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം രാജ്യത്ത് വളരുവാൻ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് കഴിയട്ടെ, അതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉതകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: നന്ദി. നമസ്കാരം.
3: ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മേശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത് രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: ഗിരീഷ് പുതഞ്ഞരുടെ വരികൾക്ക് മോഹൻ സെത്താര സംഗീതം നൽകി. MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം വല്യേട്ടൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികൾ ആവണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം അർത്ഥം. ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഹരിചരണം പ്രീതിപിള്ളയും പാടിയത്, രചന സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് പ്രശാന്ത് പിള്ള, ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാണ്.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496555631, അല്ലെങ്കിൽ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് ബദഞ്ഞരുടെ വരികൾക്ക് ദേവ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഫാൻറ്റം.

വിസ്മയത്തുമ്പത്ത്. ഈ ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

One syllable, amen.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം, വി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മുല്ല

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഹരിനാരന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയത് ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഗാനത്തിന് വരികൾ എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറിനൊപ്പം ശ്വേതയും പാടിയത് ചിത്രം ഒരു മരുഭൂമി കഥ. ഈ ഗാനത്തിൻ്റെ രചന രാജീവ് ആലുങ്കൽ.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ, ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ആദ്യം ദേവാമൃത വർഷിണീ രാഗത്തിൽ എവരെനി ആദ്യതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീമതി എൻ ഗായത്രി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവശർമ്മ. മൃദംഗം ഡോക്ടർ കെ ജയകൃഷ്ണൻ. ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ.

ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559631. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: കേരളത്തിനങ്ങനെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇപ്പോൾ നിശ സുരഭി. ഇന്ന് നിശ സുരഭിയുമായി സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം യേശുദാസ് പാടിയത്, രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം വാടകയ്ക്കൊരു ഹൃദയം.

മനസ്സിൽ മധുരമുറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശ സുരഭി തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം യവനിക. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

കൊച്ചു മധുപാത്രമതിയാമെന്നോ, ഒരു മധുര സ്വപ്നമല്ല മതിരോത്സവമല്ല

ഇന്നത്തെ നിശാസ്രവിയിൽ അവസാനമായി ജി ദേവരാജൻ സംഗീതം നൽകിയ യേശുദാസും സംഘവും പാടിയത് ചിത്രം നീയത്ര ധന്യ, രചന ഒ എൻ വി കുറുപ്പ്.

0: മനസ്സിൽ മധുരമോറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി 10:30. ആകാശവാണി അനന്തപുരി FM, സമയം 11:00. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം, ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്.
1: വെളുക്കുമ്പോൾ കുളിക്കേണം, വെളുത്തുള്ളതുടുക്കേണം, വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തേണം. പറഞ്ഞു കേട്ട നാടൻ ശീലാണിത്. ഒരാളിന്റെ ജീവിത വിജയവും അഭിവൃദ്ധിയും സന്തോഷവുമെല്ലാം ദിവസത്തെ ക്രമപ്പെടുത്താൻ അയാൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളനുസരിച്ചിരിക്കും. സൂര്യനോടൊപ്പം ഉണർന്ന് നല്ല തുടക്കത്തോടെ ദിവസത്തിന്റെ ആരംഭം. നല്ല ഉറക്കം കിട്ടിയാലേ നല്ല തുടക്കം ഉണ്ടാകൂ. തികഞ്ഞ ആരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും ശരാശരി 6 മണിക്കൂർ ഉറക്കം. ഉറക്കത്തിന്റെ അളവല്ല, ഗുണമാണ് പ്രധാനം. ദഹനക്രിയയെ ബാധിക്കാത്ത ഭക്ഷണക്രമം ശീലിച്ച് ഉറങ്ങാൻ പോകും മുമ്പ് മൃദുലമായ വീണാഗാനമോ ശാസ്ത്രീയ സംഗീതമോ കേൾക്കുന്നതും വായനയും ഉറക്കത്തിന് ആക്കം കൂട്ടും. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വന്തം കൈത്തലം ഹൃദയത്തിനു മുകളിൽ വെച്ച് അത് യേശുദേവന്റെ വേദനയകറ്റുന്ന കൈയാണെന്ന് വിചാരിക്കുക. തുടർന്ന് എന്റെ ഹൃദയം വേദനയ്ക്ക് ഇടം നൽകാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഉപദേശമാണിത്. തലയിണയെ കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഉറങ്ങാൻ മാധവിക്കുട്ടിയെ ചെറുപ്പത്തിൽ

0: ബാലാമണിയമ്മ ഉപദേശിച്ചിരുന്നത്രേ, നല്ല ഉറക്കമുണർന്നാൽ ആദ്യ 10 മിനിറ്റിലെ ചിന്ത ആ ദിവസത്തെ ബാധിക്കും. സൂര്യവെളിച്ചം സ്വർഗീയ ദാനമെന്ന് ഋഷിമാർ പറയുന്നു. സൂര്യവെളിച്ചത്തിൽ സ്നാനം ചെയ്യുന്നത് ദീർഘായുസ്സിന് സഹായിക്കും. മിതത്വത്തോടെ കടന്നുവരുന്ന സൂര്യരശ്മി നമ്മിലെ ഊർജ്വസ്വലതയെ തിരികെ തരും. വൈകാരികവും ശാരീരികവുമായ ഉന്മേഷത്തെ തിരികെ തരുന്ന വൈദ്യനാകും. സൂര്യൻ ഉയരുന്നിടത്ത് നോക്കി നിൽക്കുക, നടക്കാൻ തോന്നിയാൽ പ്രകൃതിയിൽ കൂടി നടക്കുക, ഇതൊക്കെ പുലരിയുടെ ആദ്യ നാഴികയിൽ ഒഴുകിയെത്തുന്ന സന്തോഷ സത്ത് ആസ്വദിക്കാൻ സഹായിക്കും. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അനുകൂലവും പ്രതികൂലവുമായ പല സാഹചര്യങ്ങളുണ്ടാകും. ഒരു വശത്ത് പോസിറ്റീവ് എനർജി സൂചിപ്പിക്കുന്ന സ്നേഹം, ഉത്സാഹം, വിശ്വാസം തുടങ്ങിയവയും മറുവശത്ത് നിഷേധ മനോഭാവം സൂചിപ്പിക്കുന്ന വെറുപ്പ്, ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവയുമായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. മനുഷ്യപ്രകൃതിയെക്കുറിച്ച് അവഗാഹമുള്ള ബുദ്ധിശാലിയായ ആൾ ക്രിയാത്മകമായ വഴി തിരഞ്ഞെടുക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഊർജത്തിന്റെയും ചുറുചുറുക്കിന്റെയും ഉറവിടം ശരീരവ്യായാമം, ഭക്ഷണക്രമം, ഉറങ്ങുന്നതിനുള്ള സമയനിഷ്ഠ, ജനിതക സ്വഭാവം ഇവ മാത്രമല്ല ഈശ്വരന്റെ പരിരക്ഷ കൂടിയാണ്. രോഗാവസ്ഥയിലേക്ക് പതിക്കാതെ ദൈവം തരുന്ന മറുമരുന്നാണ് ആഹ്ലാദം. ആഹ്ലാദഭാവം ഉൾക്കൊള്ളുന്ന ഹൃദയം നല്ലത് വരുത്തുന്നു എന്ന് ബൈബിൾ. ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്, ദുരിതം പേറുന്നവർക്ക് ഒരു മരുന്ന് മാത്രമേയുള്ളൂ, അത് പ്രത്യാശ. പ്രത്യാശയും മനസ്സിൽ ഉദാത്ത ചിന്തകൾ ഉണ്ടാക്കും. എല്ലായ്പ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ആരോഗ്യം പരിപാലിച്ച് നിലനിർത്തി ജീവിച്ചാൽ ആർക്കും പൂർണ്ണ ആരോഗ്യവാനാകാം. ഡോക്ടർ പോൾ ടോർണിയർ പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് ഒരു രോഗവും ആകാശത്തിൽ ഇടിമിന്നൽ വരും പോലെ പെട്ടെന്ന് വരുന്നതല്ല, അത് വരാനുള്ള സാഹചര്യം വർഷങ്ങളായി നിങ്ങൾ ഒരുക്കൂട്ടുകയാണ്. തെറ്റായ ഭക്ഷണക്രമം, കഠിനാധ്വാനം, കോപം, മാനസികാസ്വാസ്ഥ്യം ഇവ ജീവശക്തി ചോർത്തിക്കളയുന്നു എന്ന്. മനുഷ്യ ശരീരം ഈശ്വര സൃഷ്ടിയിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. ഈശ്വരൻ ശരീരത്തിൽ ഒട്ടേറെ കൗശലപ്പണികൾ ചെയ്തിരിക്കുന്നു. ചിന്തിക്കാനും യുക്തിപരമായ തീരുമാനം എടുക്കാനും ശേഷിയുള്ള തലച്ചോറ്, അതീന്ദ്രിയ സിദ്ധിയുള്ള ആത്മാവ്, ദൈവവുമായി ഒത്തുജീവിക്കാനാണ് ഇവ ദൈവം നമുക്ക് തന്നത്. എത്രയോ തലമുറകൾക്ക് മുമ്പ് പ്ലേറ്റോ എഴുതി, നാം ഒരിക്കലും ആത്മാവ് ശുദ്ധീകരിക്കാതെ ശരീരം ശുദ്ധീകരിക്കാൻ തുനിയരുത്. പലരുടെയും രോഗകാരണം അപകടമോ മുറിവോ ചതവോ അല്ല, അവരുടെ മനസ്സിലെ അഴുക്കുകൾ തിരിച്ച് ശരീരമാകുന്ന ഓടയിലേക്ക് ഒഴുക്കിക്കളയലാണ്. ശരീരം, ആത്മാവ്, മനസ്സ് ഇവ മൂന്നും ഒരേ താളത്തിൽ, ഒരേ മട്ടിൽ, ഐക്യത്തിൽ കഴിയുമ്പോഴേ ഒരാൾ പൂർണ്ണ ആരോഗ്യവാനാകൂ.
1: ആകാശവാണി ആനന്ദബ്രീഫം കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.